ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 22-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1889 ആഗസ്റ്റ് 22, ജാതി മതാധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതി ഒരു ഭ്രാന്താലയമാക്കി മാറ്റിയിരുന്ന കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അരനൂറ്റാണ്ട് കാലത്തോളം നിരന്തരം പോരാടുക വഴി നമ്മുടെ നവോത്ഥാന നായകരിൽ പ്രമുഖനായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കെ അയ്യപ്പൻ ഭൂജാതനായിരിക്കുന്നു. യുക്തിബോധത്തിന്റെയും ശാസ്ത്രീയ വീക്ഷണത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും പ്രചാരകനായിരുന്ന അയ്യപ്പൻ കർമ്മധീരത നിറഞ്ഞ ജീവിതത്തിന്റെ സാക്ഷ്യപത്രങ്ങളിൽ എന്ന പോലെ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ പ്രശസ്തനായി. സമത്വ സ്വാതന്ത്ര്യ സാഹോദര്യ ദർശനങ്ങളിൽ വിശ്വസിച്ചിരുന്ന അയ്യപ്പൻ സഹോദരൻ എന്ന പേരിൽ പുറത്തുവന്ന മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. സഹോദര സംഘം സ്ഥാപിക്കുക കൂടി ചെയ്തതിനാൽ സഹോദരൻ എന്നറിയപ്പെട്ടു. തീണ്ടലിനും തൊട്ടുകൂടായ്മയ്ക്കും നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദളിതരെ സംഘടിപ്പിച്ചുകൊണ്ട് മിശ്രഭോജനം നടത്തി. 1894 ആഗസ്റ്റ് 22 ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള വർണ്ണ വിവേചന നയങ്ങൾക്കെതിരെ പോരാടുന്നതിന് മഹാത്മാഗാന്ധി രൂപീകരിച്ച നാതാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയുടെ ഭരണഘടന ദേ നിലവിൽ വന്നിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 30-ന്റെ തട്ടകത്തിലാണ്. 1922 മെയ് 30 അമേരിക്കൻ ഐക്യനാടുകളിലെ ദേശീയ സ്മാരകങ്ങളിൽ പ്രമുഖമായ വാഷിംഗ്ടൺ DC അതിമനോഹരമായ ലിങ്കൺ മെമ്മോറിയൽ ദേ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ചിരിക്കാം ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം. ചിരിയുടെ അമിട്ടിന് തിരി കൊളുത്താം. ഒരു പഴയകാല ചലച്ചിത്ര ഗാനത്തിന്റെ വരികളാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരും മരിക്കുമെന്നറിയാമെങ്കിലും എപ്പോഴും ചിരിക്കാൻ എത്ര പേർക്ക് കഴിയും? സന്തോഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും സങ്കടം. ആനന്ദം പോലെ ഇത്രയും ക്രിയാത്മകമായ ഒരു വൈകാരിക ഭാവമില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് നിർവചിക്കുക പ്രയാസമാണ്. സന്തോഷം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ആകമാനമായ ജീവിത വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ടത്. മറ്റൊന്ന്, താൽക്കാലികമായ സംതൃപ്തി നൽകുന്ന സന്തോഷം. രണ്ടാമത്തേത് സെന്റിമെന്റെന്നും ആദ്യത്തേത് ആഴമായ വികാരമെന്നും നിർവചിക്കാം. മറ്റൊരാളോടുള്ള ഇഷ്ടം, താൽപര്യം, സ്നേഹവും അവയിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും സെന്റിമെന്റ്സിന്റെ ഗണത്തിൽപ്പെടുത്താം. തകർന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാം. ഇത് അല്പനേരത്തേക്കുള്ള സംതൃപ്തിയോ ഇഷ്ടമോ കൊണ്ടാണ്. ഇതും സെന്റിമെന്റിന്റെ കൂട്ടത്തിലാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന ശുഭചിന്തകളുള്ള വ്യക്തികൾ നിലനിൽക്കുന്ന സന്തോഷത്തെ ഗൌരവമായി കാണുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക സന്തോഷം ചില ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം പ്രസാദാത്മകമായ സമീപനങ്ങളുടെയും ജീവിത രീതിയിലൂടെയും തുടരുന്നതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ അളവുകോൽ വ്യത്യസ്തമായിരിക്കും. വ്യക്തി സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ അളവുകോലാണ്. ഒരു വീട്ടിൽ എല്ലാവരും പ്രശ്നങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരാൾ മാത്രം സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ അയാളുടെ സന്തോഷത്തിന്റെ അളവുകോൽ വിഭിന്നമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള സന്തോഷമാപിനി സൂക്ഷിക്കുന്നവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോ കൊച്ചു ജീവിതാനുഭവങ്ങളും അവർക്ക് അസംതൃപ്തി നൽകുന്നതും സന്തോഷം കെടുത്തിക്കളയുന്നതുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ നിസാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാം. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന രേഖ ഉയരെയാണ് എന്നതിനാലാണ്. സമ്പത്തും ധാരാളം ജീവിത സൌകര്യങ്ങളും ഉള്ളവർ സംഘർഷങ്ങളിലും നിരാശതയിലുമായിരിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. സന്തോഷത്തിന്റെ അളവുകോൽ പെട്ടെന്നുയരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മാരകമായൊരു രോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചാലുണ്ടാകുന്ന സന്തോഷം രോഗം വരാത്തൊരു സാധാരണ വ്യക്തിയുടെ സന്തോഷത്തേക്കാൾ പതിന്മടങ്ങായിരിക്കും. താരതമ്യപ്പെടുത്തലുകൾ സന്തോഷത്തിന്റെ അളവുകോൽ മാറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ്. തങ്ങളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം അധികരിക്കുന്നത് ഇതുകൊണ്ടാണ്. തങ്ങളേക്കാൾ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ താരതമ്യം ചെയ്യുന്നവർ എപ്പോഴും അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമായിരിക്കും. ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് ബുദ്ധൻ പറയുന്നത്. അഗാധമായൊരു ചങ്ങലയാൽ നമ്മുടെ ബോധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സഹജ വാസനകളും നാം ആർജിക്കുന്ന ശീലങ്ങളും എല്ലാം അവബോധത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാവാൻ മതത്തിന്റെ ഘടനകൾ ഒരിക്കലും സമ്മതിക്കില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനെ മതം അതിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും. നാം എപ്പോഴും ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നു. ഓരോ ദിനവും ബന്ധനങ്ങളിലേക്ക് മടങ്ങുന്നു, അതിൽ തന്നെ പാർക്കുന്നു, അതിൽ രമിക്കുന്നു, അതിൽ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. അല്ലാത്തതെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ബോധതലം രൂപപ്പെട്ടിരിക്കുന്നു. നാലു ഭിത്തികൾക്കുള്ളിൽ പൂട്ടിയിട്ട വീടിനുള്ളിൽ നാം സുഖമായി ഉറങ്ങുന്നു, സ്വയം ബന്ധിതരായി. വഴിയോരത്ത് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നും സ്വതന്ത്രമായി നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് തിരഞ്ഞെടുക്കുവാനാകുന്നില്ല. സംസ്കാരം നിർവഹിച്ചു തന്നതോ ബഹുരാഷ്ട്ര കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നതോ ആയ ഭക്ഷണം നാം കഴിക്കുന്നു. ഇവയിലെല്ലാം നാം താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ഇവയൊന്നും ശരിയായ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ബുദ്ധനാണ്. ധ്യാനമാണ് ആഹ്ലാദത്തിന്റെ പരമവഴി. ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം സ്വയം ഏറ്റെടുക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു. അല്പസമയം നിശബ്ദനായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാചാലമാകുന്നത് കാണാം. അല്പനേരം ചലനമില്ലാതെ ഇരിക്കൂ. നിങ്ങളുടെ കാലിലൂടെ ഒരു ഉറുമ്പെഴയുന്നതായി അനുഭവപ്പെടും. അല്പനേരം കണ്ണടച്ചിരിക്കൂ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രമിക്കൂ. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ നാവിലെ രസമുകളങ്ങളെ അത് ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സർവ്വനിയന്ത്രണവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമ്പോൾ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. അവയിൽ നിങ്ങൾ എത്ര അളവിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കാൻ സാധിക്കും. ധ്യാനത്തിൽ നാം പരാജയപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ ആഹ്ലാദം നിലനിൽക്കാത്തത്. ഒരുവന്റെ സാഹചര്യങ്ങളോ പരിതസ്ഥിതിയോ സാമ്പത്തിക നിലയോ ശാരീരിക പ്രത്യേകതകളോ അല്ല സന്തോഷത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഇവയോടൊക്കെ ഒരു വ്യക്തി എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. എന്ത് നമ്മുടെ ബലമാണെന്ന് നാം കരുതുന്നുവോ അത് നമ്മുടെ ബലഹീനതയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബലമെന്ന് കരുതിയിരുന്നത് നഷ്ടമാകുമ്പോൾ അഥവാ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുമ്പോൾ നാം ബലഹീനരാകും. ശരീര സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമല്ല നൽകുന്നത്, ഭയമാണ്, ചിലപ്പോൾ സങ്കടവും. ധനത്തിലോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലോ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അവർക്ക് ശരിയായി സന്തോഷിക്കുവാൻ സാധിക്കില്ല. 1006 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല ഒരു രാത്രി അഗ്നിക്കിരയായപ്പോൾ എഡിസൺ തന്റെ മകനോട് പറഞ്ഞത്, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരിക, ഇതിലും സുന്ദരമായൊരു കാഴ്ച ഇനി ലഭിക്കില്ല എന്നാണ്. സ്വന്തം അധ്വാനം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അത് ആഹ്ലാദാവസരമാക്കണമെങ്കിൽ ബുദ്ധനെപ്പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ അടിമകളായി എല്ലാ വീഴ്ചകൾക്കും അവയെ കുറ്റം പറഞ്ഞ് സ്വയം ശരിയായി ജീവിക്കാതെ കടന്നു പോകുന്നവർ സ്വയം സന്തോഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആവർത്തനം വിരസതയുണ്ടാക്കും. ആദ്യമായി ഒരു പൂന്തോട്ടം സന്ദർശിക്കുമ്പോൾ അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ആഹ്ലാദം നഷ്ടപ്പെടുക മാത്രമല്ല, വിരസതയും തുടർന്ന് വെറുപ്പിലേക്കും അത് വഴിമാറും. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മലയാളത്തിലുള്ളത് അതിനാലാണ്. ആവർത്തിക്കപ്പെടുന്നതിൽ പുതുമ നിറച്ചുകൊണ്ട് ആവർത്തനങ്ങളെ ക്രിയാത്മകമാക്കാം. ഓരോ യാത്രകളും ഓരോ പുതിയ കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അത് ആഹ്ലാദദായകമായിരിക്കും. ലക്ഷ്യം നേടുവാനുള്ള വാഞ്ചയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത് ഉടനെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ ആഹ്ലാദമുള്ളൂ. ശരിക്കും ലക്ഷ്യമല്ല ആഹ്ലാദം നൽകുന്നത്, യാത്രയും യാത്രയുടെ അനുഭവങ്ങളുമാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് ആഹ്ലാദം നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ മനോഭാവങ്ങളും രൂപപ്പെടുന്നതിനു പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരിക്കും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിക്കുന്നതിനു പിന്നിൽ ഒരു സംസ്കൃതിയും അത് ഉരുവാക്കുന്ന മൂല്യബോധവും ഉണ്ടായിരിക്കും. ഒരു പനിനീർ പുഷ്പം ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സൗന്ദര്യബോധത്തിന്റെയും പ്രണയത്തിന്റെയും നിത്യതയുടെയും പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരിക്കും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
1: സാന്ദ്ര സംഗീതങ്ങളുടെ താരപ്രകാശം, തീർത്ഥ സ്പർശം പോലെ അത് നമ്മെ തൊടുമ്പോൾ ഹൃദയരാഗങ്ങളിൽ ഋതുക്കളുടെ സംഗമം. കേൾക്കാം കരുണാസാഗർ റേഡിയോയിൽ സംഗീത സമാഗമം. ഉത്രാടം നാളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് സംഗീത സംവിധായകൻ ഇഷാൻ ദേവുമായി അഭിമുഖം, ഹൃദയരാഗ സംഗീത സമാഗമം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ ഓണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണം, പൂക്കളങ്ങളുടെ ഉത്സവം, പൂവിളികൾ ഉയരുന്ന നാളുകൾ, ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ആർത്തുലസിക്കേണ്ട നാളുകൾ. എങ്ങാനൊരു ഊഞ്ഞാൽപ്പാട്ട് ഉയരുന്നുവോ, പ്രതീക്ഷകളുടെ പൊൻപുല്ലരികൾ, ചിങ്ങമാസത്തിന്റെ ചന്ദ്രോദയങ്ങൾ. ഇന്ന് തൃക്കേട്ട, ഓണനാളിന്റെ ആറാം ദിനം. നമസ്തേ ഓണത്തിൽ കേൾക്കാം തൃക്കേട്ട നാളിന്റെ വിശേഷങ്ങൾ.
1: ആഹ്ലാദത്തിന്റെയും ഒത്തുചേരലിന്റെയും സുഗന്ധം അന്തരീക്ഷത്തിൽ പരത്തുന്ന ഓണത്തിന്റെ ആറാം ദിനമാണ് തൃക്കേട്ട നക്ഷത്രം. പലതരം സുന്ദരമായ പൂക്കൾ ഉപയോഗിച്ച് ആറ് നിരകളായി വലുപ്പത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളം വീടുകളുടെ മുഖശ്രീ വർദ്ധിപ്പിക്കുന്നു. ഈ ദിവസത്തെ പൂക്കളത്തിന് നാല് ദിക്കിലേക്കും പ്രതീകാത്മകമായി പൂക്കൾ നീട്ടിപ്പിടിക്കുന്ന ഒരു പ്രത്യേക ആചാരമുണ്ട്. അന്തരീക്ഷ ഊഷ്മാവിലും മർദ്ദത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് കാർഷിക സമൂഹത്തിന്റെ ജൈവഘടനയെ സന്തുലിതമാക്കുന്നതിൽ ഈ ദിവസത്തെ നക്ഷത്ര സ്പന്ദനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഗ്രാമങ്ങളിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൂട്ടായ്മകളും സൗഹൃദ കൂട്ടങ്ങളും ഈ നാളിൽ കൂടുതൽ ഊഷ്മളവും സജീവവുമാകുന്നു. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നും കുട്ടികളിലേക്ക് ഓണക്കഥകളും ഐതിഹ്യങ്ങളും കൈമാറപ്പെടുന്ന സായാഹ്നങ്ങൾക്ക് ഈ ദിനം വേദിയാകുന്നു. വീടുകളിൽ ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികൾ അരിയുന്നതും ആവശ്യ സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതും ഈ ദിവസത്തെ പ്രധാന ജോലികളിലൊന്നാണ്. കുട്ടികൾക്കായി പുതിയ ഊഞ്ഞാലുകൾ കെട്ടുന്ന മരച്ചുവടുകളിൽ കൂട്ടുകാരുടെ ഒത്തുചേരലുകളും നാടൻ പാട്ടുകളും ഉയർന്നു തുടങ്ങുന്നു. സന്ധ്യാനേരത്തെ വിളക്ക് വച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതോടെ ഗൃഹാംഗണങ്ങളിൽ ഐശ്വര്യത്തിന്റെ പ്രകാശം നിറയുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി കൊടികയറുന്നത് ഈ ദിവസമാണ്. തൃക്കേട്ട നാളിൽ തറവാട്ടുമുറ്റത്തെ മാവിൻ കൊമ്പിൽ അച്ഛൻ കെട്ടിത്തന്ന കയറൂഞ്ഞാലിൽ മാറി മാറി ആടിയും കൂട്ടുകാരുമൊത്ത് ഉറക്കെ പാട്ടുപാടിയും ആസ്വദിച്ച ആ ബാല്യകാല സ്വാതന്ത്ര്യം വറ്റാത്ത ഓർമ്മയാണ്.

0: എത്ര വസന്തങ്ങൾ പടിയിറങ്ങിപ്പോയാലും കാലത്തിന്റെ കൽപ്പടവുകളേറി ഋതുക്കൾ എത്ര മാറിമറിഞ്ഞാലും എന്റെ ഭാഷ അതെന്റെ രക്തമാകുന്നു, പ്രാണനാകുന്നു. എന്റെ നദിയിലും എന്റെ സൂര്യനിലും ഞാൻ ചവിട്ടി നിൽക്കും ഈ മണ്ണിലും മനസ്സിന്റെ കാണാപ്പുറങ്ങളിലും മിടിക്കുന്നത് എന്റെ ഭാഷയുടെ ഹൃദയം. ഞാൻ കിനാവു കാണുന്ന എന്റെ മലയാളം, ഞാൻ കണ്ണീരുതിർക്കുന്നത് എന്റെ ഭാഷയിൽ, ചിരിക്കുന്നത് എന്റെ ഭാഷയിൽ, എന്റെ ഭാഷ എന്റെ ആത്മാവ്. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ബാലസാഹിത്യത്തെ കുറിച്ച് കേൾക്കാം. മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ബെഞ്ചമിൻ ബെയ്ലിയുടേതാണെന്ന് നമുക്കറിയാം. എന്നാൽ അതൊരു ബാലസാഹിത്യ കൃതിയാണെന്ന് പലർക്കും അറിയില്ല. കോട്ടയത്തെ CMS പ്രസിൽ നിന്ന് 1824 പ്രസിദ്ധീകരിച്ച ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ കുട്ടികൾ കഥകൾ കേൾക്കണമെന്നും വായിക്കണമെന്നും എക്കാലത്തും ആളുകൾക്ക് നിർബന്ധമായിരുന്നു. വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്ര കഥകൾ, അമീർ ഹംസയുടെ കഥകൾ പറയുന്ന ഹംസനാമ, ടാഗൂർ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സഹജപാങ്, സത്യജിത് റായയുടെ ഫെലൂദ കഥകൾ തുടങ്ങി ഇന്ത്യൻ സാഹിത്യ ലോകത്ത് ബാലസാഹിത്യത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. 1868 വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ബാലഭൂഷണം പ്രസിദ്ധീകൃതമായി. കുട്ടികൾക്കുള്ള ഒരു പാഠപുസ്തകമായിരുന്നു അത്. അതിനപ്പുറം അതിശക്തമായ ഒരു കടന്നുകയറ്റം ബാലസാഹിത്യത്തിന് കൈരളിയുടെ തിരുമുറ്റത്തുണ്ടായില്ല തന്നെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ആധുനിക പ്രസാധകരുടെ വരവാണ് ബാലസാഹിത്യത്തിന് വലിയൊരു സ്വാധീനമുണ്ടാക്കിയത്. 1922 കുമാരനാശാൻ പുഷ്പവാടി എഴുതുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു A-class ബാലസാഹിത്യ ഗ്രന്ഥമാണ് പുഷ്പവാടി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ബാലസാഹിത്യത്തിന് വലിയ പ്രാധാന്യം നൽകി. അതിനൊപ്പം ഒട്ടനവധി പ്രസാധകർ നിരവധി ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചു. മാലി മാധവൻ നായർ, നന്ദനാർ, VP മുഹമ്മദ്, വലിയോറ VP തുടങ്ങിയവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇക്കാലത്താണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സമ്മാനപ്പെട്ടിയിലേക്ക് നരേന്ദ്രനാഥും സിപ്പി പള്ളിപ്പുറവും പുതിയ എഴുത്തുകാരായി രംഗത്ത് വന്നു. ഇന്നും മാലി മാധവൻ നായർ എഴുതുന്നതുപോലെ, സിപ്പി പള്ളിപ്പുറം എഴുതുന്നതുപോലെ എഴുതിയാലേ ബാലസ്

0: സമുദായത്തിമാകൂ എന്ന് ശഠിക്കുന്നവരുണ്ട്. 75 വർഷത്തിനു മുൻപത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് മാലി അന്ന് അങ്ങനെ എഴുതിയത്. അത് ആയിരക്കണക്കിന് കുട്ടികളെ വായനാശീലമുള്ളവരാക്കി. മാലി രാമായണം, മാലി ഭാഗവതം, മാലി ഭാരതമൊക്കെ ഉണ്ടാക്കിയ വായനയോടുള്ള ആർത്തി വളരെ വലുതായിരുന്നു. ബാലസാഹിത്യം അച്ചടിക്കുന്നതിനായി മാത്രം ഒരു സർക്കാർ സ്ഥാപനമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കുട്ടികൾക്കിടയിൽ ശാസ്ത്ര സാഹിത്യം പ്രചരിപ്പിച്ചതിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വലിയ പങ്കാണുള്ളത്. ബാലസാഹിത്യം ഉൾക്കൊണ്ട് പ്രസിദ്ധീകൃതമായ മാസികകളെന്ന് പറയാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തളിരും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുറീക്കയുമാണുള്ളത്. ആന്റോണിയോ ഗ്രാംഷി, വാൾട്ടർ ബെഞ്ചമിൻ, സഫ്ദർ ഹഷ്മി തുടങ്ങിയവരുടെ കൃതികൾ പോലെ ശക്തമായ ബാലസാഹിത്യത്തിന് സാധ്യതയുള്ള കളരിയാണ് കേരളം എന്ന് മറന്നു പോകരുത്. വരണ്ട ബാലസാഹിത്യവും പഞ്ചാര ബാലസാഹിത്യവും നമുക്ക് വേണ്ടതന്നെ. അവ സാംസ്കാരിക അപചയമുണ്ടാക്കാൻ കാരണമാവും. വൈജ്ഞാനിക സാഹിത്യമല്ല ബാലസാഹിത്യം എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ജിജ്ഞാസയുമായി ഒരു ലീലയിൽ ഏർപ്പെടുന്നതാണ് ബാലസാഹിത്യം. അങ്ങനെയെങ്കിൽ മലയാള ബാലസാഹിത്യത്തിന് ഒരു പുതിയ പരിപ്രേക്ഷ്യം സംഭവിക്കേണ്ടതുണ്ട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

പ്രാവിന്റെ കുറുകലിലും മുളന്തണ്ടിന്റെ മൂളലിലും കടലിന്റെ ആത്മഹർഷങ്ങളിലും അടരുന്ന നിന്റെ കണ്ണുനീർ തുള്ളികളിലും കാറ്റിന്റെ കമനീയമായ തണുത്ത സ്പർശങ്ങളിലും ഞാനൊരു പാട്ട് കേൾക്കുന്നു. പാട്ട് പാലാഴിയായി ഒഴുകുന്ന ഈ ഹരിതഭൂമിയിൽ ജന്മം എത്ര സഫലം. പാട്ട് എന്റെ ഹൃദയനൊമ്പരങ്ങളെ അലിയിച്ചു കളയുന്നു. പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച മറക്കാനാകാത്ത ഹൃദ്യതകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിഷാദത്തിന്റെ ഏകാന്ത ഗഹ്വരങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ സജീവമായ പ്രകാശഗോപുരങ്ങളിലേക്ക് അത് എന്നെയും കൊണ്ട് ഒരു ദീപക് പക്ഷിയെപ്പോലെ ചിറകിലേറ്റിപ്പോകുന്നു. പാട്ട് എന്റെ പ്രാണനിൽ പണ്ടേ അലിഞ്ഞതോ അതോ പ്രാണൻ പാട്ടായി പരിണയിച്ചതോ അന്തരംഗ താളഹൃദ്യതയിലേക്ക് ആലിപ്പഴങ്ങൾ അലിയുന്നതുപോലെ എന്നെയും അലിയിച്ചു ചേർക്കുന്ന പാട്ടിന്റെ പട്ടുറുമാലുകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ഓണപ്പാട്ട്.

0: നോക്കൂ, പൂമുറ്റത്ത് ഓണം വിരുന്നു വന്നു നിൽക്കുന്നു. തൃക്കേട്ട നാളിന്റെ സുഖദസുന്ദരമായ സ്പർശം. കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ഓണത്തെ എതിരേറ്റ് സംസാരിക്കുന്നു.
1: എന്റെ പേര് ആനിജ എന്നാണ്. ഞാൻ കരുണാസായിയുടെ ഒരു ശ്രോതാവാണ്. എല്ലാ പ്രോഗ്രാമും തന്നെ നല്ല സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാംസാണ്. എനിക്ക് ഒരു പാട്ട് ആവശ്യമുണ്ടായിരുന്നു, സമ്മർ ഇൻ ബത്ലഹേമിലെ ഒരു രാത്രി വിടവാങ്ങുവിൻ. എല്ലാ കരുണാസായി പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ 48 അധ്യാപകർക്ക് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി നടത്തിയ 3 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് ദൂരദർശനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വയംപ്രഭ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും. സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ അന്തർഹൃദയ കണക്ട് മൽഹാർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയെ പരിഷ്കരിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉപരാഷ്ട്രപതി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 15 ആഗസ്റ്റ് കോ മനെ ലാൽ കിലേ സപ്തധാരാക്കി സപ്ത ശക്തിയോ കി ബാത് കീ ഹൈ ആർ ഇസ്ലിയെ ഭാരത് ആജ് പോളിസി ലെവൽ പർ നേക് ജനറേഷൻ റിഫോംസ് കർ രഹ താക്കി ഹമാര ഫ്യൂച്ചർ സുരക്ഷിത് ഹോ ഗവർണൻസ് പർ റിഫോംസ് കർ രഹ ഹൈ ഈസ് ഓഫ് ലിവിംഗ് കെ ലിയെ റിഫോംസ് കർ രഹ ഹൈ.
0: വിഭവങ്ങളെ ആയുധങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെയും വളർച്ചയുടെയും കേന്ദ്രമായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്നും കായികമന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുക. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ ധാരണ. 25-ാമത് ഇന്ത്യ യുകെ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യുകെ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥൻ ജെറമി പോക്ലിംഗ്ടണും സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം അവലോകനം ചെയ്ത യോഗം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനായും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചസാര വിലയിലെ സമീപകാല വർദ്ധനവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മതിയായ ലഭ്യതയും സ്ഥിരതയുള്ള വിലയും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എഥനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വക മാറ്റിയതാണ് വില വർദ്ധനവിന് കാരണമെന്ന വാദം തെറ്റാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെതിരെ 255 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അമേരിക്കയുടെ ഏതു ഭീഷണിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനിയൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും

0: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ക്രിവീറിഹിൽ ഷോപ്പിംഗ് സെന്ററിന് നേരെ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 കുട്ടികൾ ഉൾപ്പെടെ 130-ലധികം പേർക്ക് പരിക്കേറ്റു. റഷ്യൻ നഗരമായ പെർമിലെ എണ്ണ ശുദ്ധീകരണശാലയിലും വോൾഗോഗ്രാഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിലും യുക്രൈനും ആക്രമണം നടത്തി. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വിവിധ ബാങ്കുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബി വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ബാങ്ക് മാനേജർമാരുടെ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: സംശയാസ്പദമായ അക്കൌണ്ടുകൾ, വലിയ തോതിലും അസ്വാഭാവികമായതുമായ പണമിടപാടുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസമില്ലാതെ പോലീസിനെ വിവരമറിയിക്കണം. ഒരു സൈബർ തട്ടിപ്പ് നടന്നയുടൻ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനും പണം നഷ്ടപ്പെട്ടവർക്ക് അത് വേഗത്തിൽ തിരിച്ചുപിടിച്ചു കൊടുക്കാനും പോലീസും ബാങ്കുകളും തമ്മിലുള്ള തത്സമയ ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പുതിയ സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിരന്തരം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നും ഈ വിവരങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
0: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനെതിരെ ഏകപക്ഷീയമായ 2 പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോസ് ആൻഡ് ഡയമണ്ട് ലീഗിൽ വെള്ളി മെഡൽ. സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരമായ 88.05 മീറ്റർ എറിഞ്ഞാണ് നീരജ് രണ്ടാം സ്ഥാനം നേടിയത്. ശ്രീലങ്കയുടെ റുമേഷ് തരംഗയ്ക്കാണ് സ്വർണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾ സഖ്യം ക്വാർട്ടറിൽ ചൈനയുടെ പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡെറാഡൂണിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത പ്രവർത്തക സമിതിയുടെ 14 യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും അവലോകനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72 നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്നൊരു തിരിഞ്ഞു നോട്ടമാണ്. നമ്മുടെ എല്ലാം ഓർമ്മകളുടെ മൺചെപ്പിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടം. ഇന്ന് ടെലിഗ്രാം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലെ ഒരു സന്ദേശ ആപ്ലിക്കേഷനാണ് മനസ്സിൽ വരിക. എന്നാൽ ഒരു തലമുറയ്ക്ക് മുൻപ് ടെലിഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കമ്പി എന്നത് വേഗമേറിയതും അടിയന്തിരവുമായ ആശയവിനിമയത്തിന്റെ ഒരൊറ്റ വാക്കായിരുന്നു. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഇത്രയധികം വ്യാപകമാകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷങ്ങളും ഏറ്റവും വേദനാജനകമായ വിവരങ്ങളും അതിവേഗം എത്തിച്ചിരുന്നത് ഈ കമ്പിത്തപാൽ വഴിയായിരുന്നു. 1854 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൊതുജനങ്ങൾക്കായി കമ്പിത്തപാൽ സേവനം തുറന്നുകൊടുത്തതോടെയാണ് ഇന്ത്യയിലെ ആശയവിനിമയ വിപ്ലവം തുടങ്ങുന്നത്. അന്നത്തെ കൊൽക്കത്തയിൽ നിന്ന് ഡയമണ്ട് ഹാർബറിലേക്ക് സ്ഥാപിച്ച ആദ്യ ടെലിഗ്രാം ലൈൻ നമ്മുടെ രാജ്യത്തിന്റെ വാർത്താവിനിമയ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. 1980 പ്രതിദിനം 600,000 ടെലിഗ്രാമുകൾ വരെ നമ്മുടെ നാട്ടിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. 100,000 ടെലിഗ്രാം കം ടെലിപ്രിന്റർ മെഷീനുകൾ ഒരുമിച്ച് ശബ്ദമുണ്ടാക്കി പ്രവർത്തിച്ചിരുന്ന ആ ടെലിഗ്രാഫ് ഓഫീസുകൾ ഇന്നത്തെ വലിയ ഡാറ്റാ സെന്ററുകൾ പോലെ തിരക്കിട്ട ഒരിടമായിരുന്നു. ഈ കമ്പി സന്ദേശങ്ങളുടെ ആത്മാവ് എന്തായിരുന്നു എന്നറിയാമോ? അതായിരുന്നു സാമുവൽ മോഴ്സ് എന്ന പ്രതിഭ 1844 കണ്ടുപിടിച്ച മോഴ്സ് കോഡ്. അക്ഷരങ്ങളെയും അക്കങ്ങളെയും ഓരോ വൈദ്യുത സ്പന്ദനങ്ങളായി, അതായത് കുത്തുകളായും വരകളായും മാറ്റിയെടുക്കുന്ന ഈ സംഗീതം അന്നത്തെ ലോകത്തിന്റെ വാർത്താവിനിമയത്തിന്റെ അവിഭാജ്യ ഘടകമായി. ടിക് ട ടിക് ട എന്ന് മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം മനുഷ്യന്റെ ദൂരത്തെ ഇല്ലാതാക്കിയ ഒരു മാന്ത്രിക സംഗീതമായിരുന്നു. ഈ കമ്പി സന്ദേശം വീട്ടിലെത്തിക്കാൻ സഹായിച്ച ഒരു സേവനത്തെക്കുറിച്ച് ഓർക്കാതെ വയ്യ. ഫോണോഗ്രാം. നിങ്ങൾക്ക് ലാൻഡ് ഫോൺ ഉപയോഗിച്ച് 1-8-1 എന്ന നമ്പറിൽ വിളിച്ച് സന്ദേശം പറഞ്ഞുകൊടുക്കാം. അവരത് ടെലിഗ്രാഫ് ഓഫീസിലേക്ക് കൈമാറി അവിടെ നിന്ന് സന്ദേശം മേൽവിലാസക്കാരന് പോസ്റ്റ്മാനെ പോലെ ഒരു കമ്പി വാഹകൻ നേരിട്ടെത്തിക്കുന്നു. ഫോണില്ലാത്തവർക്കും ഷോർട്ട് മെസ്സേജ് അയക്കാം എന്ന ഈ സൗകര്യം അന്ന് വലിയ അനുഗ്രഹമായിരുന്നു. അക്കാലത്ത് വാക്കുകൾക്ക് പണം ഈടാക്കിയിരുന്നതുകൊണ്ട് ആശംസകളോ അനുശോചനങ്ങളോ അയക്കാൻ സ്റ്റോക്ക് സന്ദേശങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരു നമ്പർ മാത്രം അടിച്ചാൽ ആ ആശയമോ അനുശോചനമോ കൃത്യമായി മേൽവിലാസക്കാരന് ലഭിക്കും. ഈ മിതത്വം തന്നെയാണ് ടെലിഗ്രാമിനെ കൂടുതൽ ജനകീയമാക്കിയത്.

കമ്പിത്തപാൽ നമ്മുടെ ജീവിതത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. കുഞ്ഞുങ്ങളുടെ ജനനം, വിവാഹാശംസകൾ, ജോലി കിട്ടിയ സന്തോഷം, ശുഭസൂചകമായ പല കാര്യങ്ങളും കമ്പിയിലൂടെയാണ് ഒഴുകിയെത്തിയത്. ഓർക്കുക, 1990കളിലും 2000ത്തിന്റെ തുടക്കത്തിലും ഇതായിരുന്നു നമ്മുടെ അത്യാവശ്യ മെസഞ്ചർ. എന്നാൽ കമ്പിക്ക് ഒരു ഭയം നിറഞ്ഞ മുഖം കൂടി ഉണ്ടായിരുന്നു. കമ്പി വരുമ്പോ അത് മരണവിവരം പോലുള്ള അശുഭ വാർത്തകളായിരിക്കുമോ എന്നൊരു ഭയം അന്നത്തെ തലമുറയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് കമ്പി തപാൽ ഡെലിവറി മാനെ കാണുമ്പോൾ തന്നെ സ്ത്രീകൾ ബോധം കെട്ടു വീണ ചരിത്രം വരെ നമ്മുടെ നാട്ടിലുണ്ടായത്. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രസിദ്ധമായ കല്യാണിക്ക് കമ്പി വന്നു എന്ന നർമ്മകഥാ പുസ്തകവും മേള സിനിമയിലെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രവുമെല്ലാം ഈ സാമൂഹിക യാഥാർത്ഥ്യതയാണ് ഹാസ്യാത്മകമായി അവതരിപ്പിച്ചത്. വായിക്കാനറിയാത്ത അമ്മയ്ക്ക് മകൻ വരുന്നു എന്ന സന്തോഷ വാർത്ത കമ്പിയായി കിട്ടുമ്പോൾ ദുഃഖവാർത്തയായിരിക്കുമെന്ന് കരുതി അവർ അലമുറയിടുന്ന രംഗം ഏതൊരു മലയാളിക്കും മറക്കാനാവില്ല. ഈ രംഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അക്കാലത്ത് കമ്പി തപാൽ ഒരു വാർത്താവിനിമയ സംവിധാനം എന്നതിലുപരി നമ്മുടെ വൈകാരിക ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നതാണ്. അത് കൊണ്ടുവരുന്ന കത്ത് ഒരു കടലാസല്ല, മറിച്ച് തീവ്രമായ സന്തോഷമോ കഠിനമായ ദുഃഖമോ ആയിരുന്നു. പഴയ കാലത്ത് പോസ്റ്റ് കാർഡ് ടെലിഗ്രാഫ് അഥവാ PNT എന്ന ഒറ്റ വകുപ്പിന് കീഴിലായിരുന്നു തപാൽ, കമ്പി തപാൽ കൂടാതെ ടെലിഫോൺ സേവനങ്ങളും പ്രവർത്തിച്ചിരുന്നത്. സബ് പോസ്റ്റ് ഓഫീസുകളിൽ വരെ ടെലിഗ്രാഫ് സൗകര്യമുണ്ടായിരുന്നു. വരുന്ന സന്ദേശം ഉടൻ ഡെലിവർ ചെയ്യാൻ വേണ്ടി സബ് പോസ്റ്റ് മാസ്റ്റർക്ക് ഓഫീസിനോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സ് അനുവദിച്ചിരുന്നു. ഇതൊരു ഉദ്യോഗമെന്നതിലുപരി ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയായിരുന്നു. പിന്നീട് ടെലിഫോൺ കൂടുതൽ പ്രചാരത്തിലായപ്പോൾ ടെലിഗ്രാഫിനും ടെലിഫോണിനും മാത്രമായി ടെലിഗ്രാഫ് വകുപ്പ് രൂപവൽക്കരിച്ചു. കാലക്രമേണ ടെലികോം വകുപ്പ് BSNL ആയപ്പോഴും ടെലിഗ്രാഫ് അതിന്റെ ഭാഗമായി തുടർന്നു.

0: ஒரு மனசும்
1: ഇന്റർനെറ്റും മൊബൈൽ ഫോണുകളും വന്നതോടെ വിവരങ്ങൾ നിമിഷങ്ങൾക്കകം ലോകമെമ്പാടും എത്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട കമ്പിത്തവാൽ പതിയെ പൊതുജനം ഉപയോഗിക്കാതായി. പ്രതിവർഷം 13 കോടി രൂപയുടെ നഷ്ടമുണ്ടായതിനെ തുടർന്ന് 2013 ജൂലൈ 15 നമ്മുടെ രാജ്യത്ത് കമ്പിത്തപാൽ സേവനം പൂർണ്ണമായും നിർത്തലാക്കി. ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു അത്. ഇന്ത്യൻ സൈന്യവും നാവികസേനയും പോലും ഈ സാങ്കേതിക വിദ്യ കൈവിട്ടതോടെ 163 വർഷം നീണ്ടുനിന്ന ഒരു ചരിത്രത്തിനാണ് തിരശീല വീണത്. ഇന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ കമ്പിത്തപാൽ വ്യക്തിഗതമായൊരു ഓർമ്മയാണ്. സ്കൂളിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ കേട്ട മോഴ്സ് കീയും മോഴ്സ് മെഷീനും നേരിട്ട് കാണുമ്പോൾ ആ പഴയ ഓർമ്മകൾ എത്ര സന്തോഷകരമായിരിക്കും. സ്വന്തം ശേഖരത്തിലുണ്ടായിരുന്ന 100 കണക്കിന് ആശംസാ ടെലിഗ്രാമുകൾ കാലക്രമേണ നഷ്ടപ്പെട്ട കൂട്ടത്തിൽ 2-3 എണ്ണം മാത്രം ബാക്കിയായി. ആ മഞ്ഞ കടലാസും കുറഞ്ഞ വാക്കുകളിലെ സ്നേഹവും ഇന്നും ഒരു അമൂല്യനിധി പോലെ സൂക്ഷിച്ചു വയ്ക്കുന്നു. സൂക്ഷിച്ചു വെച്ചതിന്റെ കാരണം എന്തായിരുന്നെന്നോ? അവ വെറും കടലാസുകളായിരുന്നില്ല, അന്നത്തെ ബന്ധുക്കളുടെയും സ്നേഹത്തിന്റെയും ഏറ്റവും വേഗമേറിയ ലിഖിത രൂപങ്ങളായിരുന്നു. കമ്പിത്തപാൽ ഔദ്യോഗികമായി നിർത്തലാക്കിയിരിക്കാം, എങ്കിലും അതൊരു യുഗത്തിന്റെ വിസ്മയമായിരുന്നു. അക്ഷരങ്ങൾ ശബ്ദമായി, ആ ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങളായി, പിന്നെ വീണ്ടും അക്ഷരങ്ങളായി മാറുന്ന ആ മാന്ത്രിക സങ്കേതം, അത് ഒരു കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ കൈമാറുന്നു. എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ആ മഞ്ഞക്കടലാസിലെ വാക്കുകൾക്കുണ്ടായിരുന്ന തീവ്രത ഇന്നത്തെ ഒരു വാട്സപ്പ് മെസ്സേജിനും നൽകാൻ കഴിയില്ല തന്നെ.

സാങ്കേതിക വിദ്യയുടെ വളർച്ച അനിവാര്യമാണ്. പക്ഷെ ആ വളർച്ചയിൽ നമുക്ക് നഷ്ടപ്പെട്ട ചില ആത്മബന്ധങ്ങളും വികാര തീവ്രതകളും ഉണ്ട്. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വകുപ്പ് നിർത്തലാക്കിയപ്പോൾ ദുഃഖം തോന്നിയത് അതുകൊണ്ടാണ്. അതൊരു സർക്കാർ സ്ഥാപനം മാത്രമായിരുന്നില്ല, അതായിരുന്നു നമ്മുടെ ചരിത്രം, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഗൃഹാതുരത. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയുമെനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ കാന്തദർശനം സകലതും മൂകഗ്രസ്തം. ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ, അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ ഓണത്തിൽ ഇനി തളിരില.
1: അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാ വിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദ്നുസരണം നീങ്ങാനൊരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവ കഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം, മുറികൾക്ക് വിസ്താരം കുറവാണെന്ന്. പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു, ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വച്ച് പുഞ്ചിരിച്ച് കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണമന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്, നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്ത് കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്, ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു, ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് അയാൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം, ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാൻ പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്ക സ്വർഗത്തിലായി. ആരെന്തഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടുകൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിനു പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം. ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്കിറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച. നമുക്കിഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റയാൾക്കിഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കളുണ്ടായേക്കാം, പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

0: പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ, അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ.
1: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി രചിച്ച 3 ഓണപ്പാട്ടുകൾ.

കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് മാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: സ്വന്തം വീട്ടില് ഒളിച്ചു കയറുന്ന ശീലം ഇനിയും നിർത്തിയിട്ടില്ലല്ലേ.
1: അച്ഛൻ കേക്കും.
0: കേക്കട്ടെ, ഇന്നും ആവശ്യത്തിന് പറഞ്ഞിട്ടാ കിടന്നത്. കൈ കഴുക,
2: ഇനിയിപ്പോ ഉണ്ടിട്ട് കൈ കഴുകാന്ന്.
0: ഇവന്റെ ഒരു കാര്യം, ഇന്നും കളി വഴക്കിലാ അവസാനിച്ചതല്ലേ. ഞാനാ പറഞ്ഞത്, ചേട്ടൻ ജയിച്ചപ്പോ ദമയന്തി ചേച്ചി കൈയടിച്ചത് അപ്പുക്കുട്ടിയേട്ടന് ഒട്ടും ഇഷ്ടായിട്ടില്ല.
2: അമ്മാവന്റെ മോനായ ഞാൻ ജയിക്കുമ്പോ അവള് കൈയിട്ടടിക്കാതെ പിന്നെ കാലിട്ടടിക്കും.
0: ആ ബന്ധം നിനക്ക് മാത്രല്ലോ, അവനും ഇല്ലേ. അപ്പുക്കുട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ദമയന്തി. ക്ലബുകാര് തമ്മിലുള്ള മത്സരമാണെങ്കിലും ഏട്ടനും ഏട്ടത്തിയും കുടുംബ മത്സരമായിട്ടാണ് കാണുന്നത്. അവരുമായിട്ട് ഇനിയൊരു ഒരസലിന് അച്ഛന് ഇഷ്ടമല്ലെന്ന് നിനക്ക്
2: അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞോ,
0: നമ്മളുമായിട്ട് അത്ര രസത്തിലല്ലെങ്കിലും അപ്പുക്കുട്ടൻ നിന്റെ ചേട്ടനാ. അവന്റെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്താൽ നിനക്കൊന്നും വരാൻ പോകുന്നില്ല.
2: അമ്മേ, മത്സരമാകുമ്പോ അങ്ങനെ മനഃപൂർവ്വം തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. വല്യമ്മയുടെ മോനെ എന്ന് പറഞ്ഞ അങ്ങനെ തോറ്റു കൊടുത്താലേ അതിന്റെ ക്ഷീണം എന്റെ ക്ലബിനാ.
0: നിന്നെ ഏട്ടൻ പറഞ്ഞതാ ശരി. ഈ ബോഡി അപ്പുറത്ത് വന്നിരിക്കുന്ന ആള്
2: കുറച്ച് സാമ്പാർ കൂടെ തന്നെ.
3: വസു, ദേ തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്.
4: എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം.
3: എന്നാ അമ്മികലത്ത് ഒഴുകിക്കോ.
4: അതും മതിയാവൂന്ന് തോന്നുന്നില്ല, പൊരിഞ്ഞ
5: പോരാട്ടം.
4: അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ.
3: അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്.
4: ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല.
5: വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും?
4: സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി.
3: തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു.
4: അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ.
5: എടാ മരമണ്ട, അതിലും നീ തോറ്റു വന്നാലുണ്ടല്ലോ. നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല.
4: പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തൈ പാടും. അമ്മ വല്ലതും തിന്നാ എടുത്തു വെക്കും. അമ്മയുടെ പിണ്ണതയിലോ ഇവിടെ ഇരിക്കുന്നേ.
3: ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ?
0: മുകുന്ദൻ ഇന്നിവിടെ വന്നിരുന്നു. ഗൾഫിലെ കാര്യം ശരിയാവുന്ന അച്ഛനോട് ഉറപ്പ് പറഞ്ഞിട്ടാ.
2: ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല.
6: പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? കാള പോലെ വളർന്നില്ലേ? ക്ലബ് വരെയടക്കം നിർത്തിട്ട് വല്ല ജോലി ചെയ്യാൻ നോക്ക്.
2: ജോലി ചെയ്യാൻ ഗൾഫിൽ പോണോ അച്ഛാ? ഇവിടെങ്ങാനും ചെയ്താ പോരെ.
6: ഇവിടെ ആരെങ്കിലും ജോലി തരാന്ന് പറഞ്ഞിട്ടോ നിനക്ക്?
2: ഇല്ല.
6: കളരി പരിശീലനവും ക്ലബ് ഒക്കെ നടന്നാലേ ആരും ജോലി കൊണ്ട് കൈ തരില്ല. ഞാൻ പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാ മതി. പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വിസ ശരിയാവും.

0: വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ. വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ.
1: അച്ഛൻ ആർക്കുണ്ടേ കളിക്കുന്നേ?
2: അശോകന് വേണ്ടി.
1: അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല.
3: ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു.
2: എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്.
1: എന്നാ അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു, ആന ചരിഞ്ഞു.
2: അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക. എന്റെ ബോൾ
4: അങ്ങനെ തന്നെ വേണം.
1: സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കൊളച്ച് പഠിച്ചിട്ടില്ല.
4: അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ. മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ, ക്ഷീണമാണട്രാ.
2: എനിക്കില്ലേ വസു.
4: അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി.

0: കലങ്ങിയില്ല.
1: നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ.
2: ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. കളി.
3: ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ.
2: നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച് നേർന്നേക്ക്, ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി
3: തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്.
2: എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു?
3: ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്ത് കാണുന്നുണ്ടല്ലോ.
1: ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തെ എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ.
2: നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ പി എസ് ഇട്ട.
3: അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ.
1: അടിയാണോ?
2: എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി, ഞാൻ ഇവിടെ ചോര നിറങ്ങിട്ടേ വരുള്ളൂ. അടിക്കാം.
3: എന്നാ പോവാ.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളുടെ അഭിരുചി കണ്ടെത്താം, ഭാവി സുരക്ഷിതമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് രക്ഷിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. 10-ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ കുട്ടികളുടെ തുടർ പഠനം ഏത് മേഖലയിലായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പലപ്പോഴും ആശയക്കുഴപ്പത്തിലാവാറുണ്ട്. ഡോക്ടറാകണോ, എഞ്ചിനീയറാകണോ, ഗവേഷകനാകണോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മാർഗമുണ്ട്, അഭിരുചി പരീക്ഷകൾ അഥവാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താണ് അഭിരുചി? എന്തുകൊണ്ടാണ് ഈ പരീക്ഷകൾ പ്രധാനമാകുന്നത്? ഏതൊക്കെ തരം പരീക്ഷകൾ ലഭ്യമാണ്? നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്താണ് അഭിരുചി? എന്തുകൊണ്ടാണിത് പ്രധാനമാകുന്നത്? അഭിരുചി എന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക മേഖലയിൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ വിജയിക്കാനുള്ള സ്വാഭാവികമായ കഴിവാണ്. ഉദാഹരണത്തിന്, ചിലർക്ക് കണക്കുകൾ വേഗത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ടാകും. ചിലർക്ക് നല്ലപോലെ ചിത്രം വരയ്ക്കാൻ സാധിക്കാം. മറ്റു ചിലർക്ക് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞെന്നും വരാം. ഈ കഴിവുകൾ ഓരോ കുട്ടികളിലും വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും കുട്ടികളുടെ താൽപ്പര്യങ്ങളും കഴിവുകളും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. ഒരു കുട്ടിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമായിരിക്കും, എന്നാൽ അതിൽ അവനൊരു അഭിരുചി ഉണ്ടാകണമെന്നില്ല. അതുപോലെ ഒരു കുട്ടിക്ക് ഒരു ജോലി ഇഷ്ടമായില്ലെങ്കിലും അതിനുള്ള അഭിരുചി അവനുണ്ടാകാം. ഈ അഭിരുചി കണ്ടെത്താനാണ് അഭിരുചി പരീക്ഷകൾ സഹായിക്കുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ രക്ഷിതാക്കൾ സാധാരണയായി മാർക്കിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഉയർന്ന മാർക്ക് ലഭിക്കുന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് ആ വിഷയത്തിൽ അഭിരുചി ഉണ്ടാകണമെന്നില്ല. അഭിരുചിക്കനുസരിച്ച് പഠനമേഖല തിരഞ്ഞെടുക്കുമ്പോൾ പഠനം ഒരു ഭാരമായി തോന്നില്ല. അത് കുട്ടികൾക്ക് സന്തോഷം നൽകും, വിജയസാധ്യതയും കൂടുതലായിരിക്കും. അഭിരുചി പരീക്ഷകൾ എത്ര തരം എന്ന് നോക്കാം. 1, പൊതുവായ അഭിരുചി പരീക്ഷ അഥവാ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ പരീക്ഷകൾ ഒരു കുട്ടിയുടെ ഭാഷാപരമായ കഴിവ്, ഗണിതപരമായ കഴിവ്, യുക്തിചിന്താശേഷി, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് തുടങ്ങിയവയെല്ലാം ഒരുമിച്ച് അളക്കുന്നു. ഇത് കുട്ടിയുടെ പൊതുവായ കഴിവുകൾ തിരിച്ചറിയാൻ സഹായിക്കും. 2, പ്രൊഫഷണൽ അഭിരുചി പരീക്ഷകൾ അഥവാ പ്രൊഫഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു പ്രത്യേക ജോലിയുടെ മേഖലയിൽ ഒരു കുട്ടിക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് കണ്ടെത്താൻ ഈ പരീക്ഷകൾ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു ഡോക്ടറാകാൻ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകാൻ ആവശ്യമായ കഴിവുകൾ കണ്ടെത്താൻ ഈ പരീക്ഷകൾ സഹായിക്കും. 3, സയൻസ് ആൻഡ് ടെക്നോളജി അഭിരുചി പരീക്ഷകൾ. ഗണിതം, ഭൌതികശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു കുട്ടിക്ക് എത്രത്തോളം അഭിരുചിയുണ്ട് എന്ന് ഈ പരീക്ഷകൾക്ക് കണ്ടെത്താൻ കഴിയും. ഇത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഗവേഷണം തുടങ്ങിയ മേഖലകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് അഭിരുചി പരീക്ഷകൾ. ഭാഷാപരമായ കഴിവ്, സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, വിശകലന ശേഷി എന്നിവ ഈ പരീക്ഷകൾ അളക്കുന്നു. ഇത് നിയമം, മാധ്യമപ്രവർത്തനം, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. 4, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് അഭിരുചി പരീക്ഷകൾ. 5, ആർട്സ് ആൻഡ് ഡിസൈൻ അഭിരുചി പരീക്ഷകൾ. കലാപരമായ കഴിവുകൾ, ഭാവന, ഡിസൈനിംഗ് കഴിവ് എന്നിവ ഈ പരീക്ഷകൾ അളക്കുന്നു. ഇത് ആർക്കിടെക്ചർ, ഫാഷൻ ഡിസൈനിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയ മേഖലകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. അഭിരുചി പരീക്ഷകൾ എവിടെ ലഭ്യമാണ്? അഭിരുചി പരീക്ഷകൾ ഇന്ന് പല സ്ഥാപനങ്ങളിലും ഓൺലൈനായി ലഭ്യമാണ്. സ്കൂളുകളിലെ കൌൺസിലിംഗ് സെന്ററുകൾ, പല സ്കൂളുകളിലും കരിയർ കൌൺസിലർമാരുണ്ട്. ഇവരുടെ സഹായത്തോടെ കുട്ടികൾക്ക് അഭിരുചി പരീക്ഷകൾ നടത്താൻ സാധിക്കും. സർക്കാർ സ്ഥാപനങ്ങൾ, കേരള സർക്കാരിന്റെ കീഴിലുള്ള കരിയർ ഗൈഡൻസ് സെന്ററുകൾ വഴി ഇത്തരം പരീക്ഷകൾ നടത്താൻ സാധിക്കും. സ്വകാര്യ കൌൺസിലിംഗ് സ്ഥാപനങ്ങൾ, കുട്ടികൾക്ക് അഭിരുചി പരീക്ഷകളും കരിയർ കൌൺസിലിംഗും നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, വിവിധ തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ആപ്ലിക്കേഷനുകളിലും അഭിരുചി പരീക്ഷകൾ ലഭ്യമാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഭിരുചി പരീക്ഷകൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, കുട്ടികളുടെ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അഭിരുചി പരീക്ഷയുടെ ഫലം മാത്രം നോക്കി ഒരു തീരുമാനമെടുക്കരുത്, കുട്ടിയുടെ താൽപര്യം കൂടി കണക്കിലെടുക്കണം. 2, ഒരു പരീക്ഷയുടെ മാത്രം ഫലം നോക്കരുത്, ഒന്നിലധികം പരീക്ഷകൾ നടത്തി ഫലങ്ങൾ താരതമ്യം ചെയ്യുക. 3, തെറ്റിദ്ധരിക്കരുത്, ഈ പരീക്ഷകൾ ഒരു കുട്ടിയുടെ ഭാവി നിർണയിക്കുന്നവയല്ല, മറിച്ച് അവർക്കൊരു വഴി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. 4, പ്രൊഫഷണൽ സഹായം തേടുക, അഭിരുചി പരീക്ഷയുടെ ഫലം വിലയിരുത്താൻ ഒരു കരിയർ കൗൺസിലറുടെ സഹായം തേടുന്നത് നല്ലതാണ്. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്കിഷ്ടമുള്ള മേഖലയിൽ വിജയിക്കാനുള്ള അവസരം നൽകേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അഭിരുചി പരീക്ഷകൾ അതിനുള്ള ഒരു നല്ല തുടക്കമാണ്.
1: രക്ഷിതാക്കളറിയാൻ അവതരണം ഗായത്രി ദേവി.

ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന് മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ് വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.

12 വർഷം ഉറങ്ങിയ പൂക്കൾ എന്ന കഥയുടെ തുടക്കം കേൾക്കാം. യാത്രയുടെ മധ്യത്തിൽ എവിടെയോ അവർക്ക് പ്രസിദ്ധമായ ക്ഷേത്രം കടന്നുപോകേണ്ടിയിരുന്നു. ക്ഷേത്രത്തിന്റെ നഗരം അടുത്തെത്തുന്നുവെന്നറിയാൻ എളുപ്പമായിരുന്നു. കാവടികളും കാവ്യവസ്ത്രങ്ങളും വഴിയരികിലൂടെ മുമ്പോട്ടു പോയി. കർപ്പൂരം കത്തിച്ച ഭസ്മത്തിന്റെ ഗന്ധമുള്ള തെരുവ്, നാവിൽ തറച്ച ശൂലങ്ങൾ, മുള്ളുപോളകൾ മൂടിക്കെട്ടിയ വായകൾ. സ്ത്രീ അപേക്ഷിച്ചു, നിൽക്കൂ, ഒന്ന് തൊഴുതിട്ട് പോകാം. അയാൾ കാറിന്റെ വാതിൽ തുറന്നുകൊടുത്തു. ഒന്നും അലകയറിക്കൂടെ, ചെറുപ്പത്തിൽ ഞാൻ നേർന്നതാണ്, എനിക്ക് തിരക്കുണ്ട്. അവൾ പുറത്തിറങ്ങി കുന്നിൻ മുകളിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൂപ്പി. എന്തോ ഓർത്ത് വീണ്ടും ചോദിച്ചു, തൊഴുന്നില്ലേ? അയാൾ ചിരിച്ചു, വേഗം വേഗം, എനിക്ക് ധൃതിയുണ്ട്. പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് പുറപ്പെട്ട മുതൽക്കുള്ള ധൃതിയെപ്പറ്റി അവൾ പരിഭവത്തോടെ പറഞ്ഞു. അയാൾ ഭസ്മപൊതികളും തൂക്കുപാത്രങ്ങളും വിൽക്കാൻ വെച്ച ചായ്പുകൾക്കിടയിൽ നിരന്നിരിക്കുന്ന പിച്ചക്കാരെ നോക്കി നിശബ്ദനായി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ധൃതിയുണ്ട്? നാഴികകൾ ചീറിമറയുമ്പോൾ അവൾ ചോദിച്ചു, എന്താ ചിരിച്ചത്? കുട്ടിയായിരുന്നപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ തൊഴാൻ വന്നു, അയൽവക്കത്തെ ഒരു മധ്യവയസ്കന്റെ കൂടെ, അയാളും ഭാര്യയും. അന്ന് ധർമ്മശാലയുടെ ഒരു ഇടുങ്ങിയ മുറിയിൽ അവരുടെ കൂടെ അയാൾ കിടന്നുറങ്ങി. മുരടിച്ച മധ്യവയസ്കനെ, അയൽപ്പക്കത്തെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതു മുതൽക്കേ അയാൾ വെറുത്തിരുന്നു. അതുകൊണ്ട് അയാൾ ഉറങ്ങുന്നതായി

നടിച്ചു കിടന്നു. അതിനാണോ ചിരിച്ചത്? ഇപ്പോൾ കരയാൻ കഴിയാത്തതിലാണ് ദുഃഖം. നിനക്കറിയുമോ? നിനക്കറിയില്ല. അയാൾക്കൊരിക്കലും ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതിൽ പിന്നെ ആർക്ക്? അയാൾ നീണ്ടുകിടന്ന പാതയുടെ കാണാത്ത അകലത്തിൽ എവിടെയോ നോക്കി കാറോടിച്ചു.

0: സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് SMSM ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേൾക്കാം. സെക്രട്ടേറിയറ്റിന്റെ വശത്ത് പ്രസ് ക്ലബ് റോഡിന് ഇടതുവശത്ത് തലയുയർത്തി നിൽക്കുന്ന കെട്ടിടമാണ് SMSM ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരെയും ആകർഷിക്കുന്ന അനേകം ശില്പങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും കൊണ്ട് സമ്പന്നമായ ഇടമാണത്. കെട്ടിടത്തിന്റെ പ്രത്യേകത തന്നെ അത് വിക്ടോറിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ്. സഞ്ചാരികളെയും എന്തിന് വഴിയാത്രക്കാരെയും ആകർഷിക്കാൻ പോകുന്ന തലയെടുപ്പ് ഈ കെട്ടിടത്തിനുണ്ട്. എന്താണ് ഈ കെട്ടിടത്തിന്റെ SMSM എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഗതി മലയാളവും ഇംഗ്ലീഷും ചേർന്നാണ് SMSM എന്ന ഷോർട്ട് ഫോം രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രീമൂലം തിരുനാൾ ഷഷ്ട്യബ്ദപൂർത്തി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് മുഴുവൻ പേര്. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അദ്ദേഹത്തിന്റെ ഷഷ്ട്യബ്ദപൂർത്തിയുടെ സ്മാരകമായാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. പൂർണമായും കലാരൂപ നിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നതും ചരിത്രം. ഒരു കാലത്ത് തിരുവിതാംകൂറിലെ കരകൗശലമുൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ മ്യൂസിയമായിരുന്നു ഇവിടം. ആനക്കൊമ്പിലും മരത്തിലും ലോഹത്തിലും കളിമണ്ണിലും എല്ലാം തീർത്ത് വിസ്മയിപ്പിക്കുന്ന കലാരൂപങ്ങൾ കാണാനും ഇവിടുത്തെ കരകൗശല കലാകാരന്മാരുടെ അത്ഭുത വിദ്യകൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാനും വിദേശികൾക്ക് സഹായകമായിരുന്നത് ഈ കെട്ടിടമാണ്. കലാരൂപങ്ങൾ കാണുന്നവർക്ക് ഓർഡർ നൽകാനും വിദേശത്തെത്തിയാൽ അത് വാങ്ങിക്കാനും സൗകര്യമുണ്ടായിരുന്നു. കരകൗശലങ്ങളെ സംബന്ധിക്കുന്ന വിദേശ മാസികകൾ ഉൾപ്പെടെ നല്ലൊരു ലൈബ്രറിയും വിശാലമായ പൂന്തോട്ടവും ഈ മന്ദിരത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഓരോ വർഷവും ശ്രീമൂലം തിരുനാളിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്ത് മാറിവരുന്ന വ്യാവസായിക വാണിജ്യത്തെപ്പറ്റി വിദഗ്ധന്മാർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാൻ ധാരാളം ആളുകൾ എത്തുമായിരുന്നു. ഇന്നതെല്ലാം ഓർമ്മകൾ മാത്രം. വികസനത്തിന്റെ പേരിൽ മനോഹരമായ ഈ മന്ദിരത്തിന്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിയാണിപ്പോൾ. അതിനിടയിൽ ഇവിടെ 1.2 കോടി രൂപ ചെലവിൽ പുതിയ മന്ദിരം നിർമ്മിക്കാൻ പോകുന്നു. താഴത്തെ നിലയിൽ കരകൗശല വസ്തുക്കളുടെ പ്രദർശന വിൽപ്പനയ്ക്കും മുകളിലത്തെ നിലയിൽ ആർട്ട് മ്യൂസിയത്തിനുമാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അതിന്റെ വാസ്തുശില്പരീതി ഈ പഴയ കെട്ടിടത്തിനെ വിഴുങ്ങി തീർക്കുന്നതാണോ എന്ന കാര്യം അറിയില്ല. ഇപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും തനി സിമന്റ് കൂടാരങ്ങളാണ്. അതോടെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള പഴയ കെട്ടിടങ്ങളുടെ പ്രതാപം അസ്തമിക്കും. ആ ഗതികേട് ശ്രീമൂലം തിരുനാൾ ഷഷ്ട്യബ്ദപൂർത്തി മന്ദിരത്തിന് ഉണ്ടാകരുതേ എന്ന് ആശിക്കാം. ഉത്രം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് 1851 ലണ്ടനിൽ നടന്ന പ്രദർശനത്തിൽ തിരുവിതാംകൂറിൽ നിന്നയച്ച ആനക്കൊമ്പുകൊണ്ടുള്ള കസേര ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പല വിദേശ പത്രങ്ങളും ഇതിലെ കരവിരുതിനെ മുക്തകണ്ഠം പ്രശംസിച്ചു. പിന്നീട് ഈ കസേര വിക്ടോറിയ രാജ്ഞിക്ക് തന്നെ സംഭാവനയായി നൽകി. ഇതിനുശേഷമാണ് കരകൗശല രംഗത്ത് തിരുവിതാംകൂർ കൂടുതൽ പ്രശസ്തി ആർജിക്കാൻ തുടങ്ങിയത്. ഇത് രാജകീയ ഭരണകൂടം ശരിക്കും ഉപയോഗിച്ചു. കരകൗശലം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസത്തിന് വിദഗ്ധ പരിശീലനം 1889 ആരംഭിച്ചു. അതാണ് സ്കൂൾ ഓഫ് ആർട്സ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് 60 വയസ്സ് തികഞ്ഞ 1917 SMSM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കം. ഇതിനുവേണ്ടി 1919 പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കമ്മിറ്റി രൂപവൽക്കരിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാരക മന്ദിരം പണിയാൻ തീരുമാനിച്ചത്. ചീഫ് എഞ്ചിനീയർ ജേക്കബ് കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കി. 1922 ദിവാൻ ടി രാഘവയ്യ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. എന്നാൽ 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചു. പിന്നീട് അധികാരത്തിൽ വന്ന റീജന്റ് മഹാറാണി സേതുലക്ഷ്മി ഭായി കെട്ടിട നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ശ്രീമൂലത്തിന്റെ 70th ജന്മവാർഷികത്തിലെങ്കിലും കെട്ടിടം ഉദ്ഘാടനം ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരുവിതാംകൂർ പൊളിറ്റിക്കൽ ഏജന്റ്, ആ സമയത്ത് റെസിഡന്റ് എന്ന ഉദ്യോഗസ്ഥൻ സ്ഥാനം ഉണ്ടായിരുന്നില്ല. CW കാട്ടൺ 1927 ശ്രീമൂലം ഷഷ്ട്യബ്ദപൂർത്തി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഈ മന്ദിരത്തിന് ഇപ്പോൾ 87 വയസ്സാണ് പ്രായം. സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ഇതിന്റെ ഭരണം മുൻപ് നടത്തിയിരുന്നത്. 7 അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ ഒരു ചെയർമാനും ഓണററി സെക്രട്ടറിയും ഉണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ കരകൗശല പ്രദർശനങ്ങൾക്ക് മുൻപ് ഇവിടെ അനുവാദം നൽകിയിരുന്നു. ഇപ്പോൾ SMSM ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ ഭാഗമാണ്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: February 24 പ്രദർശനത്തിനെത്തിയ കണ്ടം വെച്ചക്കോട്ട് ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ വർണ്ണചിത്രം. ടി ആർ സുന്ദരം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ കഥ മുഹമ്മദ് യൂസഫിന്റേതായിരുന്നു. കെ ടി മുഹമ്മദ് ആയിരുന്നു സംഭാഷണം നിർവഹിച്ചത്. ഛായാഗ്രഹണം ടി എം സുന്ദരബാബു. ചിത്രസന്നിവേശം എൽ ബാലു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. പി ബി ശ്രീനിവാസ്, കമുകര പുരുഷോത്തമൻ, മെഹബൂബ്, ഗോമതി സിസ്റ്റേഴ്സ്, പി ലീല എന്നിവരായിരുന്നു ഗായകർ. പ്രേം നവാസ്, തിക്രുഷി, മുത്തയ്യ, നെല്ലിക്കോട് ഭാസ്കരൻ, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, ബഹദൂർ, ചാന്ദിനി, അംബിക, പങ്കജവല്ലി, ആയിഷ, ഓമന, ആറന്മുള പൊന്നമ്മ, കെടാമംഗലം സദാനന്ദൻ, മുട്ടത്തറ സോമൻ എന്നിവരായിരുന്നു കണ്ടം വെച്ചക്കോട്ടിലെ അഭിനേതാക്കൾ. കെ ടി മുഹമ്മദിന്റെ ആദ്യ ചിത്രം എന്ന സവിശേഷത കൂടി ഈ ചിത്രത്തിലുണ്ട്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

കണ്ണിന്റെ കലയാണ് നാടകം. ചാക്ഷുഷ യജ്ഞം, കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവ ഐക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു, വിശറയ്ക്ക് കാറ്റുവേണ്ട, അശ്വമേധം വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കരുത്, ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ, അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ, അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ ഓണത്തിൽ ഇനി ഒരു ഓണപ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പൂക്കളത്തിൽ ആദ്യം ഉപയോഗിക്കുന്ന പൂവിന്റെ നിറമെന്ത്? ചോദ്യം ഒരിക്കൽ കൂടി: പൂക്കളത്തിൽ ആദ്യം ഉപയോഗിക്കുന്ന പൂവിന്റെ നിറമെന്ത്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണാ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: ശബ്ദാഭിനയം കൊണ്ട് ഭാവതലങ്ങൾ തീർക്കുന്ന ശോഭി തിലകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പ്രിയ കലാകാരൻ ശോഭി തിലകൻ കരുണാസൈ റേഡിയോയിൽ സംസാരിക്കുന്നു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ശോഭി തിലകനുമായി പ്രത്യേക അഭിമുഖം.
3: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അക്ഷയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഞാൻ അലയൻസിലെ മുത്താണ്. അപ്പം ഇന്ന് ഈ ഓണദിനത്തിൽ കുറച്ച് സമയം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുമായിട്ട് നിങ്ങളോടൊപ്പം ഈ ഓണദിനത്തിൽ ഞാനും ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം പറയാൻ പോണ പാട്ട് താനേ പൂക്കും. പാട്ടിൻ്റെ സിനിമയുടെ പേര് പറയാൻ എനിക്ക് കുറച്ച് പാടാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. സപ്തമശ്രീ തസ്കരായയിലെ ജോബ് കുര്യൻ പാടിയ താനേ പൂക്കും എന്ന് പറഞ്ഞ പാട്ടാണ്. ഇതെനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം, ഇത് ഞാൻ റീസെൻ്റ്ലി കേട്ടൊരു പാട്ടാണ്. അതും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സോങ്ങിനെ കുറിച്ച്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഈ സോങ് കേട്ട് നോക്ക്, ഭയങ്കര രസമാണ്. അങ്ങനെ കേട്ട് ഭയങ്കര ഫേവറേറ്റായി. പിന്നെ എപ്പോഴും ഞാൻ ഗോ ടു സോങ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു പാട്ടാണ് താനേ പൂക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സെൻസ് ഓഫ് കാം ആയിട്ട് തോന്നാറുണ്ട്. അപ്പം നിങ്ങളും കേട്ട് നോക്ക്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.

അടുത്തതായിട്ട് പറയാൻ പോകുന്നൊരു തമിഴ് സോങ് ആണ്. അത് ഏ സന്തക്കാര എന്നാണ് അതിൻ്റെ പേര്. ദി ആണത് പാടിയിരിക്കുന്നത്. ഇരുതി സുട്രു എന്ന് പറഞ്ഞ മൂവിയുടെയാണ് ഈ പാട്ട്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം, ഞാൻ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ചേട്ടനെ ഓർമ്മ വരണം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ ചേട്ടനുമായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ഈ പാട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടവുമാണ്. ഞാൻ എപ്പോൾ കേട്ടാലും എൻ്റെ ബ്രദർ, ബ്രദറിൻ്റെ പേര് ആകാശ് എന്നാണ്, അപ്പം ആകാശിൻ്റെ ഫേസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും.

അടുത്തതായി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പാട്ട് അകലേ എന്ന് പറഞ്ഞ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് അകലേ. അത് നയനൻ മൂവിയിലെ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. ഭയങ്കര നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അതിലേക്ക് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സോങ് ആണ്. അത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചറിയാം.

അടുത്ത എന്ത് സോങ് ഇതുവരെ ഞാൻ സജസ്റ്റ് ചെയ്തതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സോങ് ആണ്. അത് അടിയപ്പേരെ കൂട്ടവണി എന്ന പടത്തിലെ ഇത് അടിമുടി മറുതൈ ആ ഒരു ഒരു എന്താ പറയുക ഒരു അടിച്ചുപൊളി കൈൻഡ് ഓഫ് പാട്ടാണ്. അത് നമ്മൾ കോളേജിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂഡ് ഇങ്ങനെ മാറും, ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര എനർജി കിട്ടുന്നൊരു സോങ് ആണ്. എൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ വളരെ കുറച്ച് മിക്സ് ചെയ്തുള്ളൊരു പാട്ടിൻ്റെ കളക്ഷൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ പാട്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനും കുറച്ച് എനർജി ലെവൽ കൂടിയ പാട്ടാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം.

അടുത്ത എൻ്റെ പാട്ട് നാടുവഴികൾ എന്ന് പറഞ്ഞ മൂവിയിലെ പണ്ടത്തെ സോങ് ആണ്. കുറച്ച് രാവിൽ പൂന്തേൻ എന്ന് പറഞ്ഞ രാവിൽ പൂ, എനിക്ക് പാടാറിയില്ല. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൽ പോയ ടൈമിൽ എന്തോ പെട്ടെന്ന് എപ്പോഴോ എവിടുന്നോ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഹുക്കായിട്ട് തോന്നിയിട്ട് ഞാൻ തപ്പിപ്പിടിച്ച് കേട്ടൊരു സോങ് ആണ്. പക്ഷെ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ പണ്ടത്തെ സോങ് ആണ്. അപ്പം അത് കേൾക്കാം.

അടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ്ങാണ്, കുൻ ഫയ കുൻ, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത റോക്ക് സ്റ്റാറിലെ. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ പോലെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. നമുക്ക് ഏത് മെൻ്റൽ അവസ്ഥയിലിരുന്നാലും അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനവും, നമ്മൾ പെട്ടെന്ന് ആ സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. എത്ര അടിപൊളിയാണ് ആ സോങ് എന്ന് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ആ സോങ് കേൾക്കാൻ.

അടുത്ത സോങ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയിലെ അഗലയോ സോങ് ആണ്. ആ സോങ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും കിട്ടാറില്ല, യൂട്യൂബിൽ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ പൊതുവെ യൂട്യൂബിൽ നിന്ന് ആ സോങ് എടുത്ത് കേട്ട് റിപ്പീറ്റിൽ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാര്യം അടുത്തത് വേറെ സോങ് വരും. പക്ഷെ എന്നാലും അത്രയും ബുദ്ധിമുട്ടി ഞാൻ റിപ്പീറ്റിൽ കേൾക്കുന്ന ഒരു സോങ് ആണ് അഗലയോ. വളരെ വിഷമമുള്ളൊരു കോണ്ടെക്സ്റ്റിലെ സോങ് ആണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പം നമ്മൾ ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ഹെഡ്ഫോണിൽ റിപ്പീറ്റ്ലി കേൾക്കുന്നൊരു പാട്ടാണ് അഗലയോ.

അടുത്ത പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഇന്ന ജോൺറേന്ന് മാത്രമേ കേൾക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ പാട്ട് കേൾക്കും, ഇപ്പോഴത്തെ കേൾക്കും, എനർജിയുള്ള പാട്ട് കേൾക്കും, അങ്ങനെ ഒരു മിക്സഡ് ജോൺറയാണ്. അപ്പോൾ ഈ പാട്ട് പണ്ടത്തെ പാട്ടാണ്, അദ്വൈതം എന്ന് പറഞ്ഞ മൂവിയിലെ അമ്പലപ്പുഴ. അതിപ്പോൾ എൻ്റെ ഒരു ജനറേഷനിലായാലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. അത് ഞാൻ വളരെ ഓഫണായിട്ട് കേൾക്കുന്നൊരു പാട്ടാണ്.

അടുത്ത സോങ് ബാംഗ്ലൂരു ഡേയ്സിലെ ഏതു കരി രാവിലും. അതൊരു പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സോങ് ആണ്. വളരെ ബ്യൂട്ടിഫുള്ളി റൈറ്റ് ചെയ്തതും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സോങ് ആണത്. അത് കേൾക്കാം.

അപ്പൊ അവസാനമായിട്ട് ഞാനൊരു ഓണപ്പാട്ട് പറയാം. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഓണപ്പാട്ട് തിരുവോണ കൈനീട്ടോ എന്നാണ് ആൽബത്തിന്റെ പേര്. അതിലെ ചന്ദന വളയിട്ട കൈകൊണ്ട് ഞാനെന്ന് പറഞ്ഞ പാട്ടാണ്. പാട്ട് എഴുതിയിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം വിദ്യാസാഗറും ആണ്. ഇത് പാടിയിരിക്കുന്നത് രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് വിജയ് യേശുദാസ് സിംഗറിന്റെ വേർഷനും പിന്നെ സുജാത മാമിന്റെ വേർഷനും. അതിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം സുജാത മാമിന്റെ ആണ്, കാര്യം എനിക്ക് ഞാൻ ഭയങ്കര ഒരു ഫാനാണ്. അപ്പൊ ആ പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ എല്ലാ ശ്രോതാക്കൾക്കും ഒന്നുകൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ, വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: സിനിമ ശബ്ദരേഖ.
3: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ഗുരു. കഥാ സംവിധാനം രാജീവ് അഞ്ചൽ. തിരക്കഥ രാജേന്ദ്രബാബു. നിർമ്മാണം ജനസമ്മതി ക്രിയേഷൻസ്. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ഇളയരാജ. അഭിനേതാക്കൾ മോഹൻലാൽ, സുരേഷ് ഗോപി, മധുപാൽ, കാവേരി, സിത്താര, ശ്രീനിവാസൻ, നെടുമുടി വേണു, ശ്രീലക്ഷ്മി, ക്യാപ്റ്റൻ രാജു, കൊച്ചുപ്രേമൻ, ശങ്കർ തുടങ്ങിയവർ.

0: സ്പീക്കിംഗ്. ഇല്ല സാർ, മരിച്ചവരുടെ കണക്കെടുത്തിട്ടില്ല. നായപിടുത്തക്കാർ കൊന്നുകൂട്ടിയിടും പോലെ പറയ കൂമ്പാരങ്ങളുണ്ട് ഇവിടെ. മരിച്ചവരിൽ എത്ര ഹിന്ദു ഉണ്ടെന്നോ എത്ര മുസ്ലിം ഉണ്ടെന്നോ അറിയണമെങ്കിൽ കുത്തിയിരുന്ന് ചകേണ്ടി വരും സാർ.
1: കണ്ണുകാണാത്ത മക്കളെ, ഈ ലോകമെല്ലാം ഇരുട്ടിലാണ്. മക്കളെ, കണ്ണുകാണാത്ത മക്കളെ,
2: മരിച്ചവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും കൃത്യമായ കണക്കുകൾ റിലീസ് ചെയ്യരുത്. അത് ഇരുഭാഗത്തും കൂടുതൽ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ കാരണമായി തീരും.
3: സാർ, നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ ടോട്ടൽ ഫെയിലുവർ ആയിട്ടാണ് പത്രങ്ങൾ ചിത്രീകരിക്കുന്നത്.
0: കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില പത്രക്കാരെ നമുക്ക് അവഗണിക്കാം. ബട്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ദ സിറ്റുവേഷൻ.
4: ആർമിയുടെ ഫ്ലാഗ് മാർച്ചിന് ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്.
2: ആളിക്കത്തുന്നുമ്പുള്ള ശാന്തതയായി അത് മാറരുത്. ആർമിയും പോലീസുമായി ക്ലോസ് ഇന്ററാക്ഷൻ വേണം. കലാപത്തിന്റെ തുടക്കം വള്ളിക്കോട് ഗ്രാമത്തിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പല്ലേ?
0: അതെ സർ. ഒരു പോലീസ് സ്റ്റേഷൻ പോലും ആവശ്യമില്ലാത്ത വിധം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ആ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കാട്ടുതീ പടർന്നത് അത്ഭുതമായി അവശേഷിക്കുന്നു.
5: ആ, പിന്നൊരു കാര്യം കൂടി. ദേവന്റെ തേര് വലിച്ച് ചുറ്റുമതിൽ കടത്തുന്ന കാര്യം ഇക്കൊല്ലവും നിങ്ങളെല്ലാരും കൂടി നടത്തി തരണം.
6: അമ്പലക്കാരുമെന്നും പള്ളിക്കാരുമെന്നുള്ള വേർതിരിവ് ഇവിടെ ഇതുവരെ ഇല്ലല്ലോ. പാറയപ്പള്ളിയിലെ പെരുന്നാളും ഞങ്ങളുടെ ചന്ദനക്കുടവും പെരുന്തൃക്കോവിലപ്പന്റെ ഉത്സവവും നമുക്ക് ഒരുപോലല്ലേ?
7: ഇന്നലെ പള്ളി കമ്മിറ്റിയിൽ ഇത് തന്നെയായിരുന്നു ചർച്ച. പതിവ് പോലെ വിളക്കിലുള്ള എണ്ണ പള്ളിയുടെ വക. മാഷേ, തീരുമാനിക്കാൻ വരട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനാണെന്നല്ലേ തെളിഞ്ഞത്?
8: അതിന്
7: അല്ല, ഉത്സവത്തിന് അന്യജാതിക്കാരുടെ തീണ്ടലും തൊടിയിലും കൊണ്ട് ആയിക്കൂടെ. അത്
8: പ്രശ്നത്തിൽ അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. വെറുതെ തന്നെ ഇല്ലാത്ത വ്യാഖ്യാനം.
7: അതല്ല, ഇക്കൊല്ല പതിവൊക്കെ ഒന്ന് മാറ്റിക്കൂടെ.
8: വാർക്ക് എന്തിനും സന്ദേഹ. കാലാകാലങ്ങളായിട്ടുള്ള ആചാരവും സമ്പ്രദായങ്ങളും ഒക്കെ പെട്ടെന്നങ്ങ് മാറ്റാൻ പറ്റുമോ?
7: എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല.
9: വെടിക്കെട്ട് ഇക്കുറി 100,000-ന്റേതാണെന്നാ വേമ്പനാണ സാറ് പറയുന്നേ. വേമ്പനാണ സാറിന് രാഷ്ട്രീയം വേറെ, ദൈവകാര്യങ്ങൾ വേറെ.
8: ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്കൊരു വാക്ക്. നന്ദി.
6: ഇവിടെ മതങ്ങളില്ല മാഷേ, മനുഷ്യരേ ഉള്ളൂ.
10: നാളെ കാലത്തൊരു അർച്ചന
6: അറിയാം. രഘുരാമൻ അത്ര നക്ഷത്രം.
11: കോവിലും കുളക്കടവിലും വരെ രഘുരാമന്റെ ആഭാസ രാമായണം നാട്ടുകാർ കെട്ടഴിച്ച് വായിക്കുക. പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കണു.
10: ഞാൻ എന്താ ചെയ്യാ?
11: ഒന്നും ചെയ്യണ്ട. ഈ അശ്രീകരം കൊലം മുടിക്കും പാലു. എനിക്കിവനെ ശപിച്ച് ശരിയാക്കാനുള്ള കോപമുണ്ടെന്ന് കുട്ടികളോ.
12: പിന്നെ എന്തിനാ മടിക്കണേ? ശപിച്ചോളൂ. കുലം മുടിക്കാൻ പറഞ്ഞ തണ്ടിയല്ലേ? ഒരിക്കലും മോശം
10: കിട്ടാതിരിക്കാൻ. അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാ.
12: പിന്നെ എങ്ങനെ പറയണം? എങ്ങനെ പറയണം? ചൊല്ലാൻ ഞാൻ മന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നാവിന് അരം വെച്ച് പോയി.
11: അതാരുടെ കുറ്റം? ഇല്ലത്ത് പറഞ്ഞത് കൊണ്ട് അയില്ല. ബ്രാഹ്മണനായി ജീവിക്കണം. ഒരു ദിവസം എങ്കിലും, ഒരു ദിവസം എങ്കിലേ പുണ്യം കിട്ടും.
12: പുണ്യം? മൂന്ന് നേരം ഭഗവാനെ കഴുകി തുടച്ചിട്ട് അച്ഛൻ എന്ത് പുണ്യം കിട്ടിയ? അഴുക്ക് പിടിച്ച് തിടം വെച്ച വെറും ഒരു പൂണൂൽ ചരടും അരവയറിന് തികയാത്ത ഉണക്കരയുടെ പടച്ചോറുമല്ല ഇത്രയും കാലത്ത് മിച്ചം.
10: രഘുരാമ,
12: അഗ്നിമേളെ പുരോഹിതത്തിൽ ഞാൻ എന്നെ തളച്ചിട്ടില്ല. അതുകൊണ്ട് നാട് കാണാൻ വരുന്ന വിദേശികളോട് എടുത്താൽ പൊങ്ങാത്ത നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് പൊട്ടൻ ഇംഗ്ലീഷ് അടിച്ച് ഞാൻ എന്റെ വഴി നോക്കുന്നു.
11: അത് ബ്രാഹ്മണ്യത്തിന്റെ വഴിയല്ല.
12: ബ്രാഹ്മണ്യം കടിച്ചാ പൊട്ടാത്ത ആ വാക്ക് പറഞ്ഞ് തലമുറകളെ നമ്മൾ കബളിപ്പിച്ചില്ലേ? അതിന്റെ ഫലമാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒന്നല്ല, 1,000 ഉണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ. എനിക്ക് ബ്രാഹ്മണനാകണ്ട, എനിക്ക് മനുഷ്യനായ മതി.
11: നന്നാവില്ല ഭാനു, അവൻ നന്നാവില്ല.
10: അങ്ങനെ പറയരുത്, അവൻ മാറും.
13: ഞാൻ ചുമ്മാ
14: വേണ്ട, ഒളിക്കണ്ട, എല്ലാം ഞാൻ കണ്ടു.
13: ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്നു.
14: വിശദീകരണം ഒന്നും വേണ്ട. ആറാം പറപ്പ്. എന്താ എന്റെ ഭാവം? ഇയാരാ? ടിപ്പു സുൽത്താനാ?
13: ഞാൻ സുൽത്താനൊന്നുമല്ല.
14: കളിയാക്കല്ലേ? കള്ളവാറ്റ് നടത്തി കണ്ട മലാമണി സാഹിബിനെ തോളെ കൈ കിടക്കുന്ന അത്ര വലിയ മാന്യത ഒന്നുമല്ല. എടാ, ഒന്നുമില്ലെന്ന് ഈ ഒരു ബ്രാഹ്മണനല്ലടാ.
13: സാഹിബ് ഇപ്പൊ വന്ന എന്റെ ജാതി ഓർമ്മിപ്പിക്കാനാ?
14: എടാ മോനെ, ആ ശാസ്ത്രികൾ എന്തുമാത്രം വേദനയ്ക്കുണ്ടോ നനക്കറിയോ?
13: രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയ വേദന ഒന്നും കണ്ടില്ല, ചുമ്മാ ഇരിക്കുന്നാ കണ്ട.
14: അല്ലേ, നിനക്കെല്ലാം തമാശ ആണല്ലോ. നീ ആ വേമനാണ്ട് മെക്കെട്ട്.
13: അയാളൊരു നാറിയാന്ന്
14: നീ എന്തിനാണ് മണപ്പിക്കാൻ പോന്നെ? എടാ, ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മോനെ. ഈ മരിച്ചുപോയ എന്റെ മോൻ മെഹറിന്റെ കൂട്ടുകാരൻ മാത്രമല്ല, ഓം പോയ അന്ന് മുതല് എന്റെ മൂത്ത മോനാ. എടാ, ഈ ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ബാപ്പയ്ക്ക് സങ്കടമാടാ. ആ ശാസ്ത്രികൾ ഒരുപാട് തീ തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ആ സീതാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു മിന്നു കെട്ടണം, എല്ലാത്തിനും ഒരു മാറ്റം വരും.
13: കെട്ടാം ബാപ്പ അവർത്ത്.
14: അങ്ങനെ വഴിക്കുമാടാ. നീ ഇത് വെച്ച് താമസിപ്പിക്കണ്ട മാഷെ, നാളെ നോക്കി അങ്ങ് നടത്തണം. ശാസ്ത്രീയക്കും അതാ ആഗ്രഹം. കൊച്ചിലേ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ.
8: എനിക്കും ആഗ്രഹമില്ലായിട്ടാണോ? പക്ഷേ ഇപ്പോഴവന്റെ പോക്ക് കാണുമ്പോൾ എന്റെ മോൾക്ക് കണ്ണീര് തോറന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊരു തോന്നല്.
14: ആ ഒന്നും അല്ല, അവനെ നേരെയാക്കാൻ അവൾക്ക് കഴിയും. ഇനി നിങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് ഉറപ്പിക്കാം. ആ ഒന്നല്ല, നീ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കാനൊന്നും പറ്റൂല കേട്ടോ. അന്നെ പിടിച്ചിട്ട് വീടിലേക്കാൻ പോവണേ.
15: ആരാ ബാപ്പ സീതക്കുട്ടിയുടെ പുതിയ പിള്ള? രഘുവേട്ടന്?
14: പിന്നെ അല്ലാണ്ടാ.
15: ഒന്ന് വേഗമാട്ടെ, പുറത്ത് കുട്ടികൾ കാത്തു നിൽക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയായിരുന്നു. മോളെ ഇവനെ ശ്രദ്ധിച്ചോണേ, പാടത്തോടെ പോകുമ്പോ വെള്ളത്തിൽ കളിക്കാൻ നിക്കണ്ട.
16: ഉമ്മുമ്പ ഇവന് ഇന്നലെ താമരക്കുളത്തിൽ നിന്ന് മുട്ട് പറിച്ചു.
14: എന്റെ ബാപ്പ വേർഷം തരുമ്പോ പറഞ്ഞിട്ട് ഇന്റെ മേക്കെ കയറാൻ വന്നാലുണ്ടല്ലേ. ആ ഇനി സ്കൂളിൽ പോകുമ്പോ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് അറിയാമെങ്കിൽ എന്റെ മൂക്കി ഞാൻ ചെത്തും. ഏ ഇത് കണ്ട, ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ കിന്നര തൊപ്പി വെച്ച് നോക്കട്ടെ. ഹായ്, ഇപ്പൊ ഉപ്പൂപ്പാന്റെ പുന്നാരമോനെ കണ്ടാല് ഒരു സുൽത്താന്റെ ശേല് അല്ലേ. മൊറ മുളു
16: എന്റെ ഉപ്പ തന്നതാ, നീ വേണേ വെച്ചോ, സ്കൂളിൽ ചെന്നിട്ട് തന്നാ മതി.

0: ഇവിടിപ്പോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒന്നാ. ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ, വളർത്തി വലുതാക്കിയ പിന്നെ പിടിച്ചാ കിട്ടൂല. നിങ്ങളത് പറയും, സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ ക്ഷേത്രാശുദ്ധമാക്കിയത്.
1: ഒരു കൊച്ചുകുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ.
0: കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനായപ്പോഴേ ദുശ്ശകനം കണ്ടു തുടങ്ങിയതാ. അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല.
2: വാചകൻ സാറേ, പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം. തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം. അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ.
0: അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം.
2: തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴുമൊന്നുമില്ല.
1: നീ എന്താ ഈ പറയണേ?
0: വൃത്തി ശുദ്ധി ഒന്നും ഇല്ലാതെയും അമ്പലത്തിൽ കയറാതെയും നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം?
2: കാര്യമുണ്ട്. കനലെടുത്ത് കൈവെള്ളെ വെച്ച ഒരാക്കെ പൊള്ളൂ, അത് ഊതിപ്പെരിക്കാൻ കാട്ടു ചെയ്യാവും. ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ്. വേണ്ട, അറിവുള്ള നമ്മള് അല്ല, അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത്.
0: അതെ, അതെന്നെയാ എനിക്കും പറയാനുള്ളത്.
3: ദേഹു പറഞ്ഞതാ ശരി. കുട്ടികളുടെ കുസൃതി കണ്ടില്ലാന്ന് നടിക്കുന്നതാ വിവേകം.
0: അതല്ലല്ലോ, ദേവപ്രശ്നം നടക്കട്ടെ, പിന്നെ തീരുമാനിക്കാം.
2: ഈ ദേവപ്രശ്നം തൃക്കോവിൽ അപ്പന് വേണ്ടിയാണോ അതോ ഭാര്യ സാറിന് വേണ്ടിയാണോ? ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മനസ്സോട് വെട്ടിമുറിക്കണ്ട.
4: വീണത് തുർപ്പട. ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത്. അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം ഇടഞ്ഞാ നിൽപ്പ്. അവരുടെ വോട്ട്, അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാലേ നമുക്ക് ഇക്കുറി ജയിക്കാൻ ഒക്കൂ. ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം. തൊപ്പി എങ്കിൽ തൊപ്പി.
0: അതൊക്കെ പഞ്ചായത്തായിരുന്ന ഞങ്ങൾ കേട്ടത്.
4: എടാ മണ്ട ശിരോമണികളെ, മൂളയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. എടാ ഫിലിപ്പോസെ, വേണ്ടത് ചെയ്യടാ.

0: സാഹിബേ, അബ്ദുള്ള സാഹിബേ,
1: ആ
0: ഇങ്ങോട്ട് ഇറങ്ങി വരണം.
1: എന്താ മോനെ?
0: എന്റെ അച്ഛനെ നിങ്ങളുടെ ആൾക്കാർ തല്ലി ചതച്ചിട്ടിരിക്കുന്നു.
1: എന്നിട്ട്
0: എന്താ? ചത്തില്ല. നിങ്ങളുടെ ആൾക്കാരുടെ അരപ്പെട്ട മാത്രമല്ല മനസ്സിലും കത്തിയുള്ളത് ഇപ്പോഴാ മനസ്സിലായത്.
1: പറച്ചു എന്ന് വിചാരിച്ചു ഞാൻ പറയുന്നത് കേക്ക്. നമ്മുടെ സമുദായക്കാരെ ചെയ്യൂല മോനെ.
0: പിന്നെ ആരാ അത് ചെയ്ത്?
1: അതെനിക്ക് അറിയില്ല.
0: തൊപ്പിയിട്ട് 4-5 പേര് ആയിരുന്നു തല്ലിയത്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തൊപ്പിയിടാറില്ല. പിന്നെ ആരാ? അച്ഛനെ തല്ലിയാല് രഘുരാമന്റെ ചോരയും തിളയ്ക്കും. തിരിച്ച് തല്ല അറിയഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാനത് ചെയ്ത് അവിടെ ചോര പുഴ ഒഴുകും.
1: അയ്യോ മോനെ, വേണ്ട.
0: ഇല്ല സാഹിബേ, അതിന്റെ ആദ്യത്തെ തുള്ളി ചോര രഘുരാമനായിട്ട് വീഴത്തില്ല. അത് ഉറപ്പിക്കാം. അത് പറയാനായിട്ടാ വന്നത്.
2: ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞു. അതാറുന്നതിന് മുമ്പ് ഊരി പെരുപ്പിക്കേ. ഭൂരിപക്ഷ സമുദായം നമ്മോടൊപ്പം നിൽക്കണം.

0: കണ്ടു കാണാത്ത മക്കളെ കാണുവിൻ.
1: ചോരമൂതുന്ന ദൈവം പറക്കുന്നു, ചോരമൂതുന്ന ദൈവം പറക്കുന്നു. ദുഷ്ടദേവത കുഞ്ഞുങ്ങളാണിത്. പണ്ട് നാം തന്നെ ചോര കൊടുത്തതാ, ദൈവമാണെന്ന് തുള്ളിക്കളിച്ചതാ.

0: പടരാത്ത നാടുകൾ ഇനിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം.
1: തുടങ്ങിയ നേരം വിളിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായിട്ട് ഓടിയ സ്ഥലത്തെത്തണം.
2: വർഗവിദ്വേഷത്തിന്റെ പകയും ഉള്ളിലടക്കി വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ലോകം മുഴുവൻ. അതിനെ ഊതിപ്പെരുക്കി താൽക്കാലിക ലാഭത്തിന് ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ ഏത് കാറ്റഗറിയിലാണ് സാർ പെടുത്തേണ്ടത്? നാട് നന്നാക്കാനെന്ന് പറഞ്ഞിറങ്ങുന്നവരുടെ മേലുള്ള ജനങ്ങളുടെ ധാരണയും വിശ്വാസവുമാണ് സാർ ആദ്യം തിരുത്തപ്പെടേണ്ടത്.
3: നിങ്ങളുടെ ആത്മരോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ടാസ്ക് അതല്ല. കലാപം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന തടഞ്ഞേ പറ്റൂ. വി ഷുഡ് നോട്ട് അലൗ എനി ലാപ്സ് ഇൻ സെക്യൂരിറ്റി.

0: சத்தம் இல்லாத வைக்கிற சத்தம் இல்லாத
1: மனுஷ்யന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു പോയല്ലോ സാഹിബേ, എന്താ ഒരു വഴി?
2: ലോകം മുഴുവൻ ഇരുട്ടില ശാസ്ത്രികളെ, പടച്ചോന്റെ വെളിച്ചം ലവലേശമില്ല. എല്ലാം കുരുടന്മാരാണ്, അകക്കം നിറഞ്ഞ കുരുടന്മാർ.
1: കുറച്ച് വെള്ളം കൊടുക്കൂ സാഹിബേ.
3: அம்மா
1: அம்மா

아빠.

0: പ്ലീസ് ലുക്ക്, ഈ ചിത്രത്തിലെ തോക്കിന്റെ മോഡൽ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബംഗാളിൽ വിദേശ വിമാനം കുടഞ്ഞിട്ടിട്ട് പോയ ആയുധങ്ങളിലും ഈ തോക്കുണ്ട്. യു നോ വാട്ട് ഐ മീൻ? നമ്മുടെ മണ്ണിൽ വർഗീയ കലാപം ഇളക്കിവിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വിദേശത്തുള്ളവർ കിണഞ്ഞു ശ്രമിക്കുന്നു. ഇറ്റ് സംതിങ് വെരി വെരി സീരിയസ്. വീണ്ടും കലാപകാരികൾ ഒരു മേജർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അലേർട്ട് ദ ഫോഴ്സസ്. സംശയം തോന്നുന്ന ആരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡർ ആക്കേണ്ടതില്ല. പാസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഗോട്ട് ഇറ്റ്?
1: അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും ചോരയുമാണ്. ഇത് നമ്മുടെ ശബ്ദമായിരിക്കണം, ചാവേർപ്പടയുടെ ശബ്ദം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ വെച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി നിങ്ങൾ ചാവേർപ്പടയിലെ ധീരനായ മുന്നണി പോരാളികളിൽ ഒരുവൻ മാത്രം. മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവനാണ് നീ. ഇനി നിനക്ക് ഒന്നിനോട് അനുകമ്പ വേണ്ട, വേണ്ടത് ധീരത.
2: പച്ച മാംസം കഴിഞ്ഞ ഗന്ധമാണ് എന്റെ സിരകളിൽ. ഓർമ്മയിൽ ചോരക്കലങ്ങളും. പിച്ചവെച്ച കാലം മുതൽ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. എന്നിട്ടും കൊല്ലും ഞാൻ എന്റെ ഉറ്റവരെ കൊന്നവരെ. അരിഞ്ഞരിഞ്ഞ് ഞാൻ എന്റെ ശബ്ദം വിട്ടു.

അവന്റെ അഭയാർത്ഥിക്കാം. പകരം വീട്ടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്, ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു. ഏറ്റുമുട്ടലിൽ നമുക്ക് നമ്മുടെ രാമേട്ടനെ നഷ്ടമായി. രഘുരാമൻ, നീ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ച് ക്യാമ്പിനുള്ളിലേക്ക് കയറ്റണം. വഴിക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചോദിച്ചാൽ അഭയാർത്ഥികൾക്കുള്ള പഴംതുടിയും റൊട്ടിയുമാണെന്ന് പറയണം. കൂടുതൽ സംശയം തോന്നിയാൽ ഒന്നും നോക്കാനില്ല, അവന്മാരുടെ നെഞ്ചത്തൂടെ വണ്ടി ഓടിച്ച് കയറ്റണം. മൈതാനം മുഴുവൻ ചുട്ടുകരിക്കാനുള്ള RDX ട്രക്കിലുണ്ടാവും. നീ പരാജയപ്പെടരുത്, ഇത് നിന്റെ കർമ്മമാണ്.

0: വെള്ളക്കൊടിയും കെട്ടിക്കൊണ്ട് കള്ളക്കടത്താനോടാ. എന്താണ് ഇതിലെ ചോദിച്ചു കേട്ടില്ലേ? താഴെ ഇറങ്ങണം.
1: സാറേ താഴോട്ടിറങ്ങാൻ, സാറേ താഴോട്ടിറങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. ഞാൻ ഞൊണ്ടിക്കാലിനാ. ഇതിനകത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പഴന്തുണിയും ബ്രെഡുവാ. പിന്നെ ഈ വെള്ളക്കൊടി കെട്ടിയിരിക്കുന്നത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാ സാറേ. സാറിന് വേണമെങ്കിൽ നോക്കിയോ, പ്രവേശം തുറന്നു കിടക്കാം.

0: ഉറങ്ങണേ, സഹായിക്കണേ.
1: വീണ്ടും ആരെ കൊണ്ടുവന്നല്ലോ?
0: ആ കേട്ടോ, തുറന്നു കൊടുക്ക.
2: പ്രയാസത്തോട് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കൂടുതലുണ്ട്.
3: അതെ അതെ.
2: ബെഞ്ചത്തൊട്ട്
4: ആരാണെന്ന് അറിയില്ലല്ല.
2: എല്ലാവരും ഒന്ന് മാറി നിൽക്കും, ഒന്ന് മാറി നിൽക്കും. നിങ്ങൾ ആരാ? എവിടെ നിന്ന് വരുന്നു? പറയൂ, നിങ്ങളുടെ പേരെന്താണ്? പറയണം.
5: എന്താ ചേച്ചി ചിരിച്ചത്? ഒരു കള്ളം കേട്ടിട്ട്?
6: ഞാനൊന്നും കേട്ടില്ലല്ലോ.

0: decide.
1: ഇവിടെ എത്തിയത് നിന്റെ ഭാഗ്യം. ഇപ്പൊ നിന്നെയും കൂട്ടി നമ്മുടെ ആളുകൾ 19 പേരുണ്ടാവും.
2: ഓടി വന്നത് ജാതിയും അതൊന്നും നോക്കാത്തൊരിടായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു.

അവിടെ ഒന്ന് വേഗം ആവട്ടെ പരമേശ്വര, ചായയുടെ നേരം കഴിയാറായല്ലോ.

0: ഞാൻ രാമദാസ്. ഇവരെല്ലാം എന്നെ രാമേട്ടനെന്ന് വിളിക്കും.
1: ഞാൻ രഘുരാമൻ. ബോധം തെളിഞ്ഞപ്പോ ചുറ്റും കണ്ടത് കുറെ തുപ്പിവെച്ച തലകളായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി പേര് മാറ്റി പറഞ്ഞു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. രാമേട്ടൻ എന്നൊരാളാണ് ടീമിനെ നയിച്ചതെന്നും ഓപ്പറേഷൻ ഫെയിലിയറായി മരിച്ചുപോയി എന്നുമാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ട്. അതിനുശേഷമാണ് എന്നെ നിയോഗിച്ചത്. തൽക്കാലം ഞാനും തോറ്റുപോയി, പക്ഷെ നമ്മുടെ ലക്ഷ്യം വിജയം വരെയാണ്.
0: രഘുരാമൻ വന്ന ദിവസം തന്നെയാണ് കേന്ദ്രം ഞങ്ങളുമായി ബന്ധപ്പെട്ടത്. ടാർഗറ്റ് പൂർത്തിയാക്കാൻ നീക്കങ്ങൾ തുടരുകയാണ്. നാം കാത്തിരിക്കാൻ പറഞ്ഞിരിക്കും. അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടം നമുക്ക് സുരക്ഷിതമായൊരു ഇടത്താവളം മാത്രം.
1: എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ആശ്രമവും ഇവിടുത്തെ രീതികളും, ഇങ്ങനൊരു സാഹചര്യത്തിൽ അഹിന്ദുക്കൾക്ക് അഭയം കൊടുക്കുന്ന ഇവരുടെ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.
0: ഏതായാലും തൽക്കാലം ഇത് നമുക്ക് കണ്ടില്ലെന്നടിക്കാം.
2: ഉമാ, ഗുരുവാണി വായിക്കൂ. നാടിന്റെ ഉദ്ധാരണം വീടിന്റെ ഉദ്ധാരണം വഴി നടക്കണം. എങ്ങനെയാണ് വീടിനെ ഉദ്ധരിക്കുന്നത്? കുറെ പണം കിട്ടാനുള്ള വഴി കൊണ്ട് മാത്രം വീട് ഉദ്ധരിക്കപ്പെടുമോ? വീടിന്റെ ഉദ്ധാരണം നടക്കണമെങ്കിൽ ആദ്യ ഗുരുവായ അമ്മ എന്ന സ്ത്രീ നന്നാകണം, അറിവുള്ളവളാകണം. ഒരു സ്ത്രീയെങ്കിലും വിവേകത്തിലേക്ക് നയിച്ചാൽ ഒരു വീട് നന്നാകും, അവളുടെ അടുത്ത തലമുറ നന്നാകും. ഇത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ഈ വിതച്ച ഒരു വിത്ത് ലോകം മുഴുവൻ വ്യാപിക്കും.
3: മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ള സ്ത്രീകളിലൂടെയാണ് ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം പിറക്കേണ്ടത്. നമുക്കെങ്ങനെ അത് സാധിക്കും? സത്യശുദ്ധിയും മനഃശുദ്ധിയും പാതിവൃത്യശുദ്ധിയും സൂക്ഷിക്കണം. അനസൂയെപ്പോലെ അനസൂയയുടെ പാതിവൃത്യത്തിൽ അസൂയ പൂണ്ട ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിമാർ അവളെ പരീക്ഷിക്കാൻ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിയോഗിച്ചു. സന്യാസിമാരുടെ രൂപത്തിൽ വന്ന അവർ അവളോട് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മുന്നിൽ ജനിച്ചപടി നിന്നുകൊണ്ടുള്ള സൽക്കാരമായിരുന്നു. തന്റെ ഭർത്താവായ അത്രി മഹർഷിയുടെ ആത്മപ്രകാശത്തിലൂടെ തന്നെ അപകടപ്പെടുത്താനെത്തിയ ദേവന്മാരെ അവൾ തിരിച്ചറിഞ്ഞു. ഭർത്താവിന്റെ പാദം കഴുകിയ തീർത്ഥം തളിച്ചപ്പോൾ അവർ മൂവരും കൈക്കുഞ്ഞുങ്ങളായി മാറി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവൾക്ക് അവരെ സൽക്കരിക്കാനും കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ പാതിവൃത്തത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? അമ്മ അനസൂയെപ്പോലെ ഉള്ളവളും അച്ഛൻ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളവനുമായിരിക്കണം. ചില പാവങ്ങളുണ്ട്, സ്വന്തം പേര് പോലും കള്ളം പറയുന്നവർ. അവരുടെയൊക്കെ മനസ്സെങ്ങനെ ആകാശം പോലെ തെളിഞ്ഞിരിക്കും?

0: നമ്മളുടെ നീക്കങ്ങൾ ഇവിടെ ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്റെ പേര് കള്ളം പറഞ്ഞത് അവൾക്ക് എങ്ങനെ മനസ്സിലായി?
1: ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് നിന്നെ അവൾക്ക് അറിയാമായിരിക്കും.
0: ഇല്ല, അതിന് സാധ്യതയില്ല. എന്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല.
2: ഇവിടെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഇവിടെ ചില കുട്ടികൾക്ക് ദർശനമുണ്ടെന്നോ പൂർവ്വജന്മം അറിയാമെന്നൊക്കെയാ ഇവർ പറയുന്നത്. ഇനിയും ചിലപ്പോ അങ്ങനെ വല്ലതും മനസ്സിലാക്കിയതായിരിക്കുമോ?
0: അതൊക്കെ വിശ്വസിച്ചിരുന്നാലേ അവസാനം ഇവര് നമ്മളെ പോലീസിന് ഒട്ടിക്കൊടുക്കും. അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി.
2: പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ദൂതിനെത്തുന്നവരെ ഇവിടെ തന്നെ തങ്ങാനാ നമുക്ക് നിർദ്ദേശം. നമ്മളതനുസരിച്ചേ പറ്റൂ.
0: ഏതായാലും ഇവരുടെ മഹാമനസ്കത നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മൾ വളരെ കരുതി തന്നെ ഇരിക്കണം. ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ.
3: വളരെ പണ്ട് മുതൽ തന്നെ വൈദിക സമ്പ്രദായം സ്ത്രീകളെ ആത്മീയ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവരെ ദേവദാസികളാക്കി മാറ്റി. അന്നു തൊട്ട് ലോകനാശത്തിലേക്ക് വീണു തുടങ്ങി. സ്ത്രീ അമ്മയാണ്. അറിവുള്ള അമ്മമാരിലൂടെ മാത്രമേ നന്മയുള്ള സന്താനങ്ങൾ പിറക്കുകയുള്ളൂ.
4: പാശ്ചാത്യ ലോകത്തെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് എങ്ങനെ ആത്മബോധം ഉണ്ടാകാനാണ്?
3: ചുരുക്കി പറഞ്ഞാൽ ഗുരു ആഗ്രഹിക്കുന്നത് നല്ല ഗ്രഹസ്ഥാശ്രമികളിലൂടെയുള്ള ലോകത്തിന്റെ മാറ്റമാണ്.
4: ഞങ്ങളെ പോലെ ഒരുപാട് കുടുംബങ്ങൾ ഈ ആശ്രമത്തിനകത്തും പുറത്തുമായി കഴിയുന്നു. ഇവൾ മൂത്ത മകൾ വൈദേഹി.
5: ഞങ്ങളെല്ലാം അമ്പലത്തിൽ കയറി ഒളിച്ചതായിരുന്നു. പെട്ടെന്നായിരുന്നു അവരെല്ലാം വന്നത്. ഞങ്ങളുടെ ആണുങ്ങളെ എല്ലാം ദുഷ്ടന്മാർ വെട്ടിക്കൊന്നേ.

വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഉലകത്തിന്റെയും കർമ്മദോഷ നിവാരണത്തിനുള്ള ശ്രമമാണ് ആശ്രമം. ഇവിടെയും കൂടി ചോര ഒഴുക്കി ഈ ആശ്രമത്തിന്റെ മഹിമ കളങ്കപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഈ കാരുണ്യഭൂമി ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. യുഗാന്തരങ്ങളായി ദൈവം ആഗ്രഹിച്ച കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും കറുത്തവനും വെളുത്തവനും കൂടി ജാതി പറഞ്ഞ് പങ്കിട്ടെടുക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറയിലൂടെയാണ് ലോകത്ത് ശാന്തി പിറക്കേണ്ടത്. ഈ സത്യദർശനം ലോകത്തിന് പകരുന്ന കരുണാമയനായ ഗുരുവിന്റെ സന്നിധിയാണിത്. ഇതിന്റെ വിശുദ്ധി കാണാനുള്ള അകക്കം നടഞ്ഞ് നിങ്ങൾ അന്ധന്മാരായി പോകരുത്.

0: വേഷം മാറണം. തൊപ്പിവെച്ച അഭയാർത്ഥികളായിട്ട് വേണം അവരുടെ ക്യാമ്പിനുള്ളിലേക്ക് കടക്കാൻ. എല്ലാം നേരം പുലരുന്നതിന് മുമ്പ് വേണം. ക്യാമ്പിനുള്ളിലേക്ക് കടക്കാൻ ഇത് മാത്രമാണ് ഒരു വഴി. വാനിൽ എക്സ്പ്ലോസീവ് കരുതിയിട്ടുണ്ട്.
1: പുറത്ത് കടക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. ഗേറ്റിലെ കാവലുണ്ട്.
2: വല്ല ദുസ്വപ്നവും കണ്ട് ഉണർന്നതായിരിക്കും. ഗുരുവിനെ ധ്യാനിച്ചു കിടന്നുറങ്ങ്. സ്വപ്നമല്ല, ദർശനമാണ്.
3: എങ്കിലത് ഗുരുവിനോട് പറയാം, നാളെ ആവട്ടെ.
2: ഞാൻ ഗുരുവിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഗുരു എനിക്ക് അനുവാദവും തന്നു.

0: നിങ്ങൾ എന്നെ ഇവിടെ വിട്ടില്ല ബേട്ടാ. സാരമില്ല, നിങ്ങൾ തളരരുത്. മാതൃരാജ്യത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. ഇവിടെ മറ്റൊരുത്തരും ഇടം കൊടുക്കരുത്. കൊല്ലണം ഒന്നിനെയല്ല, നമുക്കേറെ തലവെക്കുന്ന എല്ലാത്തിനെയും ചാവർപ്പടയുടെ ലക്ഷ്യമാകണം.
1: ഞാൻ രാമേട്ടനെ കൊണ്ട് കടത്തിട്ട് വരാം, നിങ്ങൾ പുറത്ത് കാത്തേക്ക്.
2: നടുമുറ്റം കടന്ന് അയാൾ പർണശാലയിലേക്ക് വരും. അവിടെ വച്ച് തടയണം. അയാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ജന്മത്തിൽ ഗുരു എനിക്ക് തന്ന ഒരവസരമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ.
0: ഇവ നിന്റെ കയ്യിലിരിക്കട്ടെ. വഴി തടയുന്ന നായ്ക്കളുടെ നെഞ്ചിലൊഴിക്കാനുള്ള നിറയുണ്ടതിൽ നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കാനാണ് പകരം ചോദിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. ചെല്ല്.
3: ക്യാമ്പിനകത്ത് കടന്നാലുടൻ നാലുപാടും ചിതറി ഓടണം. അവിടൊക്കെ സാധനം വീശി വിതരണം. നമ്മളുടെ സഹോദരന്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കും.
4: ഇരുളിന്റെ ലോകത്തെ രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. ഇരുളിന്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. കാക്കകൾ മൂങ്ങയെ കൊത്തി തുരത്തും. ഇരുളിന്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. കാക്കകൾ മൂങ്ങയെ കൊത്തിത്തുരത്തും.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
5: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗുരു.

0: ആ സമയത്ത് ഇവിടെ ഒളിച്ചു കിടന്നത് ശരിയല്ല.
1: അല്ല, അത് പിന്നെ ഞാൻ
0: പറയൂ.
1: ഞാൻ ഇവിടെ
0: പാതക നമസ്കരിക്കാൻ വന്നാണല്ലേ. ശരിയാണ്, അത് കള്ളമല്ല, നമസ്കരിക്കണം. അത് നിങ്ങളുടെ നിയോഗത്തിൽപ്പെട്ടതാണ്.
1: ഞാൻ പാതകം നമസ്കരിക്കാൻ വന്നതല്ല, ഞാൻ പാതകം കാണാൻ വന്നതാണ്.
0: എന്തിനാണ് ഇങ്ങനെ നിമിഷം തോറും നുണ പറയുന്നത്?
1: നുണയാ? എന്താ കുട്ടി, എനിക്കിവിടെ നുണ പറയേണ്ട കാര്യമൊന്നുമല്ല. എനിക്കാരും ഭയവുമില്ല.
0: പക്ഷെ എനിക്ക് ഭയമുണ്ട് എന്റെ ഗുരുവിനെ. ഗുരുസന്നിധിയിൽ ഈ ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നുകൊണ്ട് എങ്കിൽ ഇന്ന് എനിക്കങ്ങനെ ചെയ്യാതെ വഴിയില്ല. നിങ്ങളും ഞാനുമായി ഈ ജന്മത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ പൂർവജന്മത്തിൽ നിങ്ങളെനിക്കറിയാം. ആ കടപ്പാടുകൊണ്ട് ഒരു നിയോഗം പോലെ വന്നെന്ന് മാത്രം.
1: കുട്ടിക്ക് തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നതിന് ഞാൻ എന്ത് മറുപടി പറയാനാണ്? ചെല്ലേ, പോയി കിടന്നുറങ്ങ്. ഇല്ലേ, കുട്ടിയുടെ ഗുരു വന്ന് സംശയിക്കും. ഓരോ ഗുരുക്കന്മാര് ഇങ്ങനെ തലയ്ക്ക് വിളിവില്ലാതെ പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല.
0: സമയമുണ്ടാവില്ല, പുറത്തു കിടന്നവർ കാത്തു നിൽക്കുകയല്ലേ. എന്താ അരയിലൊളിപ്പിച്ച തോക്കെടുത്തി ഭ്രാന്തിപ്പെണ്ണിനെ വകവരുത്തി ചാവേർപടയാളിയുടെ ധീരത കാണിക്കാൻ മനസ്സ് പറയുന്നുവല്ലേ? വേണ്ട, സാഹസം വേണ്ട. നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി പകരം ചോദിക്കാൻ പോകുന്ന ആ പാവങ്ങളുടെ താവളം നശിപ്പിച്ച് പിഞ്ചു കുട്ടികളെ വഴിയാധാരമാക്കാനുള്ള ആവേശവും വേണ്ട. അതൊന്നിനും പരിഹാരമല്ല.
1: നീ ഇതെങ്ങനെ അറിഞ്ഞു? എനിക്ക് ആദ്യമേ നിന്നെ സംശയമുണ്ടായിരുന്നു. സത്യം പറ, നീ ആരാണ്?
0: പിതൃശുദ്ധി ചെയ്ത ഗുരുപരമ്പരയിലെ കണ്ണിയാണ് ഞാൻ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു അത്രമാത്രം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ പാതകത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം. അതിനെന്നെ നിയോഗിച്ചതും ഗുരു തന്നെയാണ്.
1: വേണ്ട, നിന്റെ ഗുരുവിന്റെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉറ്റവരെയെല്ലാം നിമിഷം കൊണ്ട് ചുട്ടുകരിച്ചതും നിന്റെ ഗുരു അറിയുന്നില്ലേ? കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ ഗുരുവിന് കഴിയോ? സൊമാലിയയിലെയും സയറിലെയും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കൊണ്ട് മാത്രം മരിക്കുന്നു. അതിനുത്തരമുണ്ടോ നിന്റെ ഗുരുവിന്? എനിക്കൊരായിരം ചോദ്യങ്ങളുണ്ട് നിന്റെ ഗുരുവിനോട് ചോദിക്കാൻ.
0: ശരി, ഉത്തരം നിശ്ചയമായും ഗുരുവിങ്കൽ ഉണ്ട് രഘുരാമൻ. നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ സത്യം അറിയണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ കണ്ണുകളും കാതുകളും അടച്ചല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത്. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല. ആരാധനാ ദോഷം കൊണ്ട് അന്ധരായിപ്പോയവരുടെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വെളിച്ചവുമായി എത്തുന്ന ഗുരുക്കന്മാരെ നാം എങ്ങനെ തിരിച്ചറിയും? അവരുടെ ത്യാഗത്തിന്റെ വേദന അനുഭവത്തിലൂടെ അറിയുന്നതുവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല. ലോകത്തിന്റെ അന്ധത മാറ്റാനെത്തിയ ദൈവനിശ്ചയം തന്നെയാണ് ഗുരു. അത് കാലം തെളിയിക്കും.
1: ഇല്ല കുട്ടി, എനിക്കിവിടുന്ന് പോണം. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്ക് നിരാശപ്പെടുത്താനൊക്കില്ല. എന്റെ വഴി ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു.
0: ഇനി ഞാൻ തടയുന്നില്ല. എങ്കിലും ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ഈ പരിപാവനമായ ഗുരുസന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോവുകയല്ലേ. എനിക്ക് വേണ്ടി നിങ്ങൾ ഈ പാദുകത്തിലൊന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോളൂ.

രാമ, നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. നീ അറിയാതെ എത്തിയിരിക്കുന്നത് ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലാണ്. ഗുരുവിന്റെ ത്യാഗത്തിന്റെ വേദന നീ നിന്റെ അനുഭവത്തിലൂടെ അറിയാൻ പോകുന്നു. അതിനായി നിന്റെ മനസ്സിന്റെ മഞ്ഞിടിഞ്ഞ് നീ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്.

0: നീത ഗോത്രത്തിൽ പറഞ്ഞു നീ താഴ്ന്ന ഗോത്രക്കാരെ സംഘടിപ്പിച്ച് മേൽജാതിക്കാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു.
1: രാജകൽപ്പന
2: എന്നെ കൊന്നോളൂ. എന്നെ മാത്രമല്ല, താഴ്ന്ന ഗോത്രത്തിൽ പിറന്ന ഈ ദേശത്തെ ജനങ്ങളുടെ മുഴുവൻ തലയും കൊയ്തോളൂ. നിങ്ങളുടെ രാജാവും മേൽഗോത്രക്കാരും നീണാൾ വാഴട്ടെ. പക്ഷേ കോലം നിങ്ങളുടെ രാജാവിനോട് പകരം ചോദിക്കും.

Wendy! Wendy!

0: കുന്തമുനകളുടെ മുന്നിലും അവന്റെ നാവ് തുപ്പിയത് രാജദ്രോഹം.
1: നമ്മുടെ ഗോത്രത്തിനെതിരെ അടിമകളെ സംഘടിപ്പിച്ചവനും വധിക്കപ്പെടേണ്ടവൻ.
2: കാഴ്ചയുടെ കാലം തിരിച്ചു വരുമെന്ന് പ്രചരിപ്പിച്ച ഒരു അവിശ്വാസിയായിരുന്നു അവൻ.
3: അവന് കൊടുത്ത ശിക്ഷ ലോകത്തിനൊരു പാഠമായിരിക്കും.

ശബ്ദങ്ങളുടെ തന്മാത്രകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ സംയോജിപ്പിച്ച് പരീക്ഷണം നടത്തുകയായിരുന്നു ഞാൻ. എന്റെ പരീക്ഷണമാളിയിലെ സ്വരസുഷിരങ്ങളിൽ പ്രതിപ്രവർത്തിപ്പിച്ച ശബ്ദസംഘാതങ്ങൾ നൽകിയ സൂചനകൾ വളരെ വിലപ്പെട്ടതാണ്.

0: താഴേക്ക് വഴുതി വീഴുകയായിരുന്നു. പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഉരുണ്ട് മഞ്ഞുകട്ടകൾക്കൊപ്പം താഴേക്ക്. അബോധത്തിന്റെ ശൂന്യതയിൽ അലറിയും നിലവിളിച്ചും ഞാൻ വീണത് എവിടെയാണെന്ന് എനിക്കറിയില്ല.
1: നിങ്ങൾക്കെങ്ങനെ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു?
0: എനിക്ക് കാഴ്ചയുണ്ട്.
1: നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്കും എന്റെ സമന്തയ്ക്കും രാജാവിനും ആർക്കും കാഴ്ചയില്ല. മരങ്ങൾക്കും മലകൾക്കും കിളികൾക്കും ആടുകൾക്കും ഒന്നും കാഴ്ചയില്ല.
0: അല്ല സ്നേഹിത, ഞാൻ കാണുന്നു എന്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ. നിന്റെ പാട്ടിന്റെ കാറ്റിൽ ചുഴലി പോലെ ഓടിവന്ന് നിന്നെ ആലിംഗനം ചെയ്ത പെണ്ണിനെ, അവളെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയ പടയാളികളുടെ കുന്തമുനകളെ, എല്ലാം എല്ലാം ഞാൻ കാണുന്നു.
1: കിങ്കരന്മാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു, നന്ദിയുണ്ട്. പക്ഷേ കാഴ്ചയെപ്പറ്റി പറഞ്ഞ് സ്വയം അപകടം വിളിച്ചു വരുത്തണ്ട. ഇതിനു മുമ്പ് ഇവിടെ വന്ന് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് പലർക്കും മടങ്ങിപ്പോകാൻ ഒത്തിട്ടില്ല. കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തിയിട്ടുണ്ട് അവരെയെല്ലാം.
0: എന്റെ നിയോഗം എന്താണെന്ന് എനിക്കറിയില്ല.
1: പെറ്റമ്മയെയും അച്ഛനെയും പോലും തടവിലിട്ട് നീ താഴ്വര ഭരിക്കുന്ന ഞങ്ങളുടെ രാജാവ് അറിയുന്നതിന് മുമ്പ് വന്നിടത്തേക്ക് തന്നെ വേഗം മടങ്ങിപ്പോയിക്കൊള്ളൂ.
0: വഴിയറിയില്ല.
1: ഭ്രാന്ത്, കാഴ്ചയുണ്ടെന്ന് ധരിച്ച് ഭ്രാന്ത് പിടിച്ചവൻ പോയിക്കോ.

0: താഴ്വരയുടെ ധർമ്മശാസ്ത്രത്തെ ധിക്കരിച്ചാൽ സ്വന്തം സഹോദരിക്ക് മാപ്പില്ല. നീച ഗോത്രക്കാരന്റെ തെരുപ്പാട്ടിന് കാതുകൊടുത്ത് ഓടിയിറങ്ങാൻ ലജ്ജയില്ലേ?
1: കനവിൽ തോന്നിപ്പോയി കരളിൽ നിന്ന് ഇനി പറഞ്ഞറിയാനാവില്ല.
2: നേരത്തെ മഹാരാജുവിനോട് തക്കുത്തരം പറയുന്നു.
0: സുമന്തക, ഇത് നമ്മുടെ അവസാന വാക്കാണ്. ഉത്തരവുകൾ തെറ്റി ഇനിയും സംസർഗം തുടർന്നാൽ അതിനുത്തരം പറയുന്നത് ഈ ചാട്ടവാറായിരിക്കില്ല. കാവുകളുടെ കോട്ട താണ്ടി ഇനി ഇവൾ പുറത്തിറങ്ങരുത്.

0: അവസ്ഥ കബളിപ്പിക്കപ്പെട്ടു. അജ്ഞാതനായ ആരോ ഒരാൾ രമണകനെ രക്ഷപ്പെടുത്തി.
1: ആരവൻ? ഈ താഴ്വാരത്തിന്റെ ഗന്ധം അവനിലില്ല. നീചഗോത്രക്കാരനെ ബലി കൊടുത്തപ്പോഴും അവനവിടെ ഉണ്ടായിരുന്നു. കാവൽപ്പടയുടെ കാത് വെട്ടിച്ചോടി അവന്റെ ശബ്ദം ആടുകളുടെ നിലവിളിയിൽ നഷ്ടപ്പെട്ടു.
2: ജാഗ്രത, കാതുകൾ ഉണർന്നു തന്നെ ഇരിക്കട്ടെ.
3: മൗലി,
4: തോലും ചരടും മാറ്റി, ഇനി പൊട്ടൂല്ല.

0: അവയിലേക്കിത് പത്താ, കാശ് കരുതി വെക്കണം.
1: മോളെ ഇത് വെച്ചോ.
2: അമ്മേ,
1: ആ എന്തു പറ്റി?
2: ഒന്നുമില്ലമ്മേ.
1: ചോരമുണക്കുന്നല്ലോ.
2: കൊട്ടാരത്തിലെ കിങ്കരന്മാർക്ക് എന്നോടൊരു സ്നേഹം തോന്നി, അവരൊന്ന് തലോടിയതാ.
3: കളി പറയാതെ കുഞ്ഞെ, എന്തുണ്ടായി?
2: എന്റെ പാട്ട് കേട്ട് സെമന്തക ഓടി വന്നു, കൂടെ കിങ്കരന്മാരും. അവരവളെ പിടിച്ചു വലിച്ചോണ്ട് പോയി.
1: രാജകന്യകെ വേൾക്കാനുള്ള ഭാഗ്യം നമുക്കില്ല മകനെ. ആ രാജാവ് ദുഷ്ടനാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എന്റെ പേടി.
3: നമ്മുടെ മകന് എന്താണൊരു കുറവ്? അവന്റെ പാട്ടിൽ ഈ താഴ്വര മയങ്ങും. അത് കേട്ടവനെ മയക്കിയത് രാജകന്യകയല്ലേ?
1: പക്ഷേ നമ്മുടെ ഗോത്രം.
3: ഗോത്രങ്ങളുടെ പേരില് താഴ്വര മുഴുവൻ മുള്ളുമതിൽ തീർത്തിരിക്കുകയല്ലേ? എല്ലാത്തിനും കുടവെടിക്കാൻ ഒരു രാജാവും അടിച്ചു ചാകും, അതാ തലവിധി.
2: അച്ഛാ, എന്നെ കിങ്കരന്മാരിൽ നിന്നൊരാൾ രക്ഷപ്പെടുത്തി. രഘുരാമൻ.
3: രഘുരാമൻ ആരാണത്?
2: അറിയില്ല. അയാൾ വേറേതോ ലോകത്തു നിന്ന് വന്നയാളാണ്. അയാൾ പറയുന്നു അയാൾക്ക് കണ്ണു കാണാമെന്ന്.
3: അസംബന്ധം പറയുന്ന ഏതോ അവിശ്വാസിയായിരിക്കും.
4: കാഴ്ചയുണ്ടെന്നും പറഞ്ഞ് പണ്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും ആയിരിക്കും.
2: അയാൾ പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നും.
3: മകനെ, അത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ രക്ഷ.
2: ആര്?
5: ഞാനാണ് രഘുരാമൻ.
2: എന്തിനെന്നെ പിന്തുടരുന്നു?
5: ഞാൻ പിന്തുടരുകയല്ല, പുതിയ ലോകത്ത്

0: എന്നെ തന്നെ പിച്ചു വെച്ച് നടത്തുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ താഴ്വരയിൽ. കാവി പുതച്ചയും മണ്ണ്, മേലെ മേഘങ്ങൾ നിറഞ്ഞ ആകാശം, ശാലീനതയുടെ ഏതോ യാമസന്ധികളിൽ കാഴ്ചയുടെ വേരറ്റുപോയ സാധുക്കളായ മനുഷ്യർ, ഞാനെല്ലാം കാണുന്നു.
1: കള്ളം, നിങ്ങളൊന്നും കാണുന്നില്ല. കാഴ്ചയുണ്ടെന്ന് പറഞ്ഞവർക്കൊന്നും അത് തെളിയിക്കാൻ എത്തിട്ടില്ല.
0: തെളിയിക്കാൻ കഴിയാത്തതെല്ലാം വിദ്യയല്ല.
1: കളിയാക്കണോ?
0: കാഴ്ചയുടെ ഇന്ദ്രജാലം നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് വേദനിക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്കൂ, പണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഇവിടെയും കാഴ്ചയുള്ള മുഖങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഇത്ര സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കാകുമായിരുന്നില്ല. നീ ഉടുത്ത ഈ വസ്ത്രവും ശിരസിലണിയുന്ന തലപ്പാവുമൊക്കെ ഒരു കാലത്ത് കാഴ്ചയുണ്ടായിരുന്ന ഏതോ പൂർവികർ മെനഞ്ഞെടുത്തതാണ്.
1: ഇത്തരം വാക്കുകൾ കൊണ്ട് എന്റെ കാതുകളെ കബളിപ്പിക്കാനാവില്ല.
0: നിൽക്കൂ, നോക്ക്, ഇത് കണ്ണുകൾ, കാഴ്ചയുടെ ദിവ്യാസ്ത്രങ്ങൾ.
1: ഇതടക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് കുഴികൾ, കുഴികൾക്കുള്ളിൽ ഉരുണ്ടു കളിക്കുന്ന രണ്ട് കോളങ്ങൾ, ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. എന്റെ സമന്തകയ്ക്കും, അവളും ഒന്നും കാണുന്നില്ലല്ലോ.
0: സ്നേഹിത, ഞാൻ നിന്നെ നിന്റെ സമന്തകരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം.
1: കൊട്ടാരത്തിൽ അന്തപുരത്തിലോ?
0: അവൾ എവിടെയാണെങ്കിലും അവിടെ.
1: നിനക്കതിന് കഴിയില്ല. ഒരു പ്രാണിക്ക് പോലും കടക്കാൻ പഴുതില്ലാത്ത കൊട്ടാരത്തിൽ നിനക്കെങ്ങനെ കടക്കാൻ കഴിയും?
0: പ്രതിബന്ധങ്ങളെ തട്ടി തകർക്കാൻ എന്റെ കാഴ്ചയ്ക്ക് കഴിയും. സമന്തകയുടെ അന്തപുരത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് കാഴ്ചയുണ്ടെന്ന് നീ വിശ്വസിക്കാമോ?
1: വിശ്വസിക്കാം.

0: ദേവറാണിയുടെ അന്തപ്പുരമാണ്. ഇവിടെ ചുവരുകൾക്കും കാതുകളുണ്ട്.
1: ഇല്ല, ഞാനും വരുന്നു. രമണകന്റെ ഒപ്പം താഴ്വാരത്തിന്റെ ഏത് ദിശയിലേക്ക് ഞാൻ വരാം?
0: പാടില്ല. ഇടുക്കത്തിൽ സാഹസം ചെയ്താൽ അത് അപകടം. അല്പം കൂടി കാക്കൂ. എന്റെ നിയോഗങ്ങളിൽ ഒരുപക്ഷെ ഇതുമുണ്ടാകാം.
1: അന്തപുരത്തിൽ അന്യരാരെ? രമണകനോ അന്തപുരത്തിൽ എങ്ങനെ കടന്നു?
2: കാഴ്ചയുള്ള കൂട്ടുകാരൻ എന്നെ സഹായിച്ചു.
1: കാഴ്ചയുള്ള കൂട്ടുകാരനോ? ആരാണത്?
0: ഞാൻ രഘുരാമൻ.
1: അയ്യോ, ആരുടെയും കാതിൽ വീഴണ്ട. കടന്നു പൊയ്ക്കോളൂ വേഗം, അറിഞ്ഞാൽ കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തും.
0: എന്താണിത്? എന്നെ നമസ്കരിക്കരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്.
3: അല്ല, അങ്ങ് സാധാരണ മനുഷ്യനല്ല. ഈ താഴ്വാരത്തിൽ എത്തിപ്പെട്ട മഹാഗുരുവാണ് അങ്ങ്. ഈ പാദങ്ങളിൽ ഞാൻ എന്റെ വിശ്വാസം അർപ്പിക്കുന്നു.
0: എന്റെ പ്രഥമ ശിഷ്യൻ.
3: താഴ്വാരം മുഴുവൻ തടവറകളാണ്. വിശ്വാസങ്ങളെ ധിക്കരിക്കുന്നവർക്ക് വിലങ്ങാണ് രാജസമ്മാനം. രഘുരാമ, കാഴ്ചയെപ്പറ്റി പാടിയ നാവുകൾ അറുത്തെറിഞ്ഞ കഥകൾ ഇവിടുത്തെ കൊച്ചുകുട്ടികളുടെ കാതുകളിൽ പോലും ഉണ്ട്.
0: കല്ലെറിഞ്ഞും കുരിശിൽ തറച്ചും കാലിൽ അമ്പെയ്തും പലരെയും കൊന്നിട്ടുമുണ്ട് അല്ലേ? നിങ്ങളുടെ അന്ധതയുടെ കാരണം ഈ പ്രകൃതിയിൽ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്കത് കണ്ടെത്തണം. കാഴ്ചയെപ്പറ്റി പറഞ്ഞ് നമുക്ക് ഈ താഴ്വരെ ബോധ്യപ്പെടുത്തണം.
3: പക്ഷേ താഴ്ന്ന ഗോത്രക്കാരും ഉയർന്ന ഗോത്രക്കാരും തമ്മിൽ എന്നും യുദ്ധമാണ്. നീചഗോത്രക്കാർ കറുത്തവരാണത്രേ.
0: താഴ്ന്ന ഗോത്രക്കാരുടെ നിറം കറുത്തതാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ ഞാൻ കാണുന്ന മേൽ ഗോത്രക്കാരിൽ തന്നെ കറുത്തവരും വെളുത്തവരുമുണ്ട്. ഇതൊക്കെ നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആരോ പടച്ചുണ്ടാക്കിയ അസംബന്ധങ്ങളാണ്. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഗോത്രപ്പകയുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും ആയുധമെടുക്കുമായിരുന്നില്ല.
3: രഘുരാമ, താഴ്വരയിൽ നീ ഇനിയും ഏറെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.
4: കാഴ്ചയെപ്പറ്റിയുള്ള അവന്റെ വാക്കുകൾ പ്രജകളെ സന്ദേഹികളാക്കും. രമണകൻ അവന്റെ വാക്കുകളിൽ മയങ്ങി. എന്ന് വച്ചാൽ അവന്റെ നാവിന് കാതുകൊടുക്കാൻ വേറെയും രമണകന്മാരുണ്ടാവുമെന്ന അർത്ഥം.
5: അവിശ്വാസബോധി ഉറപ്പിക്കാൻ അവനെ അനുവദിക്കരുത്.
6: വീരവിജയ് വിജയന്ത മഹാരാജാവ് അറിയിക്കുന്നതെന്തെന്നാൽ, ഏതോ അന്യലോക സന്തതിയും പിശാചിന്റെ പിൻഗാമിയുമായ ഒരു അവിശ്വാസി ഇല്ലാത്ത കാഴ്ചയുടെ മഹത്വത്തെ വാഴ്ത്തി ഈ മണ്ണിൽ ചുറ്റിക്കറങ്ങുന്നു. അവന്റെ വാക്കുകൾക്ക് കാതുകൊടുക്കുന്നവർ രാജശിക്ഷയ്ക്കർഹർ. അവരെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് രാജസമക്ഷം എത്തിക്കുവാൻ അരുളപ്പാട്.
7: രമണകൻ അനുഭവം പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് വിശ്വാസമായത്. പക്ഷേ അത് പോരല്ലോ. കൊട്ടാരത്തിലെ കൺകാണിത്തറയിൽ തൊട്ടറിയാതെ വസ്തുവിനെ കണ്ടുപറയാനുള്ള പരീക്ഷയിൽ ജയിച്ചാലേ രാജാവ് വിശ്വസിക്കൂ.
0: ഞാൻ തെളിയിക്കും.
3: രഘുരാമ, നിന്നെ ജീവനോടെ അല്ലാതെ പിടിച്ചു കൊടുക്കാനാണ് രാജകൽപ്പന. ഒരു മാർഗമുണ്ട്. നീ ഞങ്ങളുടെ വേഷം ധരിക്കണം. അങ്ങയും തലപ്പാവും തൊട്ടറിയുമ്പോൾ അവർ നിന്നെ ഈ ലോകത്തൊരാൾ എന്ന് തന്നെ കരുതിക്കൊള്ളും.

0: രഘുരാമൻ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് കാഴ്ചയുണ്ട്. രമണകനെ ആരും അറിയാതെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഞാൻ അയാളുടെ ശബ്ദം കേട്ടു. അയാളുടെ വാക്കുകൾക്ക് താഴ്വരയുടെ മട്ടില്ല.
1: അയാൾ ഏതോ നിയോഗത്തിന്റെ നിമിത്തമാകാം. കാഴ്ചയുള്ളവൻ ദൈവപുത്രനാണെന്ന് ഒരു വീകർ പറഞ്ഞിട്ടുണ്ട്.
0: കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് ഹാജരാക്കാൻ.
1: പാലുകളും കുരിശുകളും എന്റെ മകൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭരിക്കാൻ
2: ആദിയിൽ ലോകം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു. പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികളുണ്ടായി. പിന്നെ നാലുകാലുള്ള ആടുകളുണ്ടായി. പിന്നെയാണ് മനുഷ്യനുണ്ടായത്. ഏറ്റവും ഒടുവിൽ മാലാഖമാരുണ്ടായി. ഏറ്റവും ഒടുവിൽ
3: മാലാഖമാരെങ്ങനെയിരിക്കും?
2: മാലാഖമാരോ? അങ്ങ് ദൂരെ ദൂരെ എന്ന് ചിലപ്പോ പാട്ടുകൾ കേൾക്കാറില്ലേ, അത് മാലാഖമാരുടേതാണ്. കുട്ടികളെ, ഈ ലോകം വളരെ ചെറുതാണ്. ഇലാമപ്പഴം പോലെ ചെറുത്. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം.
4: തെറ്റേ, ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്. പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട്.
2: കുട്ടികളെ, പേടിക്കണ്ട, ഏതോ ദുഷ്ടഗ്രഹങ്ങളുടെ അശരീരിയാണത്. നമുക്ക് പഠനം തുടരാം. ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ്.
4: വിഡ്ഢിത്തം! ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം.
2: അശരീരികൾക്ക് ആടുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. നാദതരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കങ്ങളിലും പ്രകൃതിയുടെ പ്രതിക്ഷേപങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു. ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ. കാഴ്ചയെ കുറിച്ചുള്ള കെട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ. അവയ്ക്ക് കാതുകൊടുക്കാതിരിക്കുക. അവയ്ക്ക്
4: കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത്. ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല, കാഴ്ച കൂടിയുണ്ട്.
2: അവിശ്വാസികൾക്ക് ഈ ലോകത്തിടമില്ല.
4: ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയുന്നു. രഘുരാമൻ, സത്യം പറയാൻ നിയോഗിക്കപ്പെട്ടവൻ.
2: താഴ്വാരത്തിന് അതിന്റേതായ സത്യങ്ങളുണ്ട്.
4: അറിവില്ലാത്തത് നിഷേധിക്കുന്നവൻ അഹങ്കാരി.
2: അസംബന്ധം പുലമ്പാതെ പാഠശാലയിൽ നിന്ന് കടന്നു പോകും. കാവൽക്കാരുടെ കാതുകൾക്ക് കുന്തപുനകളുടെ മൂർച്ചയുണ്ട്. കുട്ടികളെ, ദുഷ്ടാത്മാക്കളുടെ അസത്യവചനങ്ങൾ ശ്രമിക്കരുത്. ഇന്നലെ പാഠം വേണ്ട.
4: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അധ്യാപകൻ അസത്യത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പഠിപ്പിക്കുന്നവൻ.
3: അയ്യോ, അധ്യാപകന് അങ്ങനെയൊന്നും പറയരുത്, ശബ്ദദേവത കോപിക്കും.
4: എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്! കുഞ്ഞുങ്ങളോട് ഒരു ദേവതയും കോപിക്കില്ല.
5: സത്യം.
4: കുഞ്ഞുങ്ങളെ, കണ്ണെന്നാൽ എന്താണെന്നാണ് അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ളത്?
3: നമ്മുടെ മുഖത്ത് രണ്ട് കുഴികളിൽ കിടക്കുന്ന ചെറിയ രണ്ട് ഗോളങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കും.
4: അല്ല, ഈ ലോകത്തെ കാണുവാനുള്ള ദിവ്യമായ അവയവമാണ് കണ്ണുകൾ. മണം മാത്രമല്ല, ഈ പൂവ് കാണാനും മനോഹരമാണ്. പൂക്കൾ മാത്രമല്ല, മേലെ മാനം, അതിലൊഴുകി നടക്കുന്ന മേഘങ്ങൾ. രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പറക്കും. പകൽ ഏഴ് വർണ്ണങ്ങളുള്ള മഴവില്ല് വിരിയും. ഈ മണ്ണിൽ കിളികളെ കിളിങ്ങുന്ന നദികൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ.
3: പിന്നെന്താ ഞങ്ങളൊന്നും കാണാത്തത്?
4: അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി. കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞു തിരിയാനുള്ള ദുർവിധി.
3: പറഞ്ഞതൊക്കെ ഞങ്ങളെ കാണിക്കാമോ?
4: അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കണ്ടെത്തും ഒരിക്കൽ.
3: ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടനു കൊടുക്കാം. ഇത് ഇലാമപ്പഴമാണ്, നല്ല സ്വാദാ.
4: ഏട്ടന് വേണ്ട, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ.

0: തെളിഞ്ഞതെന്താണെന്ന് പറഞ്ഞാലും
1: പറയാം പറയാം. താഴ്വാരത്ത് ചൂഴ്ന്നു നിൽക്കുന്ന കരിമ്പാറകളെ ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഒരണുപ്രപഞ്ചം. ഏതോ ആഘാതത്തിൽ അറിയാതെ വേർതിരിഞ്ഞ അണുസംഘാതങ്ങൾ കാത്തു നിൽക്കുന്നു. അതിനെ തടുത്തു നിർത്താൻ മഹാശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ ഈ ശ്രവണന് സൃഷ്ടിക്കേണ്ടതുണ്ട്.
2: വിഡ്ഢിത്തം, കണ്ണു കാണാത്ത ജനതയെ പറ്റിക്കാനുള്ള വിഡ്ഢിത്തം.
1: ഏതാണ് ആ ശബ്ദം?
3: അശരീരി, അധ്യാപകൻ കേട്ട അതേ അശരീരി.
1: ഓഹോ, ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ. താഴ്വരയിലെ ശബ്ദശാസ്ത്രജ്ഞൻ ശ്രവണനാണ് ഞാൻ. വിഡ്ഢി, ശാസ്ത്രം സത്യമാണെന്ന് മനസ്സിലാക്കൂ.
2: ശാസ്ത്രത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്.
1: ശാസ്ത്രം എല്ലാത്തിന്റെയും അവസാന വാക്ക്
2: അല്ല. ജന്മാന്തരങ്ങൾ, പുണ്യപാപ സഞ്ചയങ്ങളുടെ കർമ്മഫലങ്ങൾ, മനസ്സ്, ഇതിന്റെ ഒന്നും അർത്ഥവും ആഴവും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ പരീക്ഷണ നാളിയിലൂടെ കടന്ന് പ്രതിധ്വനിച്ച ശബ്ദം എന്താണെന്നറിയാമോ? അതൊരു കിളി ചിലച്ച ശബ്ദമാണ്.
1: വിശ്വസിക്കരുത്, ഈ അശരീരിയെ വിശ്വസിക്കരുത്. ശാസ്ത്രമാണ് സത്യം. താഴ്വരയെ ആക്രമിക്കാൻ എടുക്കുന്ന അനുഗ്രഹത്തെയാണ് ശബ്ദങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞത്. രക്ഷക്ക് താഴ്വരയെ മഹാശബ്ദങ്ങളുടെ കവചമണിയിക്കാൻ രാജാവിനോട് പറയാം. വരൂ.
4: അവനെ പിടിക്കാൻ നമ്മുടെ സേനാപതിക്കും ആയുധങ്ങൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല?
5: ശബ്ദത്തിന്റെ വലയത്തിൽ അവനെ പിടുത്താൻ കഴിയില്ല. അവനേതോ മായാവിയാണ്.
4: കർമ്മിയില്ലേ?
5: ഉണ്ട്.
4: ഒന്ന് ഗണിച്ച് പറയും.
6: ശബ്ദദേവത കോപിച്ചിരിക്കുന്നു. ദേവതയ്ക്ക് രക്തദാഹം ഏറി. അവളുടെ ദാഹം തീർക്കുന്ന കാര്യം രാജാവ് മറന്നു. അതാണ് ദുർനിമിത്തങ്ങളുടെ ആരവം.
1: ഇത് ശാസ്ത്രയുഗമാണ്. ശബ്ദ പരീക്ഷണങ്ങളിലൂടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഞാൻ ഉണ്ടാക്കിയെടുക്കാം.
4: കഴിഞ്ഞ ആഷാഢത്തിൽ മഞ്ഞുമലകൾ ഉരുണ്ട് താഴ്വാരത്തിലേക്ക് പ്രവഹിച്ചപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചത് നരബലി കൊണ്ടായിരുന്നില്ലേ?
6: ഇതിലും പ്രതിവിധി നരബലി. കാരുണ്യത്തിന്റെ നുറകുടമായ ഒരു യുവാവിന്റെ രക്തം.
4: അങ്ങനെ ഒരു യുവാവിനെ കണ്ടെത്താൻ നാം ഉത്തരവിടുന്നു.
7: ലക്ഷണമൊത്ത ഒരാളെ ഞാൻ തന്നാലോ?
4: റാണി തരുന്നതെന്തും നാം സ്വീകരിച്ചിട്ടല്ലേ ഉള്ളൂ.
7: ഇതങ്ങനെയല്ല, കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവും.
4: കൊട്ടാരത്തിലെ കൊടുങ്കാറ്റ് താഴ്വരയുടെ ഐശ്വര്യത്തിന് പകരമല്ല.
7: എങ്കിൽ ഞാൻ പറയാം, രമണകൻ യുവാവ്, ശബ്ദദേവത പ്രീതിപ്പെടുന്ന മധുരനാദത്തിനുടമ.
4: കൊള്ളാം, റാണിയുടെ ബുദ്ധിക്ക് പ്രണാമം. അവൻ തന്നെ ആവട്ടെ.
7: സുമന്തകേ, സുമന്തകേ, എന്താ? ബലിപുരുഷനെ തീരുമാനിച്ചു. ആരാ?

0: അവനെ ഒത്തിരി മോഹിച്ചു പോയി.
1: ദേവതകളെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ഈ നരബലി?
2: ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുമ്പിൽ പിതാവ് പോലും എനിക്ക് പ്രശ്നമല്ല. ശബ്ദദേവതയ്ക്ക് ബലി കൊടുക്കാൻ ലക്ഷണമൊത്ത പുരുഷനെ തെരഞ്ഞെടുത്തു. അതിലെന്താ തെറ്റ്?
1: ലക്ഷണമൊത്ത പുരുഷൻ സോദരി സ്നേഹിച്ച് യുവാവാകുമ്പോഴാണ് രാജാവ് സ്വാർത്ഥനാവുന്നത്.
0: വേണ്ട മോനെ, ഈ നരബലി വേണ്ട. ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം ഇനി ഒഴുക്കരുത്.
1: പ്രജകളുടെ കണ്ണുനീരിന്റെ ചൂടിൽ കിരീടവും ചെങ്കോലും കത്തിയേരി. നിന്റെ അവിവേകങ്ങൾക്ക് കാലം നിന്നോട് കണക്ക് ചോദിക്കും.
2: നിർത്ത്! തളർന്ന വൃദ്ധനാവിന്റെ രാജധർമ്മം വിജയന്തൻ ആവശ്യമില്ല.
3: എന്താണാവോ അരുളപ്പാട്?
4: മൗലി, നീ പുണ്യവാനാണ്. താഴ്വരയെ കാത്തുസൂക്ഷിക്കുന്ന ശബ്ദദേവതകൾ നിന്റെ പ്രിയപ്പെട്ട മകനെ ആവശ്യപ്പെടുന്നു. ദേശത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപൂർവ അവസരം.
5: മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഇവനെ മാത്രം കൊണ്ടുപോകരുതേ.
6: ബലിപുരുഷൻ ഇന്നു മുതൽ ദേശത്തിന്റെ സ്വത്താണ്. അവന്റെ മേൽ ഇനി നിങ്ങൾക്ക് അവകാശമില്ല. അനുസരിച്ചില്ലെങ്കിൽ ശബ്ദപര ദേവതകളുടെ ശാപം ഈ ഭൂമിയിൽ വീഴും. പിന്നെ നീയും നിന്റെ ഗോത്രവും രക്ഷപ്പെടില്ല.
4: ബലിപുരുഷ, നീ ഞങ്ങളോടൊപ്പം വരൂ.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗുരു.

നമുക്കിവിടെ തങ്ങാം. ഇവിടെ ആകുമ്പോൾ ശബ്ദം പുറത്ത് കടക്കില്ല. കാവലിന് കാഴ്ചയുള്ള ഞാനുണ്ട്.

0: ഈ പഴത്തിന്റെ ചാറ് കുഞ്ഞിന്.
1: ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിരി വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റുപോകുന്നതിൽ മനം നൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയിരുന്നു. മഴയും വെയിലും കുളിരും കാറ്റും പൂറ്റിയ വിത്തുകൾ മാമരമായി. മരം പൂത്തു കായ്ച്ചപ്പോൾ ദേവിയുടെ അരുളപ്പാട് അനുഗ്രഹമായി. അന്ന് തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ വിത്ത് കഴിക്കരുത്, കൊടിയ വിഷമാണ്, മരണം നിശ്ചയം.

0: ശിക്ഷിക്കരുത്. എന്റെ കണ്ണുകൾ ഇരട്ടുകയായിരുന്നു.
1: ഈശ്വര,
0: എന്റെ

0: പലമാരും കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമാ പഴമാണ്. ഇലാമാ പഴമാരും കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമാ പഴമാണ്. പലാരും കഴിക്കരുത്. അത് വിട്ട
1: അന്ധതയുടെ ഈ താഴ്വരയിൽ എന്തായാലും തളയ്ക്കരുത്.

0: ഈ മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ?
1: കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമാ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു.
0: നിർത്ത്! താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു. വിശിഷ്ട ഫലത്തിന്റെ പവിത്രതയെ തള്ളിപ്പറഞ്ഞതിന് വിശേഷപ്പെട്ട മരണം. ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ. ഇലാമ പഴത്തിന്റെ വിഷവിത്ത് ഇവന് മൃത്യുവിനുള്ള ഔഷധം.

0: രഘുരാമനെ ഇലാമപ്പഴത്തിന്റെ കുരുവെടുത്ത് കൊന്നു.
1: രഘുരാമ രഘുരാമാ

0: കുരു, വിഷമല്ല ഇലാമാപ്പഴത്തിന്റെ കുരു, വിഷമല്ല ഇലാമാപ്പഴത്തിന്റെ കുരു, വിഷമല്ല. നിങ്ങളുടെ അന്ധത മാറാനുള്ള സിദ്ധ ഔഷധമാണ്. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഒത്തുട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമട കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള രണ്ടാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കെസിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. എയ്ഡീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയേറിയുന്നത്. 72nd നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചിപ്പാട്ടും മാർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തൊഴിച്ചിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളുമുണ്ട്. മത്സരത്തിൽ ആദ്യം എത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറിയിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി.
1: ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവബത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2 നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണ തോതിൽ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
1: സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണസദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം

0: സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ൽ പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ൽ മലയാള പുസ്തകങ്ങളും 6,000-ഓളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാകും. ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
0: KCL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. രണ്ടാം മത്സരത്തിൽ വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 ദാനം ചെയ്ത് 7-വയസ്സുകാരി P ലിദീക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ, സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലിദീക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിദീക്ഷയ്ക്ക് രണ്ടാമത്തെ ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി K മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം 3 നടത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72 നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണസദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2nd നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 22-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1889 ആഗസ്റ്റ് 22, ജാതി മതാധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതി ഒരു ഭ്രാന്താലയമാക്കി മാറ്റിയിരുന്ന കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അരനൂറ്റാണ്ട് കാലത്തോളം നിരന്തരം പോരാടുക വഴി നമ്മുടെ നവോത്ഥാന നായകരിൽ പ്രമുഖനായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കെ അയ്യപ്പൻ ഭൂജാതനായിരിക്കുന്നു. യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രീയ വീക്ഷണത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും പ്രചാരകനായിരുന്ന അയ്യപ്പൻ കർമ്മധീരത നിറഞ്ഞ ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളിൽ എന്ന പോലെ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ പ്രശസ്തനായി. സമത്വ സ്വാതന്ത്ര്യ സാഹോദര്യ ദർശനങ്ങളിൽ വിശ്വസിച്ചിരുന്ന അയ്യപ്പൻ സഹോദരൻ എന്ന പേരിൽ പുറത്തുവന്ന മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. സഹോദര സംഘം സ്ഥാപിക്കുക കൂടി ചെയ്തതിനാൽ സഹോദരൻ എന്നറിയപ്പെട്ടു. തീണ്ടലിനും തൊട്ടുകൂടായ്മയ്ക്കും നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദളിതരെ സംഘടിപ്പിച്ചുകൊണ്ട് മിശ്രഭോജനം നടത്തി. 1894 ആഗസ്റ്റ് 22, ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള വർണ്ണ വിവേചന നയങ്ങൾക്കെതിരെ പോരാടുന്നതിന് മഹാത്മാഗാന്ധി രൂപീകരിച്ച നാതാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയുടെ ഭരണഘടന ദേ നിലവിൽ വന്നിരിക്കുന്നു.

ബാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്

0: മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമേൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
1: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്തുവരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടകം ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
3: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന്

0: അതിന്റെ ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിനെ അപേക്ഷിച്ച എന്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
1: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡി രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലർക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽഫെനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ, സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം കൂടും തേടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കൃഷ്ണചന്ദ്രനും വാണി ജയറാമും.

ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ലവ് സ്റ്റോറി. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

ഇനി ദേവദാസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ആലാപനം കെ ജെ യേശുദാസും അരുന്ധതിയും.

ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് കൈതപ്രം. സംഗീതം ശരത്. ആലാപനം കെ ജെ യേശുദാസ്.

ലാൽ സലാം എന്ന ചിത്രത്തിനു വേണ്ടി ONV രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസ്.

ചിത്രം കിഴക്കുണരും പക്ഷി. രചന കെ ജയകുമാർ. സംഗീതം രവീന്ദ്രൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ജോണി വാക്കർ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം SP വെങ്കടേഷ്. ആലാപനം KJ യേശുദാസും സംഘവും.

ഇനി ദേവാസുരം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം. ആലാപനം എം ജി ശ്രീകുമാർ.

ചിത്രം പക്ഷേ. രചന കെ ജയകുമാർ. സംഗീതം ജോൺസൺ. ആലാപനം കെ ജെ യേശുദാസും ഗംഗയും.

കരുണസൈറേഡിയിൽ ഇനി കേൾക്കാം കാർഷിക വാർത്തകൾ. തയ്യാറാക്കിയത് FIB. വാർത്തകൾ വായിക്കുന്നത് LR മധുജൻ. സംസ്ഥാന കൃഷിവകുപ്പ്, ഹോർട്ടികോർപ്പിൻ്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്ത് ഉടനീളം ഓണസമൃദ്ധി 2026 ഭാഗമായി 2000 കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതിനായി സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. August 22 മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ നടന്നു. കർഷകന് മികച്ച വില, ഉപഭോക്താവിന് ന്യായവില, കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരണം, കർഷകന് 10% അധിക വില, ഉപഭോക്താക്കൾക്ക് 30% വരെ കുറഞ്ഞ നിരക്ക് എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM കുട്ടനാടിൻ്റെ കൃഷി സമൃദ്ധി, കർഷകരുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന പരിപാടിയിൽ ആലപ്പുഴയ്ക്ക് അനുയോജ്യമായ ഭക്ഷ്യോൽപ്പന്ന സംരംഭങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കർഷകർക്ക് ചോദിക്കാം. 24 ഓഗസ്റ്റ് 2026 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് KVK കായംകുളം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ജിസി ജോർജ് മറുപടി നൽകുന്നു. 9995219953 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും ചക്ക, മാങ്ങ, പേര, സപ്പോട്ട, പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872961457 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെയും വെറ്റിനറി ഹോസ്പിറ്റൽ കാട്ടാക്കടയുടെയും നേതൃത്വത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയ എല്ലാ കന്നുകാലികൾക്കുള്ള സ്പെഷ്യൽ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം August 24 രാവിലെ 10 മണിക്ക് കാട്ടാക്കട മൃഗാശുപത്രിയിൽ വെച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും. ഈ ചടങ്ങിൽ വെച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെയും ഏറ്റവും കൂടുതൽ ഉരുക്കളെ വളർത്തുന്ന ക്ഷീര കർഷകരെയും ആദരിക്കുന്നു. 5 കിലോ കാലിത്തീറ്റ, കാൽസ്യം ടോണിക്ക്, ധാതുലവണ മിശ്രിതം, ലിവർ ടോണിക്ക്, വൈറ്റമിനുകൾ, പശുക്കൾക്കുള്ള വിരമരുന്ന്, കന്നുകുട്ടികൾക്കുള്ള വിരമരുന്നുകൾ, അകിടുരോഗ നിയന്ത്രണ മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബാഹ്യപരാദ മരുന്നുകൾ എന്നീ ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 8ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഭാഗമായി കുത്തിവയ്പ്പിന് വിധേയമാക്കിയ ഉരുക്കളുടെ ഉടമകൾ അതിൻ്റെ രേഖകളുമായി കാട്ടാക്കട വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തി August 24-25 തീയതികളിൽ സൗജന്യ ഓണക്കിറ്റുകൾ കൈപ്പറ്റേണ്ടതാണെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് കുമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447863474 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് ജില്ലാ വെറ്റിനറി കേന്ദ്രം പരിസരത്തു വെച്ച് 45 മുതൽ 60 ദിവസം വരെ പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ ഇന്ന് വിതരണം ചെയ്യും. കോഴിക്കുഞ്ഞൊന്നിന് 130 രൂപയാണ് വില. വിതരണം ചെയ്യുന്ന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 98-47-93-28-09 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി August 31-2 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, AEE
agrik@gmail.com എന്ന മെയിൽ വിലാസത്തിൽ 24 ഓഗസ്റ്റിന് 5 മണിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9446981320 9446246761 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക വാർത്തകൾ സമാപിച്ചു.

0: പേരുണ്ട്, ഇരട്ട പേര്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ.

0: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മുതൽ.
1: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
2: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രതി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
3: നദിയൊഴുകുന്നു ഗംഗ, എല്ലാ പാപങ്ങളെയും തന്നെ ലയിപ്പിച്ചുകൊണ്ടൊഴുകുന്ന ഗംഗാനദി. ആ നദീതടത്തിലൂടെ ഇതാ ഒരു മധ്യവയസ്കൻ ഏകാഗിയായ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു.

0: ഒരാള്. ഏയ് നിക്കണം നിക്കണം, എന്താ പേര്?
1: എന്റെ പേര് സത്യനാരായണ സിന്ന.
0: സദാനന്ദൻ എന്നല്ലേ?
1: അല്ല,
0: സദാനന്ദ ചൗധരി.

0: എന്താണ് കിമ്പളം?
1: ദിവസം രണ്ടു നേരം ഓരോ പിടി ചോറ്, ഇത്തിരി ഉരുളം കിഴങ്ങ് കറി, മത്സ്യം വേണ്ട, മാംസം വേണ്ട, ബീഡി വേണ്ട, ചായ വേണ്ട, കിടക്കാൻ ഒരു പുൽപ്പ, ഇത്രയും ആയാൽ ഞാൻ ജോലി നോക്കാം. എടോ ഹരി, ഈ സാധാരണ ചൗധരിക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്ത് കൊടുക്ക്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ക്ലോക്ക് ടവർ ഓഫീസിൽ വന്നു. 9 മണിക്ക് സംഭവം നടന്നു. ഹരിയെ വിളിച്ച് ചോദിക്കുന്നു, ഇന്നലെ വന്ന സദാനന്ദ ചൗധരിക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തോ ഹരി? ഓ, ചെയ്തു കൊടുത്തു. അയാൾ വേണ്ട പോലെ ഉറങ്ങിയോ? ഉറങ്ങി, പക്ഷേ ഉറക്കത്തിൽ പാടുന്ന കേട്ടു. പാട്ടോ? എന്ത് പാട്ട്? കണ്ണന്റെ പ്രേമം വിഷകലുഷിതമാണെന്ന് കാലേ കൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ കുലവതിയും കാപട്ടിയും കണി കണ്ടിട്ടില്ലാത്തോളുമായ ഞാൻ അത് ഭക്ഷിക്കാൻ മുതിരുമായിരുന്നോ എന്നർത്ഥം വരുന്ന ഒരു ഗാനശകലം. ഓഹോ,

ഹരി, അയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുള്ള ആളാണോ? ഓ, ആകെ ഒരു നല്ല ലക്ഷണമല്ല, ഉറക്കത്തിൽ പാട്ട് മാത്രമല്ല, ഒരു പെണ്ണിന്റെ പേരും കൂടെ കൂടെ വിളിച്ചു പറയുന്നു കേട്ടു. നയൻ, നയനതാര. ഓഹോ, ആള് വല്ല ദുർനടത്തക്കാരനോ മറ്റുമാണോ? അങ്ങനെ തോന്നുന്നില്ല. ശരി, എങ്കിൽ സ്കൂളിൽ പോട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ സദാനന്ദ ചൗധരി ഒക്ടോബറിന്റെ സ്കൂളിലെ മാഷായത്. 15 വർഷവും കഴിഞ്ഞു. മധ്യവയസ്കനായിട്ടാണല്ലോ സ്കൂളിൽ കയറിയത്. 15 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്ക് ജീവിത അന്ത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ദിവസം സദാനന്ദ ചൗധരിക്ക് തോന്നി ആത്മകഥ എഴുതിയാലെന്താ. അദ്ദേഹം എഴുതാനിരുന്നു, കടലാസും പേനാടിയിരുന്നു, അല്പം ചിന്തിച്ചു, എഴുതി തുടങ്ങി.

അയാൾ ചോദിക്കുന്നു, എന്താ പേര്? സദാനന്ദ ചൗധരി. സദാനന്ദ ചൗധരി. തന്റെ നാട്ടിന്റെ പേര്? നവാബ്ഗഞ്ച്. അച്ഛന്റെ പേര്? നരനാരായണ ചൗധരി. മുത്തച്ഛന്റെ പേര്? ഹരനാരായണ ചൗധരി. തന്റെ പേര്? സദാനന്ദ ചൗധരി. അമ്പേ ചണ്ഡി മഹാമായേ, 15 വർഷമായി തന്നെ തേടി നടക്കുന്നു. 15 വർഷമായി എന്റെ കാലിലെ തൊലിയൊക്കെ തേഞ്ഞു. ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കല്ലേ, കണ്ടുപിടിക്കില്ല എന്ന് കരുതി. ഹേ മനുഷ്യ, എന്നെ മനസ്സിലായോ? ഞാൻ കോടതിയാമ്യനാണ്, കോടതിയാമ്യൻ. തൻ പ്രതിയാണ്, പ്രതി. തൻ കൊലക്കേസിലെ പ്രതിയാണ്, പ്രതി, പ്രതി, പ്രതി. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ബിമൽ മിത്രയുടേതാണ് ഈ കൃതി. പ്രതി ഹാജരുണ്ടെന്നാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്ന പേര്. ഞാനത് പ്രതി എന്ന പേരിൽ കഥാപ്രസംഗ രൂപത്തിൽ ആവിഷ്കരിക്കുകയാണ്. പ്രതിയെ കാണുന്നില്ലല്ലോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു വിട്ടതാണ്. കാണുന്നില്ലല്ലോ, ഇത്രയും താമസമുണ്ടോ വെള്ളം എടുക്കാൻ? ആള് ആള് രക്ഷപ്പെട്ടോ? 15 വർഷമായിട്ട് കണ്ടുപിടിച്ച പോയോ? ഏയ്, ആ നിൽക്കുന്നാരാ, പ്രതിയാണോ? വെള്ളം വേണ്ട, ഇങ്ങോട്ട് വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. സദാനന്ദ ചൗധരി അങ്ങനെ ഓടുന്ന സൈസല്ല. അദ്ദേഹം വെള്ളമായിട്ട് വന്നു. ഇതാ കുടിച്ചാട്ടെ. നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ പ്രതിയാണെന്നു, ഞാൻ കൊലക്കേസിലെ പ്രതിയാണെന്നു. എന്തു കൊലക്കേസാ? വല്ല വാഴക്കൊലക്കേസ് ഒറ്റമാണോ? ഏ മനുഷ്യ, താൻ തന്റെ അച്ഛനെ കുത്തിക്കൊന്നില്ലേ? അച്ഛനെ കുത്തിക്കൊന്നു? അതെ, പിതൃഹത്യ ചെയ്തു. ഒരു പെണ്ണിനെ അറിയോ? പെണ്ണോ? കൊച്ചു കള്ളൻ അറിയില്ല. നയനാ, നയനതാര. അറിയുമോ ചൗധരി നീ നയനധാരയെ? അവളെ നീയല്ലേ നശിപ്പിച്ചതോന്നു. തെളിവുണ്ട് കോർട്ടിൽ കരുമനയ്ക്കെല്ലാം. പ്രതിയാണു നിങ്ങൾ സദാനന്ദ ചൗധരി. ഇങ്ങോട്ടിറങ്ങ്, ഇങ്ങോട്ടിറങ്ങ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 5 രൂപാതാ, ഞാൻ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാം പ്രതിയെ കണ്ടില്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് മോചനം, എനിക്കും മോചനം. നിങ്ങൾക്ക് മോചനം, എനിക്ക് ഈ ആഴ്ചയിലെ റേഷൻ മേടിക്കുകയും ചെയ്യാം. 5 രൂപ എടുക്ക്. 5 അല്ല, 10 രൂപ തരാം.

പക്ഷേ രണ്ടു ദിവസം കൂടെ നിങ്ങളൊന്ന് മെനക്കെടണം. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ അച്ഛനെ കൊത്തിക്കൊന്ന്, എനിക്കെന്റെ നാട്ടുകാരോടൊന്ന് ചോദിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരൂ, നവാബ് ഗഞ്ച് വരെ വരൂ, 10 രൂപ തന്നേക്കാം. അമ്പേ ചണ്ടി മഹാമായെ, വല്ലാത്ത കേടാകൂടത്തിലാണല്ലോ വീണത്. 10 രൂപ തരുവോ? 10 അല്ല 15 തരാം. ശരി പുറപ്പെടാം. സദാനന്ദ ചൗധരി കൂടും കുടുക്കയല്ല മാര് സഞ്ചിയിലിട്ടു. രണ്ടുപേരും നദീതീരത്തെത്തി വഞ്ചി കയറി. വഞ്ചി നീങ്ങിയപ്പോ സദാനന്ദ ചൗധരി ചോദിച്ചു, ഈ കോടതിയമ്മീൻ എന്താ പേര്? എന്റെ പേര് ഹജാരി എന്ന് പറഞ്ഞാൽ ആയിരത്തിനൊരുവൻ എന്നർത്ഥം. ആളിങ്ങനെ അവധി ആയിരത്തിനൊരുവൻ. ഏ ഹജാരി, നിങ്ങൾ പറയുന്നു ഞാൻ എന്റെ അച്ഛനെ കൊത്തിക്കൊന്നു. ഞാൻ എന്റെ എറുമ്പിനെ പോലും കൊന്നിട്ടുള്ളവനല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ തുറന്നു പറഞ്ഞേക്കാം, ഒരു അക്ഷരം മറച്ചു വെക്കില്ല. അത് ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് സംഭവിച്ചത്. എന്റെ കുടിവെപ്പിന്റെ ഞാൻ കല്യാണം കഴിച്ച് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നു. രാത്രി നേരം പുലർന്നു വരുമ്പോ എന്റെ ഷർട്ടിൽ രക്തം, മനുഷ്യരക്തം. ഞാൻ എന്നോട് ചോദിക്കുന്നു, എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നു, ഇത് ആരുടെ രക്തം? ഞാൻ മാത്രമല്ല, മനസാക്ഷി മാത്രമല്ല ഈ ചോദ്യം ചോദിക്കുന്നത്.

de carro de olho que não paro. പഞ്ചു മറുകരയെത്തി രണ്ടുപേരും കരക്കിറങ്ങി. ഏ ഹജാരി, നിങ്ങൾക്കറിയാവോ, ഞാൻ നല്ല സൗകര്യമുള്ള വീട്ടിലെ പയ്യനാണ്. ഞങ്ങള് പിള്ളേര് മുറ്റത്ത് കളിച്ചോണ്ട് നിൽക്കുമ്പോ എന്നും മിക്കവാറും ദിവസം രാവിലെ ഒരു ഒരു കാഴ്ച കാണാറുണ്ട്, നല്ല കാഴ്ച. ആ പാടത്തിന്റെ കിഴക്കെ കരിക്കുന്നു വരുന്ന കാണാം ഒരു പല്ലക്ക്. ഓഹോ

0: പല്ലക്ക് വന്ന് പോയതാരാന്നറിയാവോ? ഞങ്ങളുടെ കാളികഞ്ചിലെ കൊച്ചമ്മ. എന്തിനാ കൊച്ചമ്മ വന്നത്? മുത്തച്ഛനുമായിട്ട് വഴക്കിട്ടത്, കണുത് നിറച്ചുകൊണ്ട് പല്ലക്ക് കയറി പോയത്. ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇതും അല്ലതും അറിയോ ഹജാരി? ഒരു ദിവസം കാളികഞ്ചിലെ കൊച്ചമ്മ വന്ന് മുത്തച്ഛനുമായിട്ട് വഴക്കിട്ട് പോയി കഴിഞ്ഞപ്പോ മുത്തച്ഛന്റെ മാളികയിൽ നിലവിളി കേൾക്കുന്നു. അവിടെ എന്ത് നടന്നാലും ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ വീട്ടിലെ ചിട്ട. എല്ലാവർക്കും മുത്തച്ഛനും പേടിയല്ലോ, എനിക്കും പേടിയാ. പക്ഷെ ഞാൻ പതുക്കെ ഗോവണി വഴി പിടിച്ചു പിടിച്ച് കയറി ചെന്ന് താക്കോൽ ദ്വാരത്തിലൂടെ അകത്തോട്ട് നോക്കിയപ്പോ അകത്തടി നടക്കുക. ഹജാരി, ഞങ്ങളുടെ മുത്തച്ഛൻ ഒരു ഗൂണ്ടയുണ്ട്, അവന്റെ പേര് വംശി. കണ്ണാ പേടിയാവും ചോന്ന കണ്ണും കൊമ്പം മീശയും തടിമാടനല്ലേ മുത്തച്ഛന്റെ പാട്ടക്കാരൻ പാവപ്പെട്ട കപിലന്. ഈ വംശി പിടിച്ച് കാൽമുട്ടുകൾക്കിടയിൽ വെച്ചിരിക്കുന്നു, കൈമുട്ടുകൊണ്ട് പ്രയോഗം. മുത്തച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നു, ഇടി കുത്ത് ഇടി കുത്ത്. അയ്യോ മുത്തച്ഛ മുത്തച്ഛ, കപിലിനൊന്നും ചെയ്യല്ലേ? പാവം കപിലിനെ ഒന്നും ചെയ്യല്ലേ? കപില എനിക്ക് ബലൂൺ മേടിച്ച നാളാ, ഒന്നും ചെയ്യല്ലേ? ആരോ വന്നെന്റെ വാവൊത്തി പിടിച്ചു എടുത്തോണ്ട് പോവുകയും ചെയ്തു. പിറ്റേന്ന് ചന്ത മൈതാനത്ത് ആള് കൂടിക്കിടക്കും. എന്താന്നറിയാൻ ഞാനും ചെന്നു. ചത്തുമരവിച്ച കപിലന്റെ പ്രേതം ചന്ത മൈതാനത്തൊരാലിന്റെ കൊമ്പിൽ തൂങ്ങിക്കറങ്ങിയാടുന്നിതാ ചുറ്റും തേങ്ങിക്കരയുന്നു കപിലന്റെ മക്കൾ. ചുറ്റും നിൽക്കുന്നവര് പറയുന്നു, ഹരനാരായണ ചൗധരിയോട് മത്സരിച്ച ഇങ്ങനൊക്കെ ഇരിക്കും. ഹരനാരായണ എന്ന് പറഞ്ഞാൽ ആരാ? ഹരിക്കുന്നവനാ. ഹരിക്കെന്ന് വെച്ചാ ഗുണിക്കുകയല്ല, ഹരിക്കുക. ഓരോരുത്തരും ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ ഒരുത്തും കുറഞ്ഞില്ലേ? റേഷൻ കാർഡ് 3 യൂണിറ്റ് കുറഞ്ഞു കിട്ടില്ലേ? ഇങ്ങനെ അങ്ങോട്ട് കുറച്ചോണ്ടിരിക്കും. ഹജാരി, സംഭവം മനസ്സിലായില്ലേ? മുത്തച്ഛന്റെ പാട്ടക്കാരനാണല്ലോ കപിലൻ. കപിലൻ ഒരു ദിവസം ജോലിയും കഴിഞ്ഞ ചന്തേ വന്ന് സാധനങ്ങൾ മേടിച്ച് തുണിക്ക് അത് കിഴികെട്ടി തോളയിലിട്ട് വീട്ടിൽ ചെന്നപ്പോ വാതിലടച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ഈ കപിലന്റെ വീട്ടിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വരുത്തുപോക്കുണ്ട്, ഒരു ഗന്ധർവന്റെ വരുത്തുപോക്ക്. വാതിലടച്ചിരിക്കുന്നപ്പോ ഗന്ധർവൻ അകത്തുണ്ട്. വാതിലിൽ തട്ടിയപ്പോ ഇതാ ഗന്ധർവൻ തലവഴിയെ മുണ്ടുവിട്ട് ഇറങ്ങി പോകുന്നു. ആരാ? ഞങ്ങളുടെ മുത്തച്ഛൻ. കപിലന് മിണ്ടാനൊക്കെ തമ്പുരാനല്ലേ? കപിലൻ അകത്തോട്ട് കയറി ദേഷ്യം തീർന്ന കപിലന്റെ ഭാര്യയുടെ മുഖത്ത്. ഇത് മുത്തച്ഛൻ അറിഞ്ഞു. മുത്തച്ഛന്റെ പ്രതികാരമാണ്. പോലീസ് വന്നു, പ്രേതം അഴിച്ചിറക്കി, പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്നിട്ട് മുത്തച്ഛന്റെ മാളിക കയറിയിരുന്നു, കാപ്പി കുടിച്ചു, അവരിറങ്ങി പോവുകയും ചെയ്തു. ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിട്ട് ഒരു കേസുമില്ല. മുത്തച്ഛൻ വലിയ കാശുകാരനല്ലേ? കാശുകാരന്റെ പാദം നക്കാനും മുമ്പിൽ കിടന്ന് വാലാട്ടാനും ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വല്ല മടിയുണ്ടോ? എന്നിട്ട് ഈ കപിലനെ കേട്ടോ ഹജാരി, കേൾക്കുന്നുണ്ടോ? ഈ കപിലനെ പിന്നെ ഞാൻ കണ്ടു, നേരിട്ട് കണ്ടു. അത് വെള്ളിയാഴ്ച ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോഴാ. ആ പാടം കണ്ട് കഴിഞ്ഞ് പറമ്പിലോട്ട് കയറിയപ്പോ ചുഴലിക്കാറ്റ് കരിയിലിങ്ങനെ കറങ്ങി കറങ്ങി പറക്കുന്നു. ഞാൻ ഓടി, അടുത്തം വന്നതിന് ദേഹത്ത് മുട്ടിയതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോ ആകാശം പൊട്ടു നിൽക്കുന്നു കപിലൻ. പിന്നെ എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോ വീട്ടിൽ കിടക്കുക, ചുറ്റും കുറെ ആളിരിക്കുന്നു. മന്ത്രവാദവും തന്ത്രവാദവും കൊതിക്കോതിലും ഒക്കെ നടക്കുന്നു. ഹജാരി, അന്ന് മുതൽ ഞാനൊരു വിഠ്യാനായി. ഞാനൊരു ഒരു മനോരാജ്യക്കാരനായി. കപിലന്റെ കാര്യം ഓർക്കുമ്പോ എന്നെ കണ്ണു നിറയും. എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊന്നും വേണ്ട. വായിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് വായിക്കാൻ വയ്യ. ഞാൻ കപിലന് സ്വപ്നം കാണും. നല്ലവനല്ലേ കപിലൻ? കപില എന്നെ തോളയിലെടുത്തോണ്ട് ഉത്സവത്തിന് പോകുന്നു. ഉത്സവപ്പുറപ്പിൽ ചെന്ന് എനിക്ക് എന്തെല്ലാം മേടിച്ചായിരുന്നു. കരിമ്പ് മേടിച്ചരും, ബലൂൺ മേടിച്ചരും, ഈത്തപ്പഴം മേടിച്ചരും. ഈ കപിലന്റെ മക്കൾക്ക് ഇനി ആരുണ്ട്? എന്നാലും മുത്തച്ഛൻ ഇത് ചെയ്തു കളഞ്ഞല്ലോ. അത് ഓർക്കുമ്പോ ഞാനിതൊന്ന് കരയും. പിന്നെ അമ്മ ചോദിക്കും, എടാ സദാനന്ദ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ ഈ കപിലൻ നിന്റെ ആര്? നിന്റെ മച്ചമ്പിയോ? ഉടനെ പ്രകാശമാമൻ പറയുന്നു, ഏട്ടത്തി, ഇവനെ ഞാൻ ശരിപ്പെടുത്തി തരാം. ഈ പ്രകാശമാമൻ എന്ന് പറഞ്ഞാൽ ആചാരി എന്റെ സ്വന്തം മാമനല്ല, അമ്മയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരൻ. പുള്ളിക്കാരന് ജോലിയൊന്നുമില്ല. ഇവിടെ വന്ന് അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഇവിടുത്തെ സ്വന്തക്കാരനെന്ന് പറഞ്ഞ് അടുത്തുകൂടി അമ്മയുടെ ഇത് കാശ് നോക്കി അടിച്ചുകൊണ്ട് പോകുന്ന പണി. ഏട്ടത്തി, ഇവനെ ആളുകളെ കണ്ടിട്ടില്ല, ജീവിതം കണ്ടിട്ടില്ല. ഞാൻ ഇവനെ കൽക്കത്തേക്ക് കൊണ്ടുപോയി ഇവൻ അറിയാൻ വയ്യാത്ത എല്ലാം പഠിപ്പിച്ച് ഇനി കൊണ്ടുവരാം. ഒരു 500 രൂപ ഇഞ്ഞെടുത്ത് അമ്മയുടെ ഇത് കാശും മേടിച്ച് എന്നെയും വിളിച്ചുകൊണ്ട് പോയി പ്രകാശമാമൻ ആദ്യം ചെയ്ത് 300 രൂപ ഭാര്യയുടെ ഇവർക്ക് അങ്ങ് മണിയാണർ അയച്ചു. എന്നിട്ട് 25 രൂപയ്ക്ക് ലഡു മേടിച്ച് ഒരെണ്ണം എനിക്ക് തന്നു, ബാക്കി പ്രകാശമാമൻ അങ്ങ് തിന്നു. എന്നിട്ട് എന്നെ കള്ള് ഷാപ്പിൽ കയറ്റി എനിക്ക് പ്രകാശമാമൻ തന്നെ കുടിച്ചു. എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി. എന്നിട്ട് എന്നെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അരികത കേൾക്കാൻ കൊണ്ടുപോയി, കഥാപ്രസം കേൾക്കാൻ കൊണ്ടുപോയി, ഉത്സവം കാണാൻ കൊണ്ടുപോയി. അവസാനം തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയെടുത്ത് പറയാണ്, ഏട്ടാ നീ ഇനി അവനെ നന്നാക്കാൻ ഇവനെ കോളേജ് ചേർക്കണം. ഇവൻ അറിയാത്തതെല്ലാം അറിയാമേത്തൊക്കെ ഇനി കോളേജ് ചെന്നു, ബാക്കിയെല്ലാം അവിടുന്ന് പഠിച്ചുകൊണ്ട് വരട്ടെ. ഹജാരി അറിഞ്ഞോ അറിയാതെയോ അവരൊരു നല്ല കാര്യം ചെയ്തു, അവരെന്നെ കോളേജ് ചേർത്തു. ഷേക്സ്പിയർ, മിൽട്ടൺ, ഷെല്ലി, കീറ്റ്സ്, എമേഴ്സൺ, മാർക്ക് ട്വിൻ, ബെർട്രാൻഡ് റസൽ, എഡ്മണ്ട് ബർക്ക്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, ബിമൽ മിത്ര, അവരുടെയൊക്കെ കൃതികൾ ആസ്വദിക്കാൻ കിട്ടിയ ആ അവസരം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് ബി എ പാസ്സായത്. പരിഷ്കാരികൾ പരിഷ്കാരിയായി ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോ എന്നെ പഠിപ്പിക്കാൻ അയച്ചതെല്ലാം പഴനാടുകളായിട്ട് വീട്ടിലുണ്ട്, മുറ്റാതിരിക്കുന്നു പല്ലക്ക്. അപ്പൊ ഗാളികഞ്ചിലമ്മ അകത്തുണ്ട്, മുത്തച്ഛനോട്ട് വഴക്ക് നടക്കും. ആ പല്ലക്ക് ചുമട്ടുകാരെല്ലാം ജരാനര ബാധിച്ചു. അപ്പൊ കാലം എത്ര ആയിരിക്കുന്നു, എന്താ കാര്യം എന്നറിയണ്ടേ, ഈ കൊച്ചമ്മ ഒന്ന് വഴക്കിടുന്നു, ഇനിയെങ്കിലും അറിയണമല്ലോ. ഞാൻ കേറി അങ്ങ് ചെന്നു.
1: മുത്തച്ഛൻ കണ്ണും ചോപ്പിച്ചിരിക്കുന്നു.
0: കാളികഞ്ചിലമ്മ സാരി തുമ്പുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നു, വിങ്ങി പൊട്ടി കരയുന്നു. മുത്തച്ഛ മുത്തച്ഛ, എന്തിനാ ഈ അമ്മയെ സങ്കടപ്പെടുത്തുന്നത്? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്, എല്ലാം കൊടുക്കാനുണ്ട്, കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. എന്തിനാ ഇത് നടത്തുന്നത്? നാട്ടുകാരെന്ത് പറയും? ഇവിടെ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, ആ വലിയ പെട്ടി നിറയെ നോട്ട് കെട്ട് അടുക്കി വെച്ചിരിക്കാം. എന്തെങ്കിലും കൊടുക്കാനുണ്ട്, കൊടുത്തേക്കണം. സദാനന്ദ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ധിക്കാരുമായിട്ടാണ് പുറപ്പാട്. മുത്തച്ഛനെ ഉപദേശിക്കാറായോ? കടക്കോ പുറത്ത്.
1: ഞാൻ ഇറങ്ങിപ്പോന്നു, ഇറങ്ങി നടന്ന് നടന്ന് നദീ തീരത്തെത്തി. നദി ഒഴുകുന്നു, അനുസ്യൂതമായ പ്രവാഹം. ഞാൻ അതിന്റെ തീരത്തോട് നടന്ന് ഒരു മുക്കുവ കുടിലിന്റെ മുറ്റത്തെത്തി.
0: ഇതാ ഒരു മുക്കുവ മുത്തശ്ശി പേരക്കിളാവിന് ചോറ് വാരി കൊടുക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു പോയി, കാരണം എന്റെ മുത്തച്ഛൻ പണക്കാരൻ മുത്തച്ഛൻ എന്നെ ആട്ടി ഇറക്കിയതാ. ഇതാ മുക്കുവ മുത്തശ്ശി, പാവപ്പെട്ട മുത്തശ്ശി പേരക്കിടാവിന് ചോറ് വാരി കൊടുക്കുന്നു. ക്ഷമയോടെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന് വാരി കൊടുക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോഴോ ആ തള്ള വിളിക്കുന്നു, മോനെ ചൗധരി ഭവനത്തിലെ കുഞ്ഞല്ലേ, പഠിക്കാൻ പോയെന്ന് കേട്ടല്ലോ കൽക്കത്തയില്. പഠിച്ചോ? പാസ്സായോ? വാ ഇരിക്കാം. ഇടി ഇടി വേണേ ആ സൂളി ഞെടുത്തുണ്ടോ? ആ സൂള് സൂള് കണ്ടു ആടി കുഞ്ഞെ, സൂക്ഷിച്ചു വേണേ സൂളയിലിരിക്കാൻ. ഈ സൂളിന് മുമ്പ് നാല് കാലുണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ മൂന്ന് കാലേ ഉള്ളു. ഇരിക്ക്, ഞാൻ സൂളയിലിരുന്നപ്പോ പല്ലക്ക് പോന്നു. ഏ തള്ളെ, നിങ്ങൾക്കറിയാവോ ആ പല്ലക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന എന്തിനാണെന്ന്? കുഞ്ഞെ എല്ലാവർക്കും അറിയാം, ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ പല്ലക്ക് പോയ ആളിനെ കുഞ്ഞിനെ അറിയാമല്ലോ, കാളികഞ്ചിലെ അമ്മ. ആ അമ്മയുടെ ഭർത്താവ് ഹർഷനാഥ ചക്രവർത്തി എന്ന വലിയ ധനികനുണ്ടായിരുന്നു, ജന്മിത്തമ്പുരാൻ. അദ്ദേഹത്തിന്റെ കണക്കപ്പിള്ളയായിരുന്നു കുഞ്ഞിന്റെ മുത്തച്ഛൻ. ഇന്ന് വലിയ ലക്ഷാധിപനല്ലേ മുത്തച്ഛൻ? ലക്ഷാധിപനായ
2: മുത്തച്ഛൻ അന്നൊരു നിസാര ശമ്പളക്കാരൻ.
0: എത്ര രൂപയാ ശമ്പളം?
2: എണ്ണിച്ചുട്ടപ്പം പോലെ 15 വെള്ളി രൂപ ശമ്പളക്കാരൻ.
0: പക്ഷെ ഒരു കാര്യം,
2: എന്നീ തമ്പ്രാനും തമ്പ്രാട്ടിക്കും കണക്ക പിള്ളയെ വിശ്വാസം.
0: അതുകൊണ്ടല്ലേ എന്നും വെളുപ്പിന്
2: ഗംഗയിൽ മൂവാൻ ജന്മിക്കും മുത്തച്ഛൻ കൂട്ടുപോകും.
0: ഹർഷനാഥയെക്കുറിച്ച് വലിയ ഭക്തനല്ലേ, കുളി കഴിഞ്ഞൊരു ജപമുണ്ട്, മലയ്ക്കൊപ്പം വെള്ളത്തിൽ ഒഴുക്കിലിറങ്ങുന്നൊരു പ്രാർത്ഥനയുണ്ട്. കുഞ്ഞിന്റെ മുത്തച്ഛൻ കരയ്ക്ക് കാവല് നിൽക്കും. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് മുത്തച്ഛൻ പുറകിൽ കൂടെ ഇറങ്ങിച്ചെന്ന് ഹർഷനാഥയെക്കുറിച്ച് കഴുത്തിന് കുത്തി പിടിച്ച് വെള്ളത്തിൽ അങ്ങ് താണ്ടി അവിടെ കിടന്ന് വെള്ളത്തിലടിച്ച് കാല് കൊടുത്തങ്ങ് ഇരുത്തി അവിടെ കിടന്ന് കൈ കാലുകൊണ്ട് അടിച്ച് വല്ല രക്ഷയുണ്ടോ കുഞ്ഞിന്റെ മുത്തച്ഛൻ? ഭയങ്കര കരുത്തലല്ലേ. അവിടെ കിടന്ന് പിടികൂടി കൊത്തി മറിഞ്ഞ അവസാനം ആവിയില്ല, രക്കവുമില്ല,
1: ഒന്ന് രണ്ട് നീർക്കുമുള മാത്രം മുകളിൽ വന്ന് പൊട്ടി. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത മാതിരി കുഞ്ഞിന്റെ മുത്തച്ഛൻ നേർക്കുഴിയിട്ട് അക്കരെ പോയി ആ കടവിൽ ചെന്ന് കുളിച്ചു കയറി പോവുകയും ചെയ്തു. അവിടെ ചെന്ന് കാളികജലമ്മയോ അമ്മയോട് പറഞ്ഞത്,
0: ഗംഗാദേവി അങ്ങ് വിളിച്ചു, ഗംഗാദേവി കൊണ്ടുപോയി, കരയണ്ട, നല്ല മരണം, പുണ്യമരണം. മരണം നല്ല മരണവും ചീത്ത മരണവും ഉണ്ടല്ലോ. ഒരു തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, പിറ്റേന്ന് നോക്കിയപ്പോ അവൻ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി നിൽക്കുന്നു, ദുർമരണമാ. ഒന്ന് ജനങ്ങൾ ക്ഷുഭിതരായി, കൈ കിട്ടിയ കട്ടയും കല്ലുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പൊ ആകാശത്തിലെ പറവകൾ പോലെ രണ്ടുപേർ മരിച്ചു വീണു. വീണ്ടും ദുർമരണം. ഇവിടെയും ഇവിടെ സന്മരണമല്ലേ, ഗംഗാ നദി നദിയിലല്ലേ മങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പൊ പുണ്യമരണം. അതുകൊണ്ട് കാളിഗഞ്ചിലെ കൊച്ചമ്മ അധികം കരഞ്ഞില്ല.
2: കാളിഗഞ്ചിലെ കൊച്ചം
0: ഒരുപാട് കേസും വ്യവഹാരമുള്ള വീടല്ലേ കാളിഗഞ്ചിലെ കൊച്ചമ്മയുടെ വീട്. ആ കേസല്ല നടന്ന മുത്തച്ഛനാ. ദിവസവും കോടതി പോവും. പോകുമ്പോഴെല്ലാം കാളിഗഞ്ചിലെ കൊച്ചമ്മയെ കൊണ്ട് വെള്ളക്കടലാസിൽ ഒപ്പിടിച്ചുകൊണ്ട് പോവും. കുറച്ചാൾ കഴിഞ്ഞപ്പോ കുഞ്ഞെ 15 രൂപ ശമ്പളക്കാരൻ വിധം അങ്ങ് മാറ്റില്ലേ. മാളിക വച്ചു
2: മാളോരെല്ലാം
0: അവസാനം ആ കാളിഗഞ്ചിലെ കൊച്ചമ്മ ശുദ്ധഗതിക്കാരി അറിയുന്ന അവര് താമസിക്കുന്ന വീടും പറമ്പും മാത്രമേ ഉള്ളവർക്ക്, ബാക്കിയെല്ലാം കുഞ്ഞിന്റെ മുത്തച്ഛന്റെ വക. വിശ്വാസവഞ്ചന കേസ് കൊടുത്തു. വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കുറെ നടന്നു കുഞ്ഞെ. അവസാനം വക്കീല് പറഞ്ഞു കൊടുത്തു, കാളിഗഞ്ചിലെ അമ്മേ കേസ് ബലക്കത്തില്ല, നമ്മൾ തോറ്റുപോകും, കേസ് പിൻവലിച്ചുകള, ഞാൻ 5-6 കാശ് മേടിച്ചുതരാം നഷ്ടപരിഹാരത്തിന്. 10,000 രൂപ 10,000 രൂപയ്ക്ക് വേണ്ടി കേസ് പിൻവലിച്ചു കുഞ്ഞെ. ആ 10,000 രൂപയ്ക്ക് വേണ്ടി കഴിഞ്ഞ 25 സംവത്സരമായിട്ട് കാളിഗഞ്ചിലെ കൊച്ചമ്മ പല്ലക്ക് കയറി വരുന്നു പോന്നു വരുന്നു പോകുന്നു. 1 രൂപ കുഞ്ഞിന്റെ മുത്തച്ഛൻ കൊടുത്തിട്ടില്ല.
1: ഹജാരി,
0: ഞാൻ ആ മുക്കുക്കുടിലെ സൂളിൽ നിന്ന് എഴുന്നേറ്റു വീട്ടിലേക്ക് പോകുന്നത് അസ്ത്രം തൊടുത്തുവിട്ട വേഗത്തിലാണ് എന്റെ തീരുമാനം. 1 ആഴ്ചക്ക് മുത്തച്ഛനെ കൊണ്ട് ഞാൻ ഈ 10,000 രൂപ കാളിഗഞ്ചിലെ അമ്മയ്ക്ക് കൊടുപ്പിക്കും കൊടുപ്പിക്കും. വീട്ടിൽ ചെന്നപ്പോ അവിടെ ചർച്ച നടക്കുന്നു എന്നെ കുറിച്ച്. ഞാൻ ചെന്നവരറിയുന്നില്ല. അടുത്ത മുറിയില് പ്രകാശമാവൻ പറഞ്ഞു കൊടുക്കുന്നു, ഏട്ടത്തി ഇങ്ങനെ പോയാൽ അവൻ സന്യസിക്കും, വലിയ താമസമില്ല. ഈ പ്രായത്തിൽ മനസ്സും അറിഞ്ഞാ മറിഞ്ഞതാ, ഇവനെ പിടിച്ച് പെണ്ണു കെട്ടിക്കണം. ഏട്ടത്തിക്ക് അറിയാവോ സിദ്ധാർത്ഥ രാജകുമാരനെയും സൂക്കേടിതായിരുന്നല്ലോ. അവിടെ എന്താ ചെയ്തത്? ആ യശോധര വിചാരിച്ചപ്പോ സിദ്ധാർത്ഥനെ വീഴ്ത്താൻ കഴിഞ്ഞു. എവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം. ഏട്ടത്തി ഒരു കാര്യം ചെയ്യും, 2,000 രൂപ ഇഞ്ഞെടുത്ത് ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ഹജാരി അമ്മയെ പറഞ്ഞു പറ്റിച്ച് 2,000 രൂപയും മേടിച്ച് പ്രകാശമാമനൊരു കറക്കം. 1 ആഴ്ച കഴിഞ്ഞ് തിരിച്ചൊരു വരവ്. ഏട്ടത്തി കണ്ടു, തീരുമാനിച്ചു, അനുയോജ്യമായ ഒരു പെൺകുട്ടി. പക്ഷേ എന്നെ കുറ്റം പറയരുത്, സ്ത്രീധനം കിട്ടത്തില്ല. ഞാൻ ചോദിച്ചില്ല, കുറച്ചിലല്ലേ നമ്മള് ചൗധരി വംശക്കാരി എന്ന് കാശ് ചോദിച്ചെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. പക്ഷേ എത്ര സ്ത്രീധനം കിട്ടിയാലും അതിലൊക്കെ വിലപ്പെട്ട പെൺകുട്ടിയെ. പെണ്ണിന്റെ അച്ഛൻ കോളേജിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന പ്രൊഫസർ ഭട്ടാചാര്യ, ഭഗവത്ഗീത 18 അധ്യായവും ഹൃദിസ്ഥമായ മനുഷ്യൻ. പെണ്ണിന്റെ പേര് കേൾക്കുമ്പോ ഏട്ടത്തി എനിക്ക് 25 രൂപ പ്രസന്റേഷൻ തരും ലഡു മേടിക്കാൻ. കാരണം പെണ്ണിന്റെ പേര് ലഡു പോലെ മധുരിക്കുന്ന നയൻ. നയനാ നയൻ താര. എന്റെ പ്രകാശ പെണ്ണെങ്ങനെ ഇരിക്കുന്നതാ ഏട്ടത്തി, ഒന്നും പറയണ്ട.

0: അടുത്ത ദിവസം തന്നെ ഞാനും പ്രകാശമാമനും അച്ഛനും കൂടെ ചെന്ന് പെണ്ണിനെ കണ്ടു. ഹരാജി, ഞാൻ ഈ കല്യാണത്തിന് വഴങ്ങിന്റെ ഉദ്ദേശം അറിയാവോ? ഞങ്ങൾ ബംഗാളികൾക്ക് മഞ്ഞക്കുളി മഞ്ഞക്കുളി എന്നൊരു സമ്പ്രദായമുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെയാണ് കല്യാണമെങ്കിൽ ഇന്ന് രാവിലെ 9 മണിക്കാണ് മഞ്ഞക്കുളി. വധുവിന്റെ വീട്ടിൽ നിന്ന് വിഭവങ്ങൾ വേട്ട് കണ്ടവാനോ ആള് വരും. നാളെയാണ് മഞ്ഞക്കുളിയെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ വീട് വിട്ടു. ഞാൻ പോയതോ കാളികഞ്ചിലെ അമ്മയുടെ വീട്ടിൽ. ആ അമ്മ എന്നെ കണ്ട് പേടിച്ചുപോയി. കുട്ടാ, നീ എന്തിനിപ്പോ ഇവിടെ വന്നു? നാളെ രാവിലെ 9 മണിക്കല്ലേ മഞ്ഞക്കുളി, എന്തിനിപ്പോ ഇവിടെ വന്നു? കാര്യസ്ഥം പണം തന്നയച്ചോ? കേട്ടോ കേട്ടോ, അവരിപ്പോഴും മുത്തച്ഛനെ കാര്യസ്ഥൻ എന്നാ വിളിക്കുന്നത്. കാര്യസ്ഥം പണം തന്നയച്ചോ? കളികഞ്ചിലമ്മേ, അമ്മയ്ക്ക് തരാനുള്ള 10,000 രൂപ തന്നിട്ടേ ഉള്ളൂ എന്റെ മഞ്ഞക്കുളി. ഇത്തിരി കഴിയട്ടെ, പണമായിട്ട് ആള് വരും ഇവിടെ. ആരോ വാതിലി തട്ടുന്നു. ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോ നിൽക്കുന്നു പ്രകാശമാമൻ. എന്താ പ്രകാശമാമ, നിനക്ക് ചിരിക്കാമല്ലോ. എന്താ പ്രകാശമാമ, എടാ അവിടെ ആള് കൂടി കിടക്കുന്നു. വധുവിന് വീട്ടിൽ കണ്ടമാനം ആള് വന്നിരിക്കുന്നു. വിഭവങ്ങളുമായിട്ട് അവര് ചോദിക്കുന്നു, വരണവിടെ വരണവിടെ. ഞാനെന്ത് പറയും? അവസാനം ഞാൻ പറഞ്ഞു, വരനൊരു നാണം കുണുങ്ങിയ, അവൻ ഇന്ന് പുറത്തേക്ക് വരത്തില്ല. നിങ്ങൾക്ക് പൊയ്ക്കോ, ഞങ്ങൾ നേരത്തെ അങ്ങ് വന്നേക്കാം. ഇങ്ങോട്ട് ഇറങ്ങും സദാനന്ദ. പ്രകാശമാമ, ഇറങ്ങുന്ന പോയിട്ട് ഞാൻ ഇവിടുന്ന് ചലിക്കണമെങ്കിൽ ഈ അമ്മയ്ക്ക് കൊടുക്കാനുള്ള 10,000 രൂപ എന്നെ കാൽക്ക് കെട്ടിവെക്കണം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രതി എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് സ്നേഹതീരം ബീച്ചിനെ കുറിച്ച് കേൾക്കാം. തൃശൂരിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടമാണ് സ്നേഹതീരം ബീച്ച്. വെറുമൊരു കടൽത്തീരം എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങോടെ വികസിപ്പിച്ചെടുത്ത ഒരു സാംസ്കാരിക വിനോദ സമുച്ചയമാണിത്. കേരളത്തിലെ മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് ശുചിത്വത്തിന്റെ കാര്യത്തിൽ സ്നേഹതീരം ഏറെ മുന്നിലാണ്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ വളരെ മികച്ച രീതിയിലാണ് ഈ പ്രദേശം സംരക്ഷിക്കപ്പെടുന്നത്. ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള വിശാലമായ പാർക്ക് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കളിയുപകരണങ്ങളും മനോഹരമായ പൂന്തോട്ടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചെറിയ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അനുയോജ്യമായ തുറന്ന വേദികൾ ഇവിടെയുണ്ട്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കൂട്ടായ്മകൾ ഇവിടെ ഒത്തുചേരാറുമുണ്ട്. തീരദേശ സംസ്കാരത്തിന്റെ ഭാഗമായ രുചികരമായ കടൽ വിഭവങ്ങൾ ലഭിക്കുന്ന നാടൻ ഭക്ഷണശാലകൾ സ്നേഹതീരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങൾ എങ്ങനെ മാതൃകാപരമായി നിലനിർത്താമെന്നതിന് സ്നേഹതീരം ബീച്ച് ഒരു വലിയ പാഠമാണ്. നാലുമണിക്കാറ്റുപോലെ തന്നെ കുടുംബങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒത്തുചേരാൻ സുരക്ഷിതമായ ഒരിടം എന്ന നിലയിലാണ് ഇത് പ്രശസ്തമായത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ടൂറിസം വകുപ്പിന്റെയും സംയുക്തമായ ഇടപെടലുകൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സൂര്യാസ്തമനം കാണാൻ താൽപര്യമുള്ളവർക്ക് വൈകുന്നേരങ്ങൾ ഇവിടെ ചിലവഴിക്കുന്നത് വലിയൊരു അനുഭവം തന്നെയായിരിക്കും. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനപരമായൊരു സായാഹ്നം ആഗ്രഹിക്കുന്നവർക്ക് തൃശൂരിലെ ഈ സ്നേഹതീരം മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും പറയാൻ ഓരോ കഥയുണ്ട്, ഓരോ ഗാനത്തിനും ഓരോ ഓർമ്മകളുമുണ്ട്. സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്കൊരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് സമയം പരസ്പരം സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും പങ്കുവയ്ക്കാം. ഓരോ കോളും ഓരോ പാട്ടും നമുക്ക് പരസ്പരം സാന്ത്വനവും സന്തോഷവും പകരുന്നു. ഈ മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിക്കാം. ഓണക്കാലമാണ് വരുന്നത്. ശ്രോതാക്കൾക്ക് നിങ്ങളുടെ പ്രിയങ്കരങ്ങളായ ഓണ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവട് വയ്ക്കുന്ന സംഗീതയാത്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ആരാണെന്ന് മനസ്സിലായില്ലേ? ഗിരിജാമ്മ.
0: ആരാ?
1: ഗിരിജാമ്മ.
0: ആ പറഞ്ഞു.
1: ശ്രീകാര്യത്തുനിന്ന്
0: ഗിരിജ. ഓരോ സമയത്ത് ഓരോ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്.
1: ഇനി ഈ സ്ഥലത്തൊന്നും മാറൂല.
0: ഇനി ശ്രീകാര്യത്ത് തന്നെയാണ്.
1: ആ തന്നെയാണ്
0: എല്ലാം. അപ്പൊ ശ്രീകാര്യത്ത് എന്തൊക്കെയുണ്ട്? ഇപ്പോ ശ്രീകാര്യത്തേക്ക് മാറിയതിന് ശേഷമുള്ള സന്തോഷങ്ങളും ഒക്കെ പറയാം.
1: സന്തോഷം, പിന്നെ പഴയ സ്ഥലത്തൊക്കെ വന്ന് പിന്നെ ഒരുപാട് ചെടിയൊക്കെ നട്ടി ഞാൻ, നല്ല പൂക്കളും നല്ല സന്തോഷായിട്ടിരിക്കുന്നു.
0: പൂക്കളും ചെടികളും ഒക്കെ നട്ടു.
1: ഞാൻ അവിടെയും എണ്ണമ്പള്ളിയിലും ചെടിയെല്ലാം നട്ട് നിറയെ പൂവൊക്കെ ഉണ്ടെന്ന് പറയും എല്ലാരും.
0: പറയൂല്ലേ?
1: സൂര്യകാന്തി, ജമന്തിയും അങ്ങനെയുള്ള നിറച്ച് ഇത്.
0: അതെ അതെ, ചില ആൾക്കാർ ചെടി നട്ടാൽ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്ന് പറയും. ചില ആൾക്കാർ നട്ടാൽ ഒരു കാലത്തും അത് വളരുകയും ഇല്ല എന്നും പറയും. ഞാനൊക്കെ ആ കാറ്റഗറി പെടുന്ന ആളാണ്.
1: ടീച്ചർക്കും എല്ലാവർക്കും സുഖമാണല്ലോ
0: ഇവിടെ. എല്ലാവർക്കും സുഖമാണ്,
1: എല്ലാവരും
0: സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാവർക്കും, എന്റെ ടീച്ചർക്കും മോക്കും സാറിനും പിന്നെ എല്ലാവർക്കും, എന്റെ നന്ദകുമാറിനും വിഷ്ണുവിനും ആതിരയ്ക്കും പിന്നെ എല്ലാ
0: അഭിലാഷിനും. അഭിലാഷിനെ പറഞ്ഞില്ല, അപ്പൊ അഭിലാഷിന് വിഷമ.
1: അറിഞ്ഞൂടാ,
0: അഭിലാഷ് ഇവിടെ ഉണ്ട്, ഒരു വേണ്ടപ്പെട്ട ആളാണ്. അഭി സ്റ്റീഫൻ എന്ന് കേട്ടിട്ടുണ്ട്. അഭി സ്റ്റീഫൻ, അതാണ് അതാണ് അതാണ് നമ്മളെ അഭിലാഷ്.
1: നല്ല സൗണ്ടാണ്.
0: അഭിലാഷ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല.
1: നന്ദകുമാറും എല്ലാവർക്കും എന്റെ ആതിരേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
0: അതുപോലെ തന്നെ അങ്ങോട്ടും പൂക്കളും ചെടികളും കായകളും സ്വസ്ഥതയും സമാധാനവുമായ ഗിരിജമ്മ ഇങ്ങനെ ഒരുപാട് നാള് മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.
1: പൂക്കള് നോക്കിക്കൊണ്ട് എനിക്ക് വിരിഞ്ഞു വരണ റോസയും മറ്റുള്ള ചെടിയ പൂക്കളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പാട്ടും പാട്ടിനെ പോലെ തന്നെ പൂക്കളും ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും വിളിച്ച് എനിക്ക് ഫസ്റ്റ് കോളായിരുന്നു വിഷ്ണു എടുത്ത്, പിന്നെ ഒരു കോള് കട്ടായിപ്പോയി. പിന്നെ പാട്ട്
0: സംസാരിക്കാൻ പറ്റില്ല,
1: എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ മകളെ. അതിന്റെ കാര്യം
0: റേഡിയോയില് കിട്ടുമല്ലോ, അല്ല സോറി നമ്മളെ ഫോണില് കിട്ടുമല്ലോ.
1: ഫോണിൽ, ചെറിയ ഫോണിൽ ഇങ്ങനെ വിളിക്കാൻ പറ്റും, പക്ഷെ ഇതിപ്പം സംസാരിച്ചു കഴിയുമ്പോൾ കട്ടാവും. പിന്നെ പാട്ടൊന്നും
0: കേൾക്കാൻ പറ്റൂല. ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ കേൾക്കായിരുന്നു.
1: എന്നാലും എനിക്ക് അത് അത് കേൾക്കാത്തോണ്ട്, കരുണാസായി റേഡിയോ കേൾക്കാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷമേ ഇല്ല.
0: ഫോണില് കിട്ടും, ഫോണില്. അപ്പൊ മോൻ, ഞാൻ പറഞ്ഞല്ലോ മോൻ വരുമ്പോ ഒന്ന് പറയണം.
1: ഞാൻ ഇപ്പം പിന്നെ ഇങ്ങനെ വിളിച്ചെങ്കിലും തൃപ്തിപ്പെടുന്നുണ്ട്. പിന്നെ തന്നെത്താനെ ഇരുന്ന് വെറുതെ ഇരുന്ന് മലയാളം പാട്ടൊക്കെ വെറുതെ ഇരുന്ന് പാടും. ആരും
0: കേൾക്കും, പാടി തകർക്കും, അവിടെ
1: പാടി തകർക്കും, വെറുതെ ഇരുന്ന് കേൾക്കും.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് മിനിമോൾ എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ്.
0: ഏത് പാട്ട്?

0: കേരളം ആ പാട്ടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഓണക്കാലത്ത് കേൾക്കാനുള്ള വളരെ അനുവർത്ഥമായ ഒരു പാട്ടാണ്.
0: അതെ, ഞാൻ ഇടത്തപ്പാസ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതായിരുന്നു തിരുവോണ പുലരി തന്നെ ആ പാട്ടായിരുന്നു സെലക്ട്
1: ചെയ്തത്. ഇന്നതവിട്ട് കേരളമാക്കി. എന്തായാലും കേരള എന്നുള്ള പേര് നമ്മൾ കേരളം ആയ സ്ഥിതിക്ക് നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: എല്ലാവർക്കും പിന്നെ സൈക്കോ പാർക്കിലെയും
1: എല്ലാരെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാം. എല്ലാവർക്കും വേണ്ടി പാട്ട് നമുക്ക് കേൾക്കുകയും ചെയ്യാം.
0: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ നേരുന്നു.
1: ശരി, ഓക്കെ,
0: ശരി, മക്കൾക്കും പ്രത്യേകം
1: ശരി. താങ്ക് യു വെരി മച്ച്.
0: അതെ,
1: പോക്കുവൽ തരസമയ പരിപാടിയിൽ നമ്മളോട് ഗിരിജമ്മയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ ശ്രീകാര്യത്ത് നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്, റേഡിയോ കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമമൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ കേരളം കേരളം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. എന്തായാലും ഓണക്കാലത്ത് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നല്ല ഓണക്കാലം ഇങ്ങനെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഓണ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാം, സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനുള്ളൊരു വേദിയാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ കോട്ടൂരിൽ നിന്ന് സജിത.
0: കോട്ടൂരിൽ നിന്ന് സജിത, എന്താണ് ഒരു വിഷമം? വെപ്രളപ്പെട്ടിരിക്കുന്നു?
1: ഇല്ല,
0: ഓള് കിട്ടുമെന്ന് വിചാരിച്ചില്ല, അതിന്റെ ടെൻഷനാണ്.
1: ഇല്ല, കിട്ടൂല എന്നുള്ളൊരു ടെൻഷനില്.
0: കിട്ടൂല എന്ന് വിചാരിച്ച് വിളിച്ച് കിട്ടിയതിന്റെ ഒരു അങ്കലാപ്പിലാണ്. ഓക്കെ ആയില്ലേ?
1: അതിനെ
0: പറഞ്ഞോ സജിത.
1: അമ്മയ്ക്ക്
0: വേണ്ടിട്ടാണ് ഇന്ന് വിളിക്കുന്നത്. അമ്മ വീട്ടിലുണ്ടല്ലോ.
1: അമ്മ വീട്ടിലുണ്ട്, പക്ഷേ ഫോണില്ല വിളിക്കാൻ.
0: അതുകൊണ്ടാണോ പറ്റാത്തെ?
1: അതുകൊണ്ടാ പറ്റാത്തെ. ഫോണ് അച്ഛൻ കൊണ്ടുപോയി ഇന്ന് ജോലി സ്ഥലത്ത്.
0: ഇപ്പൊ അമ്മയും സജിതയും ഒരിടത്തില്ലേ?
1: ഇല്ല ഇല്ല, ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്.
0: ശരി, അപ്പൊ അമ്മക്ക് കേക്കാലോ?
1: കേക്കാം കേക്കാം.
0: അതുകൊണ്ട്, അതായത് സജിത എന്ന് പറഞ്ഞ നമ്മുടെ ഗിരിജ ചിച്ചിടെ മകൾ.
1: അതെ.
0: ഓക്കെ, കല്ലറയിൽ നിന്ന് അമ്മക്ക് വേണ്ടി. അമ്മക്ക് റേഡിയോ കേൾക്കാലോ അപ്പൊ അവിടെ ഇരുന്നാല്?
1: കേക്കാം കേക്കാം.
0: ആ ആ, അപ്പൊ സജിത പറഞ്ഞ ഓണവിശേഷങ്ങളൊക്കെ പറ.
1: ഈശ്വരെ,
0: ഇനി വേറെ നാലേ നാല് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ.
1: പിള്ളേർക്കൊക്കെ തുണിയൊക്കെ എടുത്ത്.
0: ആ, സജിതയ്ക്ക് എടുത്തില്ലേ?
1: ഇല്ല ഇല്ല, ഇനി ഞങ്ങൾക്കൊക്കെ നാളെ എടുക്കത്തുള്ളൂ.
0: ഭയങ്കര തിരക്കാണ്, കടകളിലൊന്നും കേറാൻ വയ്യ. കടകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ നിരനിരയായി പോണതുപോലെയാണ് കടകളിലെ തിരക്ക്.
1: രണ്ടുമൂന്ന് കടകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് തുണികളൊക്കെ എടുക്കാൻ.
0: ആ ശരി, സെലക്ഷൻ ഒക്കെ ഉള്ളത് നോക്കി വെച്ചിട്ടുണ്ട്. ശരി ശരി, അപ്പൊ തിരക്കൊക്കെ കഴിയണ ഒരു സമയത്ത് അങ്ങോട്ട് പോയി എടുക്കുക. ഈ തുണി എടുക്കാൻ പോകുമ്പോ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെ ആക്കിയിട്ട് പോകും?
1: ഇല്ല, നാളെ ഇനിയിപ്പോ അവരെ കൂടെ കൊണ്ടുപോകും. ഹസ്ബൻഡിന്റെ സഹോദരിയുടെ വീട് വരെ പോകും. അവിടെ ഒരു കുട്ടിയുണ്ട്, അവർക്ക് തുണി എടുത്തു കൊടുക്കാം. അവിടെ പോയി അവർക്ക് തുണിയൊക്കെ എടുത്തു കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേന്
0: ഞങ്ങൾ. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓണക്കോടിയൊക്കെ കിട്ടാറുണ്ടോ?
1: ഓണക്കോടി കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ അവര അച്ഛമ്മ എടുക്കും, അവിടെ നിന്ന് എന്റെ അമ്മ എടുക്കും,
0: കുട്ടികളുടെ അച്ഛനെടുക്കും. ഓക്കെ, നമ്മള് വലുതായതാണ് പ്രശ്നം അല്ലേ? വലുതായവർക്ക് ഈ ലോകത്തൊരു വിലയില്ല, ആരും ഉടുപ്പ് എടുത്തു തരൂല, കഷ്ടമാണ്, കഷ്ടം.
1: എനിക്ക് ഉടുപ്പ് എടുത്തു തരും, അവിടെ വീട്ടിൽ നിന്ന് എടുക്കും, ഇവിടെ നിന്ന് എടുക്കും, അമ്മ എടുക്കും. അവിടെ അമ്മ നേരത്തെ എടുത്ത് തന്നായിരുന്നു.
0: ഓക്കെ, അപ്പൊ നമ്മക്കാണ് വിഷമം, എനിക്കാണ് ഇപ്പൊ വിഷമം, ആരും എടുത്തു തരണില്ലല്ലോ.
1: ഇവിടത്തെ അമ്മ എടുത്ത് തന്നായിരുന്നു, ഹസ്ബൻഡിന്റെ അമ്മ.
0: ആ, പക്ഷെ ഇന്നലെ എനിക്കൊരു ഉടുപ്പ് കിട്ടി ഇതൊക്കെ പറഞ്ഞാലും. ഇനി എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും.

0: അങ്ങനത്തെ പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
1: ഇനി എന്റെ വീട്ടിൽ നിന്ന് കിട്ടും ഹസ്ബൻഡ് എടുക്കുക, അതല്ലാതെ വേറൊന്നുമില്ല.
0: തൽക്കാലം അത്രയൊക്കെ മതി കേട്ടാ. ശരി, ഓണ സദ്യ ഒക്കെ ഒരുക്കണ്ടേ?
1: ഓണം ഇവിടെ തിരുവോണം മാത്രമേ ഉള്ളൂ, ഒന്നാം ഓണം വീട്ടിലായിരിക്കും. എന്റെ വീട്ടില്
0: കല്ലാറ് പോവും.
1: തിരുവോണത്തിന് ആരോരിടം പോവില്ലല്ലോ.
0: തിരുവോണത്തിന് എല്ലാരും അവരവരെ വീട്ടിലിരിക്കും. അങ്ങനെ വരണമെന്നാണ് പ്രമാണം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇറങ്ങും ചോറൊക്കെ കഴിച്ചിട്ട്.
1: അത് കഴിഞ്ഞിട്ട് ഇറങ്ങാക്കൂല, എങ്കിൽ അവിടെ ചെന്ന് കഴിക്കണ്ടേ?
0: വൈകുന്നേരം കഴിക്കണം, രാത്രി സമയം നോക്കി പോണം. അപ്പൊ പിന്നെ വേറെ ജോലി ഉണ്ടല്ലോ.
1: അവിടെ രാത്രിയൊക്കെ ചെല്ല അമ്മ അത് സമ്മതിക്കൂല, അവിടെ ആനയൊക്കെ ഇറങ്ങുന്നോണ്ട്.
0: അപ്പൊ നേരത്തെ പോണം.
1: അതുകൊണ്ട് അമ്മ ഇന്ന് രാവിലെ വിളിച്ചു, രാവിലെ 7 മണിക്ക് വിളിച്ചു പറയാണ്, ഇന്ന് കരുണാസായി റെഡി ഉണ്ട്, നീ വിളിക്കണം. പപ്പ ഫോണ് കൊണ്ടുപോയാ പിന്നെ
0: പോയതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റൂല.
1: അതുകൊണ്ട് അമ്മക്ക് പകരം ഞാൻ വിളിക്കണം.
0: ഇപ്പൊ ഗിരിജാമ്മക്ക് പകരമാണ് വിളിക്കുന്നത്. ഓക്കേ, അപ്പൊ ഏത് പാട്ട് വേണം
1: അമ്മക്ക്? കൃഷ്ണഭക്തി ഗാനമാണ് വേണ്ടത്. മറ്റേ ഒരു ഗുരുവായൂര് അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ ഞാൻ കാണും. ആ പാട്ടാണ് അമ്മക്ക് വേണമെന്ന് പറഞ്ഞിരുന്നത്.

0: ഗോപകുമാരനെ കാണും. അപ്പൊ ഈ പാട്ടാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് വേണ്ടിട്ടാണ് പാടിയത്. വലിയ കൊള്ളൂലെങ്കിലും അമ്മ അത് സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പാടിയ സ്വീകരിക്കും. ഓക്കെ സരിത, അപ്പൊ എല്ലാവർക്കും, അമ്മയ്ക്കും അച്ഛനും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഗിരിജാമ്മ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. ഓക്കെ, അപ്പൊ പൊക്കുകൾ തത്സമയ പരിപാടിയിൽ സജിതയാണ് ഇപ്പൊ നമ്മളെ വിളിച്ചത്. അപ്പോൾ കല്ലാറെന്നുള്ള ഗിരിചേച്ചിയുടെ മകളാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കോൾ വിളിക്കുന്നത്, ഫോൺ കൈവശം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലനിടയിൽ ഒരു ദിവസം ഞാൻ പോകുമെന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിലൂടെ ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739112. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, ഞാൻ നിർമ്മല കൊറളിയോട്.
0: ആ നിർമ്മല കൊറളിയോട്, എന്തൊക്കെയുണ്ട്?
1: നല്ല വിശേഷം.
0: ഓണത്തിന് അവിടെ പൂക്കളമൊക്കെ ഇട്ടോ വീട്ടിലെ?
1: ഇല്ല, ഞാൻ പൂക്കളമൊന്നും ഇടാറില്ല.
0: പൂക്കളത്തോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല.
1: ഇല്ല, പൂക്കളോടെ ഇഷ്ടമുള്ളൂ. പൂക്കളം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇതൊക്കെ പകർത്തിടാനും കാണാനും എല്ലാം ഞാൻ മാത്രമല്ലേ ഉള്ളൂ.
0: ആ റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നേ?
1: അല്ലല്ല.
0: ആ എന്തോ ശബ്ദം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് പോലെ തോന്നുന്നു. അതാണ് ഈ പൂക്കളെ, ഈ ചെടിയിൽ നിൽക്കുന്ന പൂക്കളെ ഇങ്ങനെ പിച്ച് പറിച്ചിടുന്നതിനേക്കാൾ നല്ലത് ചെടിയിൽ നിന്ന് കാണുന്നതാണ്.
1: ആസ്വദിക്കുന്നതാണ് ഇഷ്ടം.
0: അതൊരു നല്ല തീരുമാനമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് പൂക്കളെ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓണം എന്ന് പറയുമ്പോൾ ഓണപ്പൂക്കളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല.
1: പറ്റില്ല. മോ ഇവിടെ ഉള്ളപ്പോ എല്ലാ വർഷവും പൂക്കൾ വാങ്ങിച്ചോണ്ട് വന്ന് അവിടെ ചുമട് താങ്ങിയിൽ ഒത്ത പൂക്കളം ഇടാൻ
0: പോകും. പ്രാവശ്യം ഇവിടെ ഇല്ലല്ലോ.
1: കഴിഞ്ഞ വർഷമൊക്കെ വലിയ അവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്.
0: ഇപ്രാവശ്യം മത്സരമായിട്ട് തന്നെ ഉണ്ടോ?
1: എല്ലാ വർഷവും അവിടെ മത്സരമാണ്.
0: അങ്ങനെ ഉത്സവ മത്സരമായി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാണ്. ഇവിടെ
1: എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മളെ ഇവിടെ മാത്രം ഇപ്പൊ നബിദിനവും എല്ലാം കൂടെ ആയതുകൊണ്ട് കൊറളിയോട് ജംഗ്ഷനിൽ വലിയ ഇത് കാണൂല.
0: എവിടെ തിരിഞ്ഞാലും ഓണപ്പൂക്കളവും ഓണത്തിരക്കും ഓണക്കച്ചവടവും ഒക്കെയാണ്. കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം.
1: എല്ലാരും
0: ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും പോകുമ്പോ ഒരു 10,000-15,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണി കണ്ടതും കത്തിരിക്ക എല്ലാം വാങ്ങിക്കാം. അതാണ് അതൊക്കെ അതാണ് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്.
1: ഒരു കുഴപ്പമില്ല.
0: അതാണ് ഇതിനകത്തിരുന്ന് റേഡിയോ ഒക്കെ കേട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് ഇവിടെ ഉള്ള കൂട്ടുകാരെ ഒക്കെ കണ്ടങ്ങടി ഇരിക്കുക.
1: കണ്ടങ്ങനെ ഇരിക്കണേണ, അതാണ് ഏറ്റവും വലിയ സുഖം. ഇടി കൊള്ളണ്ട, തള്ളലി കൊള്ളണ്ട, ഒന്നും കൊള്ളണ്ട.
0: കടയിലൊക്കെ പോയാൽ പ്രാന്തെടുക്കും. സത്യം പറഞ്ഞു,
1: അയ്യോ പ്രാന്തെടുക്കും. ഒന്നും വാങ്ങിക്കാൻ നമുക്ക് പറ്റൂല.
0: ഞങ്ങൾ ഇടയ്ക്ക് ഇവിടുന്ന് സുഹൃത്തുക്കളായിട്ട് ഒന്ന് കടയിൽ പോയി, പ്രത്യേകിച്ച് തുണിക്കടകളിൽ ചെന്ന് ദർശിക്കാൻ വയ്യ.
1: തന്നെ ടീച്ചറെ, ഓരോരുത്തരും ഓരോ കുന്നിനാണ് വാങ്ങിച്ചു കൂട്ടണത്.
0: ഡ്രസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, പിന്നെ അതൊരു സന്തോഷം. പണ്ടൊക്കെ നമ്മള് കുഞ്ഞായിരുന്ന സമയത്ത് ഓണക്കായ ഒരു ഉടുപ്പ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി.
1: രണ്ടു മൂന്ന് വർഷം കൂട്ടുമ്പോഴായിരിക്കും ഒരു ഡ്രസ്.
0: ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ഓണത്തിന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഓണത്തിനും വാങ്ങണം, അല്ലെങ്കിൽ ഓണം ഇല്ല എന്നൊരു
1: തോന്നലാണ്. വരണമെങ്കിലും വേണം.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഇവിടെ ഇങ്ങനെ ഓണം റേഡിയോയിലാണ്
1: കൂടുതലും.
0: നാളേക്ക് ഒരു സ്പെഷ്യൽ ഇഷ്ടഗാന പരിപാടി ഉണ്ട്, കേക്കണേ?
1: ശരി ശരി.
0: കേട്ടിട്ട് അഭിപ്രായം പറയണം. ആരെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല.
1: പറയൂല.
0: ശരി, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: നിലവങ്കോട് ദേശം എന്ന ചിത്രത്തില് ചെമ്പകമലരുളി പൊന്നൂലിൽ പൊന്നൂലിൽ നിനക്കായി ചന്ദനമണികൾ കരുളി വെച്ചു ഞാൻ ഒളിച്ചു വെച്ചു. ആ പാട്ട്.
0: ശരി, അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി, പ്രത്യേകിച്ച് ഓണക്കാലമല്ലേ,
1: നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ വിളിക്കാതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് ഒളിച്ചു വെച്ചേക്കണം. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ സമർപ്പിക്കും.
0: ഒളിച്ചു വെച്ചിരിക്കും, ഒളിഞ്ഞിരിക്കുന്ന
1: ഒളിഞ്ഞ്, അതെ അതെ ഒളിഞ്ഞിരിക്കുന്ന.
0: അതിൽ ചെമ്പകപ്പൂക്കൾ നമ്മൾ അത്തപ്പൂക്കൾ ഇടാറില്ലെന്ന് തോന്നല്ലേ.
1: ചെമ്പകപ്പൂ
0: ഇടൂല്ല,
1: ഇല്ല
0: കിട്ടാനില്ല അത്ര, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനെയും പിച്ചു പറിച്ചിട്ടേന്. പല കളറിലുള്ള ചെമ്പകപ്പൂ ഉണ്ടല്ലോ, വെള്ളയുണ്ട്, ക്രീം ഉണ്ട്, പിങ്ക് ഉണ്ട്. പക്ഷെ അസാധ്യമായ മണമാണ്.
1: ഓ, ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. നമ്മളെ പേരില് അങ്ങോട്ട് പോണ ഉണ്ണിയുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കളത്തിൽ.
0: ശരി, അപ്പൊ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: അപ്പൊ സ്പെഷ്യൽ ഓണാശംസകൾ നിർമ്മല ചേച്ചിക്കും കുടുംബത്തിനും നേരുന്നു കേരള സ്വയ റേഡിയോ.
1: ഞാൻ മോളെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് അപ്പൊ മരിച്ചു. അവന്റെ മരുമോന്റെ കുഞ്ഞമ്മ ഇന്നലെ മരിച്ചു.
0: അപ്പൊ ഓണത്തിന് അങ്ങോട്ട് പോണില്ലേ?
1: ഇല്ല, ഇന്ന് ഇനിയിപ്പം തിരുവോണത്തിന് പത്തനംതിട്ട പോകണം. സഹോദരന്മാര് രണ്ടുപേരും അവിടെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകണം.
0: അങ്ങനെ നടക്കട്ടെ കാര്യങ്ങൾ.
1: അതെ അതെ,
0: ശരി. അപ്പൊ ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം.
0: ഓക്കെ ബൈ.
1: ഓക്കെ.
0: പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിർമ്മല ചേച്ചിയാണ് കുറലോട് നിന്നിപ്പോൾ സംസാരിച്ചത്. അപ്പം എല്ലാ കുറേ നാളുകളായി വിളിച്ചിട്ട് വിളിക്കാതെ ഒളിച്ചിരിക്കുന്ന കുറേ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെമ്പക മലരുളി എന്ന് തുടങ്ങുന്ന പാട്ട്, ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പാട്ടുകളും ഓർമ്മകളും മനസ്സിൻ്റെ സ്പർശമുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് പോക്കുവയിലിൻ്റെ പ്രത്യേകത. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: മാഡം മാഡം ഹലോ
0: ആ കേൾക്കാം, പറഞ്ഞോളൂ. ആ പറയൂ. സുഖമാണല്ലോ ലത. ഇത് അശ്വതിയുടെ വീട്ടിൽ നിന്നല്ലേ? ഞാനേ ഇങ്ങനെ ഒരു അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി ഇടയ്ക്ക് സംസാരിച്ചിരുന്നല്ലോ, അപ്പൊ അത് പെട്ടെന്ന് അത് ഓർമ്മ വന്നല്ലേ, ഞാൻ എങ്ങനെ മറക്കും എന്നുള്ളതാ. ഇങ്ങനെ മറക്കും ഞാൻ.
1: ജയരാജേട്ടനെ വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല, മറന്നുപോയെന്ന് തോന്നുന്നു.
0: ഇല്ല ഇല്ല, ജയരാജേട്ടനെ ഞാൻ രാവിലെ ഇന്ന് ലൈവിലേക്ക് കയറിയപ്പോ ഓർത്തു. ഓരോ ഓണത്തിന് എന്നെ ഇങ്ങനെ വിളിക്കും, അടുത്ത ഓണത്തേക്ക് ഞാൻ നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിക്കും. ഞാനത് ഓർത്തുകൊണ്ടാണ് സത്യം പറഞ്ഞാ ഇന്ന് ലൈവിലേക്ക് കയറിയത്. ആരോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ ഓർത്തു. ജയരാട്ടൻ എന്ത് പറയുന്നു? കാര്യങ്ങളിങ്ങനെ മാറി മാറി പോവും. ആരോഗ്യപരമായിട്ട് ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോയോ?
1: അടുത്ത മാസം പോയാ മതി.
0: ഈ ഒരു ഓർമ്മ ഇങ്ങനെ തെന്നി പോകുന്നു എന്നുള്ള അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല.
1: അല്ല ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല.
0: അങ്ങനെ ഓണത്തിന്റെ ഇതൊക്കെ എന്തായി?
1: ഓണം പകുതി വന്നു.
0: ഓണം പകുതി വന്നു പറഞ്ഞ ഓണക്കോടി എടുത്തു എന്നാണ് എന്റെ അർത്ഥം.
1: ഓണക്കോടി ചേച്ചി എടുത്തു, എനിക്കും ചേട്ടന് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ മക്കളെ ഇനിയിപ്പോ നാളായിട്ടും പോകുമായിരിക്കും. ഞായറാഴ്ചയില്
0: മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. നക്ഷത്രക്കൊക്കെ ഡ്രസ്സ് എടുക്കണ്ടേ?
1: എടുക്കണം, ഒരു ജോഡി എടുത്ത് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടി.
0: നക്ഷത്രയൊക്കെ അവിടെ ഉണ്ടോ ഇന്ന്?
1: ഉണ്ട്, എല്ലാരും ഉണ്ട്.
0: ഓണത്തിനൊന്നും വേറെ യാത്രയൊന്നും ഇല്ലേ അവർക്ക്?
1: ഇല്ല ഇല്ല, അത് അവിടെ ജിനുവിന്റെ അമ്മക്ക് സുഖമല്ലാതെ അതിനിടയ്ക്ക് ഐസിലൊക്കെ ആയിപ്പോ ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെ. ആ അങ്ങനെയൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇനിയിപ്പോ ഓണത്തിനും പോണ കാര്യം പാടാണ്.
0: ഇല്ല
1: മാഡം, ഒരു സൗകര്യം ഇല്ല
0: മാഡം.
1: ഇല്ല ഇല്ല, അതുകൊണ്ട്
0: പറയണ്ട. പറഞ്ഞാൽ കെട്ടാൻ

0: പ്രശ്നം ഉണ്ടാക്കും.
1: അങ്ങനെ
0: ഇല്ല. ഓക്കെ ഓക്കെ, നല്ല മക്കൾസ് ആണല്ലേ.
1: അതെ അല്ലേ, അവര് പറഞ്ഞത് മനസ്സിലാക്കും. ഇനിയിപ്പോ നാളെ മോളെ ലാബില് ഓണാഘോഷം, ഇപ്പൊ ഈ അങ്ങോട്ട് പോകും നാളെ.
0: കുഞ്ഞുങ്ങളെ അവരെ കൊണ്ടുപോകും അല്ലേ, ഫാമിലി ഇവിടെ
1: അവരെ കൊണ്ടുപോകും, അവരെ കൊണ്ടുപോകും.
0: ഓക്കെ, അങ്ങനെയൊക്കെ അവിടെ പോയി ആഘോഷിക്കാം, പാട്ടൊക്കെ പാടാം.
1: ആ ഇന്നലെ പിന്നെ സ്കൂളിലുണ്ടായിരുന്നു, കോപ്പതമംഗല സ്കൂളില് നക്ഷത്രക്ക് സാമൂഹ്യ മനങ്ങാതായിരുന്നു. ആ അങ്ങനെയൊക്കെ അങ്ങ് പോണു മാഡം.
0: അങ്ങനെ ഒരു ഒരു ഒരു
1: പരുവത്തിന് പോണ് അസുഖങ്ങളാണ് മാഡം, ഒരു
0: വിഷമാവും വേറെ
1: പോവാനും.
0: അതെ അതെ, പണവും സൗകര്യങ്ങളും ഒന്നും അല്ല, ആരോഗ്യം തന്നെയാണ് ഏറ്റവും പറഞ്ഞത്.
1: ആരോഗ്യമാണ് പറയുക, എനിക്കിപ്പോ യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
0: ആ അന്ന് പറഞ്ഞു വയ്യാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു.
1: അഡ്മിറ്റ് ആയിരുന്നു, ഇപ്പൊ നമ്മുടെ യോജന ചികിത്സ തന്നെ.
0: ഓ ശരി ശരി,
1: അങ്ങനെയൊക്കെ അങ്ങ് പോണെന്നേ ഉള്ളു മാഡം.
0: ഒരു പ്രായം കഴിഞ്ഞാൽ മരുന്ന് മന്ത്രവുമായിട്ടൊക്കെ പോവാ.
1: എല്ലാവസ്ഥ
0: അതിനിടയിലൂടെ അല്പം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും.
1: അതാണ് അതെ,
0: സങ്കടങ്ങൾക്കിടയിലും
1: കൂടി പോയാൽ അരുവിക്കര
0: അതെ അതെ. അപ്പൊ സങ്കടങ്ങൾക്കിടയിലും അസുഖങ്ങൾക്കിടയിലും ഒക്കെ ഉള്ള സമയം ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക.
1: നമ്മളെ കരുണാശ്രയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ഓണം പറയാൻ പറഞ്ഞിട്ടുണ്ട് ജയരാജേട്ടൻ.
0: ജയരാജേട്ടന്റെ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണത്തോടൊപ്പം ഒരു സ്നേഹ ഓണ നമസ് ഒരു ഓണ ഒരു ഓണാശംസ.
1: പിന്നെ
0: ആ പിന്നെ നക്ഷത്രയ്ക്കും കുഞ്ഞാറ്റയും, പ്രത്യേകിച്ചും ജയരാജേട്ടന്.
1: ജയരാജേട്ടൻ
0: പിന്നെ നക്ഷത്രയ്ക്കും കുഞ്ഞാറ്റയ്ക്കും അമ്മ അമ്മയ്ക്കും സ്വർണം അമ്മയ്ക്കും
1: എല്ലാവർക്കും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് നമ്മളെ ചിത്ര ചേച്ചി പാടിയ ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ പൂത്തിറങ്ങി.
0: ചിങ്ങപ്പൂ ചിത്തിരപ്പൂ എന്നാണോ?
1: ചിങ്ങപ്പൂ ചിത്തിരപ്പൂ
0: അങ്ങനെയാണ്.
1: അല്ല അത്തപ്പൂ അല്ല,
0: ഓ
1: ആൽബം പാട്ടായിരുന്നു,
0: പുതിയ അറിവാണ് കേട്ടോ. ഞാൻ പാടിക്കുന്നത് അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ. ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ പൂത്തിറങ്ങി. അതെ അതെ അതെ, വരികളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എല്ലാ മലയാളികൾക്കുമായിട്ട് അങ്ങ് സമർപ്പിക്കാം.
1: എല്ലാ കർണാടക കുടുംബാംഗങ്ങൾക്കും ജയരാജേട്ടനും എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണ ആശംസകൾ നേരുന്നു. ഓക്കെ ശരി. അപ്പോൾ പോക്കുവരൽ തത്സമയ പരിപാടിയിൽ മുണ്ടയിൽ നിന്ന് ലതയാണ്. അപ്പോൾ ജയരാജേട്ടനും തൊട്ടടുത്ത് തന്നെയുണ്ട്, വർത്തമാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓണപ്പാട്ടാണ് എല്ലാ ശ്രോതാക്കൾക്കുമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്, നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവരലിലേക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോകുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചിരിയും ചിന്തയും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നിറഞ്ഞ വിശേഷങ്ങൾ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും മനോഹര സംഗമമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാവോ? ഹലോ, കോൾ കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പ്രിയഗാനം കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു പാട്ട് ചിലപ്പോൾ നമുക്കൊരു ഓർമ്മയാകാം, ചിലപ്പോൾ ഹൃദയത്തിൽ വിളങ്ങുന്ന ഒരു നക്ഷത്രവുമാകാം. അത്തരത്തിലുള്ള അനവധി ഗാനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പ്രിയ ഗാനങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് പൂക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ നടരാജനാണ്.
0: ആ, ഞാൻ നടരാജൻ, പറയൂ.
1: ഞാൻ ആദ്യം ചോദിക്കാറുള്ള പാട്ടുകാരണം അറിയോ?
0: ഏതായിരുന്നു?
1: ഞാൻ ഓടിനുള്ള പാട്ടാണ് ആദ്യം. മുറ്റേ മുല്ലയിൽ മുത്തശ്ശി മുല്ലതി
0: ചോദിക്കാനിരുന്നത്. ആ, എന്നിട്ട്
1: ഞാൻ ചോദിച്ചു അത്ര കൂട്ടിട്ടു. അത് കണ്ടാ എനിക്ക് ഈ പാട്ട് മണിയായിരുന്നു. ആ, പിന്നെ
0: മുറ്റത്തെ മുല്ല വേണമെന്നാണ് ആഗ്രഹം.
1: പക്ഷെ
0: ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ്.

0: ഏത് പാട്ടായിരുന്നു?
1: എല്ലാം കേട്ടിട്ടില്ല. മാങ്കവിയെ പോകാരവേഗമെല്ലാം കടച്ചെന്നെ പാത്തരുളി കരുണ ചെയ്യാകാതെ കൊണ്ടയില്ല ചെമ്പ് മണക്ക് വെടി തന്നത് മഴ കിട്ടാ.
0: ഓ പിന്നെ ഓണമൊന്നും ഇല്ലാന്നങ്ങ് തീരുമാനിച്ച്? ഓണമൊന്നും ഇല്ലാന്ന് തന്നെ തീരുമാനിച്ച്?
1: ഓണം തീരുമാനിച്ചെന്താ? ഓണം കൊണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര തിരക്കാണ്.
0: ആ എല്ലാവർക്കും തിരക്കാണ്. ഓണം വന്നാ എന്തിനാണ് ഇങ്ങനെ തിരക്കൂടുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ തിരക്കാണ്.
1: എല്ലാരും വിളിക്കാണ് ഓരോട് ചോറ കഴിച്ചിട്ട് പോയത്.
0: പക്ഷെ നമ്മള് പോവൂല. എവിടെന്നെങ്കിലും ഒരുപിടി ചോറ് നമ്മള് കഴിച്ചല്ലേ പറ്റൂ. എത്രയൊക്കെ നമ്മള് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും വയറിന് കൊള്ളണല്ലേ നമുക്ക് കഴിക്കാൻ പറ്റൂ.
1: പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം നമ്മുടെ വീട്ടിൽ രണ്ടും പേരൊക്കെ ഉണ്ടെങ്കിലേ
0: ആ
1: എല്ലാരും കൂടി ഇരുന്ന് സന്തോഷം സന്തോഷം തന്നെ.
0: ആ ഇലയിൽ ഇങ്ങനെ എല്ലാ കറികളും ഒക്കെ വിളമ്പി അല്ലേ?
1: ഓ
0: ആ അത് തീർച്ചയായും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കുമ്മിയടിക്കുവിൻ തോഴിമാരെ, നിങ്ങൾ കുമ്മിയടിക്കുവിൻ തോഴിമാരെ. ആ ശരി, അപ്പൊ നമുക്കിപ്പൊ കേൾക്കേണ്ട പാട്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലേ? ഞാൻ വെറുതെ മണമില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളു. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ, മുത്തുപോലെ മണി മുത്തുപോലെ. ഇവിടെയാണ് മണമുള്ളത്. ആ അടുത്ത വീട്ടിലുള്ള അങ്ങനെയാണ് ചെയ്യാൻ. നമുക്ക് മണമില്ലെങ്കിൽ അപ്പുറത്തുള്ളവർക്ക് മണം കിട്ടട്ടെ. ശരി, അപ്പൊ നമ്മളങ്ങനെ മുല്ലകൾ നട്ടു വളർത്തു, മറ്റുള്ളവർക്ക് മണം പരത്തട്ടെ, പ്രകാശം പരത്തട്ടെ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഇത് ഇന്നൊരു സ്പെഷ്യൽ പാട്ടായിക്കോട്ടെ ഓണത്തിന്. അപ്പൊ ചേട്ടനെ ഹൃദ്യമായ ഓണം ഇല്ലെങ്കിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ എന്നുള്ള പാട്ട് എല്ലാവർക്കും ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇനി എത്ര ഓണങ്ങൾ കിടക്കുന്നു. നടരാജപിള്ള ചേട്ടൻ ഇനി എത്രയോ ഓണം ആഘോഷിക്കാനിരിക്കുന്നു. അടുത്ത ഓണത്തിന് ഇതുപോലെ എന്റെ അടുത്ത് സംസാരിക്കാനുള്ളതാണ്. ശരി, അങ്ങനെ പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ മുന്നോട്ട് പോണം. നമുക്ക് സംസാരിക്കാം. ഓ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ശരി എടാ, അപ്പൊ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ, ബൈ. അപ്പൊ പോക്കുകൾ തത്സമയ ഒരുപാട് നടരാജുള്ള ചേട്ടനാണ്. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ കക്കാരിച്ച് നാടകവും പഴയ പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ഓണം ഇനി ആഘോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ആവശ്യപ്പെട്ടതുപോലെ മനസ്സിൻ മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ എന്ന പാട്ട് നമുക്ക് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, ഓണവിശേഷങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: സുഖാണല്ലോ.
0: ആരാ?
1: ഞാൻ
0: പറയൂ. അഗസ്ത്യവനത്തിൽ നിന്ന് മഞ്ജു. അവിടെ ഓണമൊക്കെ എത്തിയോ?
1: ഓണമൊക്കെ എത്തി.
0: ബസ് പിടിച്ചൊക്കെ അങ്ങ് വന്ന? ബസ് പിടിച്ചൊക്കെ ഓണം അങ്ങ് വന്നാന്ന്?
1: ബസ് പിടിച്ച് വരാൻ റോഡുകളൊന്നും ഉണങ്ങിയിട്ടില്ല, മഴയൊക്കെ പെയ്ത് വെള്ളം
0: ആകെ സംബ്ലി സംബ്ലി ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ അതിപ്പോ എങ്ങനെയായാലും മഹാബലി അവിടെ എത്തുമല്ലോ. അദ്ദേഹം പറന്നായാലും അങ്ങ് വരും. പ്രത്യേകിച്ച് അഗസ്ത്യവനത്തിലൊക്കെ പ്രത്യേകിച്ച് വരും. വനങ്ങളല്ലേ, പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാകുമ്പോ എന്തായാലും വന്നല്ലേ പറ്റൂ. നമ്മളെ കാണാതിന് ആരെ കാണാൻ?
1: ആരോ പ്രജകളെ കാണാൻ മാവേലി വർഷത്തിൽ ഒരു പ്രാവശ്യം വരുമ്പോ നമ്മളെ കാണാൻ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നമ്മളെയൊക്കെ കാണാൻ പറ്റും.
0: വലിയ ടാസ്ക്കാണ് ഈ മഹാബലിക്ക്. ഇത്രയും ദിവസം കൊണ്ട് ഈ തിരുവോണത്തിനല്ലേ വരാൻ പറ്റുള്ളൂ, അതിനുമ്പ് വരാൻ പറ്റൂല. ഈ ഒറ്റ ദിവസം കൊണ്ട് എത്ര ആൾക്കാരെ കാണണമെന്നറിയാമോ? അതേസമയം അത്തം തൊട്ടേ ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. വാമനൻ തൊട്ടത് കൊടുത്തതും
1: വരത്തില്ല.
0: എന്താ പിള്ളേരൊന്നും ഇപ്രാവശ്യം വരാത്തെ?
1: എനിക്ക് ഓണമില്ല.
0: പിള്ളേരെന്താ വരാത്തെ?
1: മൂത്തമോളും കുഞ്ഞും അവർക്ക് ഇപ്പം ഇത് പരിപാടിയുണ്ട്, കൈകോട്ടി കളി. അവര് ഗ്രൂപ്പ് ദൂരെ ദൂരെ ഒക്കെയാണ് കൈകോട്ടി കളിയുടെ ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓണത്തിനൊന്നും അവര് ഇങ്ങോട്ടില്ല. ഇളയമോളും കൊച്ചുങ്ങളും വരുമോന്ന് സംശയമുണ്ട്. അവര് വരുവോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല.
0: ചുരുക്കത്തിൽ നമ്മള് മാത്രമേ അവിടെ ഉള്ളൂ.
1: നമ്മള് മാത്രമേ ഉള്ളൂ.
0: നല്ല, നമുക്ക് മാത്രമായിട്ട് അങ്ങ് ആഘോഷിച്ചൂടെ?
1: ഒറ്റയ്ക്ക് ആഘോഷിക്കുമ്പോ അത് ഒരു വല്ലാത്ത ഒരു
0: അതൊരു മൂകത.
1: മക്കളും കൊച്ചുമക്കളും മരുമക്കളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന ഒരു ഓണം ഉണ്ണുന്നത് അതൊരു വേറെ.
0: അതിപ്പോ നമ്മുടെ നടരാജുള്ള ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു വലിയ കാര്യമാണ്.
1: അതാണ്
0: നിറച്ച ആൾക്കാർ വേണം.
1: ആഹാരം വേവിച്ച് വെച്ചിട്ട് ആരും വരാതെ ഇരിക്കുമ്പോ നമുക്കൊരു വല്ലാത്ത ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: പിന്നെ മൂത്തമോള് വിളിച്ച് അങ്ങ് ചെല്ലാൻ പറഞ്ഞു, ഇളയമോളും വിളിച്ചിങ്ങനെ അവിടെ ചെല്ലാൻ. ഈ രണ്ട് ഒരമ്മയെ ഉള്ള ഈ രണ്ടു മക്കളെ വീട്ടിലും പോവണം.
0: അപ്പൊ അമ്മ എന്ത് ചെയ്യണോന്ന് അറിയാമോ? രണ്ടുപേരെയും പേര് നറുക്കിടണം. എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ നറുക്കിടുകയാണ്, നറുക്കിൽ എവിടെയാണോ വിഴുന്ന അവിടെ ഞാൻ വരും. അപ്പൊ പിന്നെ ഒരാളടുത്ത് പോയി, ഒരാളടുത്ത് പോയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ.
1: ഞാൻ ഇളയോടത്ത് പറഞ്ഞു ഞാൻ അങ്ങ് വരില്ല എന്ന് പറഞ്ഞു.
0: അതെവിടെയാണ്?
1: നമ്മുടെ വീടും കഴിഞ്ഞ് കുറെ ദൂരം പോണം.
0: മൂത്താൾ എവിടെയാ?
1: മൂത്താള് നെടുമങ്ങാടാണ്.
0: അപ്പൊ പിന്നെ നമുക്ക് നെടുമങ്ങാട്ട് വരാം.
1: നെടുമങ്ങാട് പാലോടൊക്കെ കഴിഞ്ഞൊക്കെ പോണം.
0: അങ്ങ് പോണോ?
1: പാലോടൊക്കെ കഴിഞ്ഞു പോണം. സെറ്റിൽമെന്റ് ഏരിയ തന്നെയാണ്.
0: ആ സ്ഥലത്തിന്റെ പേര്?
1: ഞാറനീലി.
0: ഞാറനീലി എനിക്കറിയാം. വിദുര.
1: ആ വിദുര ഞാറനീലി.
0: അവിടേക്ക് നമ്മള് ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞാൻ പറയണ ഞാറനീലിയിൽ പോവാനാണ്. മറ്റേ ആളോട് പറയണ നീ തൊട്ടടുത്തല്ലേ, അത് ഞാൻ എപ്പോഴെങ്കിലും വരാന്ന് പറയണം. അപ്പൊ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുക. ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഓണത്തിന് ബോറടിക്കണ്ട.
1: ഓണത്തിന് ഞാൻ കൂടെ കാണത്തില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവും.
0: ആ അതെ തന്നെ, അല്ലാത്തപ്പോഴാണെങ്കിലും കുഴപ്പമില്ല.
1: എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ.
0: അതാണ് അതാണ്. അപ്പൊ എവിടെയാണെന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ടാസ്ക്.
1: ഓണോ ഈ പ്രാവശ്യം അങ്ങനെ തീരുമാനിച്ച എവിടെ പോണോന്നൊരു ഇത് ആയില്ല.
0: ഞാൻ പറഞ്ഞു
1: ഇന്നടുത്ത് പോണോന്ന് പറഞ്ഞ ആ സെക്കൻഡ് ചെലപ്പം കല്ലാർ പോവും. രണ്ടു മക്കളെ വീട്ടിലും പോവാതെ കല്ലാർ
0: ചേച്ചിയുടെ പോവും.
1: ആ
0: മൂന്ന് പേരുടെ പേരെഴുതി തുണ്ടെടുക, എന്നിട്ടൊരു തുണ്ടെടുക്കുക, അങ്ങോട്ട് പോവുക.
1: കിരിയ ചേച്ചി നേരത്തെ വിളിച്ച് ഓണത്തിന് അവിടെ വരണം, നമുക്ക് ഓണം കൂടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞു.
0: അപ്പൊ എന്താണോ മനസ്സിന്റെ ഇഷ്ടം അതുപോലെ ചെയ്യും.
1: അതാണ്.
0: അപ്പോ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, പാട്ട് മറന്നുപോയി. മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചോണ്ട്
0: പാട്ട് മറന്നുപോയ. കണ്ണാൻ തുമ്പി പോരാമോണോ ചോദിച്ചേ?
1: ആ പാട്ട് തന്നെ.
0: കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.
1: എല്ലാരും ഓണപ്പാട്ട് ചോദിച്ചു, പിന്നെ എന്നീ ചോദിക്കാനില്ല, കേക്കണേ. ആ പാട്ടുകളെല്ലാം ഞാൻ മനസ്സിൽ ചിന്തിച്ച് അത് ആ പാട്ട് ചോദിക്കാൻ എന്ന് പറഞ്ഞപ്പോ
0: എല്ലാവരും
1: ചോദിക്കുന്നവരെല്ലാരും ഞാൻ ചിന്തിക്കുന്ന പാട്ടുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്.
0: ആ അപ്പൊ കണ്ണാൻ തുമ്പി ഓണത്തുമ്പികളൊക്കെ വരാറുണ്ടല്ലോ. നമ്മളൊരു കണ്ണാൻ തുമ്പി,
1: വലിയ തുമ്പികളൊക്കെ ഉണ്ട്.
0: ആ അതാണ് അതാണ്. അപ്പൊ കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ.
1: അത് കർണസായി കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ കർണസായിലുള്ള എല്ലാ അംഗങ്ങൾക്കും, പിന്നെ മാഡത്തിനും സാറിനും, സാറിന് പിന്നെ മാഡത്തിന്റെ മോൾക്കും, ആതിരയ്ക്കും, അവിടെ പറയുന്ന എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും പറയണം.
0: എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ട് പറഞ്ഞിരിക്കുന്നു.
1: പിന്നെ എന്റെ രണ്ട് മക്കൾക്കും മൂന്ന് ചെറുകുഞ്ഞുങ്ങൾക്കും രണ്ടു മരുമക്കൾക്കും എന്റെ കല്ലാറിലുള്ള ചേച്ചിക്കും ചേട്ടനും, പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: താങ്ക് യു. പോക്കുവരവ് തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് അഗസ്ത്യ വനത്തിൽ നിന്ന് മഞ്ജു ആണ്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോൾ ഇങ്ങനെ ഓണം ആകെ എവിടെ എങ്ങോട്ട് പോയി ആഘോഷിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുക, ചിലപ്പോൾ ഫലവത്തായാലോ. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ട പാട്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഓർമ്മകളുടെ താളുകളിലൂടെ ഒഴുകിയെത്തുന്ന പ്രിയ ഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളുമായി പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം. ശങ്കരൻ
0: നായർ. ആ, പറഞ്ഞോളൂ.
1: എല്ലാവർക്കും നിറഞ്ഞ ഒരു ഓണാശംസകൾ തേരുന്നു.
0: എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയാണ്.
1: ഞാനിന്ന് ഈ തുടക്കം മുതലേ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ട് ആലോചിക്കുന്നത്, ഒരു പുരുഷ ശബ്ദം കേൾക്കണില്ലല്ലോ.
0: പുരുഷ ശബ്ദം ഒരാൾ വന്നു നമ്മുടെ.
1: അങ്ങനെ അങ്ങനെ ഇരുന്ന് അപ്പൊ നമുക്കൊരു ധൈര്യം വന്നു.
0: എന്താണ് പുരുഷന്മാരൊന്നും വിളിക്കാത്ത?
1: അങ്ങനെ ഇരുന്നപ്പോ നമ്മളെ കാറ്റാണി നടന്നതിന്റെ ഒരു ശബ്ദം കേട്ടത്. എന്നാ പിന്നെ ഇനി ഇവിടെ നമുക്ക് ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിന്ന് ഒരു നമ്മുടെ ഒരു പഴയ കാല ഓർമ്മയിലോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. മലയാള ഭാഷ തന്മാദക ശൈലിയിൽ മലർന്ന ദഹാസമായി വിരിയും.
0: അതെ അതെ, മലയാള ഭാഷ മാദക ഭംഗി.
1: കിളികൊഞ്ചൻ നാടിന്റെ ഗ്രാമീണ ശൈലി പുളിയിലക്കര മുന്നിൽ തെളിയുന്നു. ഇതൊക്കെ നമ്മള് ഈ പുളിയിലക്കര എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കണ്ട് മറന്നുപോയ ഒരു വേഷമാണ്. കാരണം ഒരു എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു അന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു വേഷമായിരുന്നു അതായത് സ്ത്രീകൾ നിറയെ നെറ്റിയിലൊരു ചന്ദനക്കുടിയും ഒക്കെ വെച്ച് തല നിറയെ പൂവും വെച്ച് ഇങ്ങനെ ഈ മുണ്ട് നേരിയതുമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ഇപ്പൊ അതൊരു അന്നത്തെ രീതിയിൽ നല്ലൊരു ഇതായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങ് പോയില്ലേ. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ലേ ഉള്ളൂ.
0: പിന്നെ ഡ്രസ് സെൻസ് ഒക്കെ മാറിയെങ്കിലും ഓണമൊക്കെ പഴയതുപോലെയൊക്കെ തന്നെ.
1: ഓണമൊക്കെ പഴയതുപോലെ തന്നെ എങ്കിലും ആ രീതി അങ്ങ് മാറി.
0: കുട്ടികളുടെ ഡ്രസ് സെൻസ് ഈ സാരിയെ കൊടുത്തോണ്ടിരിക്കുക ബസ്സിലെ കയറി പോകുന്ന ഭയങ്കര
1: പാടില്ല.
0: ഫ്രീ ആയി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഒക്കെ ഇട്ട് അങ്ങനെ നടക്കട്ടെ.
1: അങ്ങനെ നടക്കും. അപ്പൊ നമുക്ക് ഈ പഴയ കാലത്ത് ആ തുമ്പി തുള്ളലും അത് ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ എനിക്ക്.
0: ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടികളിൽ പല പല പുതിയ പുതിയ ഗെയിമുകളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴും വടംവലിയൊക്കെ എപ്പോഴും ഉണ്ട്. വടംവലിയും കുളങ്കരയും സുന്ദരിക്ക് പൊട്ടുതൊടിയിലും കലമടിയൊക്കെ എപ്പോഴും ഉണ്ട്.
1: പണ്ട് ഈ തുമ്പി തുള്ളൽ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു തുമ്പി തുള്ളലും ഈ കരിയിലെ മാടൻ വരണതും തലപ്പന്ത് കളിയും അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. അതിന്റെ ഒരു ആ ഒരു ഓർമ്മ ഇപ്പൊ നമ്മളാ ഓണം വരുമ്പോ അതെല്ലാം ഇങ്ങനെ വരണുണ്ട്.
0: അതെ
1: അതെ
0: അതെ.
1: അങ്ങനെ ഒരു പാട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും
0: ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്.
1: ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഓണത്തിന് നമുക്ക് ഭരണസായി റേഡിയോ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അർത്ഥം മുതല്.
0: അപ്പൊ പിന്നെ പ്രോഗ്രാംസും കേൾക്കുന്നുണ്ടല്ലോ.
1: കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഓരോ ഐറ്റം ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ.
0: ഇനി പുതിയ ഐറ്റംസ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ.
1: അതന്നെ അതന്നെ. അപ്പൊ ഈ വർഷത്തെ ഓണം അങ്ങനെ വളരെ വിപുലമായിരിക്കട്ടെ.
0: എല്ലാവർക്കും അങ്ങനെ ആയിരിക്കട്ടെ. വളരെ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ നിറഞ്ഞ ഒരു ഓണമാണ് നമ്മൾ ഇപ്രാവശ്യം ആശംസിക്കുന്നത്. ചേട്ടൻ ഏത് പാട്ട്? മലയാള ഭാഷതൻ മാദക ഭംഗി. പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ട്. ജി ദേവരാജൻ സംഗീതം പറന്ന് പി ജയചന്ദ്രൻ പാടിയ മനോഹരമായ പാട്ട്. ശരി, വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. നമുക്ക് അത് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. ഓക്കെ. അപ്പൊ തത്സമയ പരിപാടിയിൽ ശങ്കരൻ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്, മുണ്ടലയിൽ നിന്നാണ്. അപ്പോൾ മലയാള ഭാഷതൻ മാദക ഭംഗിയിൽ എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ആരാ?
1: ടീച്ചറെ, മണികണ്ഠനാണ്, വലിയമലയിൽ നിന്ന്.
0: മണികണ്ഠൻ വലിയമലയിൽ നിന്ന്?
1: ആ, അന്ന് ഞാൻ വിളിച്ചിരുന്ന ഒരു പാട്ട്, ചിന്നത്തമ്പിയിലെ പാട്ടിന്.
0: ആ, അങ്ങനെ ഇന്ന് വീണ്ടും വിളിക്കാം.
1: കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു ടീച്ചർ വേറൊരാളൊക്കെ അങ്ങനെ പറഞ്ഞു. കഷ്ടകാലം എന്ന് പറഞ്ഞു.
0: ഇപ്പോഴും കഷ്ടകാലത്തിന് കിട്ടിയതാണോ നല്ല കാലത്തിന് കിട്ടിയതാണോ?
1: ലാസ്റ്റല്ലേ കിട്ടിയായിരുന്നു, മൊത്തം ചേച്ചി മാർക്കല്ലേ കിട്ടിയ എല്ലാം.
0: ചേട്ടന്മാരാണല്ലോ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നല്ല.
1: ഇപ്പൊ മൂന്നുപേര് വിളിച്ച്, അല്ല മൂന്നാമത് ഞാൻ.
0: ഇപ്പൊ നല്ല കാലത്തിനാണോ കഷ്ടകാലം? എനിക്ക് അതാ അറിയണ്ടേ.
1: ഇപ്പൊ നല്ല കാലത്തിന്.
0: ആ ശരി ശരി, എന്തായാലും ഓണമൊക്കെ വരെയല്ലേ, കഷ്ടകാലം നമ്മൾ പറയണ്ട.
1: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്, അണ്ണാമല എന്ന രജനീകാന്തിന്റെ സിനിമ വന്ദേണ്ട പാൽക്കരൻ എന്നുള്ള പാട്ടാണ്.
0: തമിഴിനോടാണല്ലോ ഒരു ആഭിമുഖ്യം.
1: അല്ല, തമിഴ് മലയാളം കേൾക്കും, മലയാളം എല്ലാം കേൾക്കും. എന്നാ ഇപ്പഴ ഇന്ന് ഒരു തമിഴ് പാട്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തമിഴ് പറഞ്ഞു. ഇന്ന് എല്ലാം മലയാള പാട്ടുകൾ, പഴയ പാട്ടുകളല്ലേ കേട്ടത്.
0: ഓണക്കാലമായിട്ട് എല്ലാരും മലയാളം പാട്ടല്ലേ ചോദിക്കുള്ളൂ.
1: അപ്പൊ ഇവിടെയൊക്കെ ഓണത്തിന് തമിഴ് പാട്ടാണ് പയ്യന്മാര്.
0: അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി. അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് ഇടുന്ന പാട്ടാണ്. എന്നാലും ഓണത്തിനാണ് ഇടുന്നത് മറന്നുപോവല്ലേ. തമിഴായാലും നാല് ദിവസം ഒക്കെ ഇതാ എന്ന് പറഞ്ഞു അത്തം മുതൽ ഇങ്ങോട്ട് ഓണം തന്നെ. പിന്നെ
1: നാളെ
0: ഫോണിൻ പരിപാടി ഇല്ലല്ലോ.
1: അല്ല, എന്തോ പരിപാടി ഉണ്ടെന്ന് ആരുടെ പറഞ്ഞു.
0: നാളെ ഇഷ്ടഗാന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതാണ്.
1: ഓ,
0: ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കേട്ടോണ്ടിരിക്കല്ലേ. നാളെ ഒന്ന് കേൾക്കണം, നാളെ ജോലിക്കൊന്നും പോണ്ടല്ലോ.
1: അല്ല, ജോലിക്കൊന്നും പോവാ, ജോലി ഇല്ല ഇപ്പോഴും, മഴയൊക്കെ ആയിരുന്നു.
0: ആ, അപ്പൊ ഒന്ന് കേട്ടിട്ട് അടുത്ത് വിളിക്കുമ്പോ വിശേഷങ്ങൾ പറഞ്ഞാ മതി.
1: ഓ ശരി,
0: ഞാൻ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. സമയം കിട്ടുകയാണെങ്കിൽ രാവിലത്തെ 10 മണിക്കുള്ള ഇഷ്ടഗാന പരിപാടി ഒന്ന് കേൾക്കണം. ഓരോ ദിവസം വ്യത്യസ്തരായ ആൾക്കാരിങ്ങനെ അവതരിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ, അതുപോലെ ആരോ ഒരാൾ വരും. അത് കേൾക്കാൻ വേണ്ടിട്ടാ പറഞ്ഞെ. ഓരോ ദിവസവും എല്ലാം നല്ല പ്രോഗ്രാമുകളാണെന്ന് ശ്രോതാക്കൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ കൂടെ കേട്ടിട്ട് ഇനി വിളിക്കുമ്പോ അഭിപ്രായം പറയണം എന്നാണ് പറയണേ. അങ്ങനെ ഓണമൊക്കെ വീടിന്റെ കടയിൽ എത്തിയോ? എത്തി, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരട്ടെ വരട്ടെ. ഇതിനിടയിൽ ഒന്നും രണ്ട് ജോലി കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ, കുറച്ചുകൂടെ ആസ്വദിക്കാമായിരുന്നു. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം വീട്ടില്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു കരുണാസായി റേഡിയോയുടെ. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് വന്ദേണ്ട പാൽക്കാര. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു തമിഴ് പാട്ട് ഇത് കേട്ടൊക്കെ എല്ലാവരും അവിടെ നിന്ന് തുള്ളട്ടെ. ശരി, അപ്പൊ പാട്ട്
1: കേൾക്കാം.
0: പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ സംസാരിച്ചത് മണികണ്ഠൻ ആണ്, വലിയമലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ പോക്കുവയൽ തത്സമയ പരിപാടിയുടെ ലാസ്റ്റ് കോളറാണ്. അപ്പൊ എന്തായാലും പോക്കുവയലിന്റെ മനോഹരമായ വർണ്ണങ്ങളോടൊപ്പം ഇന്നത്തെ നമ്മുടെ സംസാരവും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എല്ലാവരും ഓണത്തെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു ഓണദിനത്തിൽ നമുക്ക് പുതിയ പുതിയ വർത്തമാനങ്ങളും വിശേഷങ്ങളും പാട്ടുകളും ഇങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് കരുണാസായി റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസവും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ശ്രോതാക്കൾ നമ്മളോട് പങ്കുവച്ചു. അപ്പം ഈ ഒരു മനോഹര നിമിഷത്തിൽ ഒപ്പം ചേർന്ന എല്ലാവർക്കും തത്സമയ പരിപാടിയിലൂടെയുള്ള ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു. പകൽ വെളിച്ചം ഈ പോക്കുവയിൽ മാഞ്ഞു പോയാലും നമ്മൾ പങ്കുവച്ച ചിന്തകളും ഓർമ്മകളും ഇവിടെ തന്നെ ഉണ്ടാകും. ഏവർക്കും ശാന്തവും മനോഹരവുമായ ഒരു സായാഹ്നം ആശംസിക്കുന്നു. ഓണത്തിൻ്റെ തിരക്കുകളിലാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടി വിളിച്ചവർക്കും സന്തോഷം പങ്കിട്ടവർക്കും എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം അറിയിച്ചുകൊണ്ട് മണികണ്ഠൻ വലിയമലയിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു തമിഴ് ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: നദി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. വയലാറിന്റെ രചനയ്ക്ക് ദേവരാജന്റെ സംഗീതം, ആലപിച്ചത് യേശുദാസ്.

ഇന്ദ്രവല്ലരി പൂജോടി വരും. ഈ ഗാനം ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ. ഈ പാട്ട് പാടിയത് യേശുദാസാണ്. ഇതിന്റെ ഗാനരചന വയലാർ രാമവർമ്മയും സംഗീതം രാഘവൻ മാസ്റ്റർ. ചിത്രം കൊടുങ്ങല്ലൂരമ്മ.

കളിത്തോഴിലെന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് സൗഹൃദം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, വില കൊടുത്താൽ കിട്ടുന്നതാണ് സ്വർണം. സൗഹൃദം അങ്ങനെയല്ല. നല്ല സൗഹൃദം ഭാഗ്യമാണ്, അത് സ്വയംഭൂവാണ്. ബന്ധങ്ങൾക്ക് വിലയും മഹത്വവും കൽപ്പിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സുഹൃത്തുമായി

ഇരുമെയ്യാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ എന്ന മട്ടിൽ നടന്നിട്ട് അയാളോട് തന്നെ വിശ്വാസവഞ്ചന നടത്തുന്നവനെ ഏതു ചേരിയിലാണ് നിർത്തേണ്ടത്? അസുരന്മാരോടൊപ്പമോ? ഇല്ല, അവർ സമ്മതിക്കില്ല. അതിലും പാപികളത്രേ സൗഹൃദം കരളുന്ന പുഴുക്കൾ. ഭൂമിയുടെ പര്യായങ്ങളിലൊന്നാണ് ക്ഷമ. ഭൂമിയോളം ക്ഷമിക്കുക എന്ന ചൊല്ല് പ്രസിദ്ധം. അതാണ് ക്ഷമയുടെ അതിര്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് അതിർത്തി കുറിക്കുന്നവരുമുണ്ട്. എന്താണ് ക്ഷമ? സഹനത്തിന്റെ പാരമ്യം തന്നെയാണ് അത്. മനഃപൂർവമായോ അറിയാതെയോ ഒരാൾ തന്നോട് ചെയ്യുന്ന ദ്രോഹം, അറിഞ്ഞോ യാദൃച്ഛികമായോ ഒരാളിൽ നിന്നുണ്ടാകുന്ന ദുഷ്പ്രവൃത്തി, ഇവയെല്ലാം പ്രതികാര ബുദ്ധിയോടെ തിരിച്ച് അങ്ങോട്ടും ചെയ്യാതെ അപ്പോൾ തന്നെ ക്ഷമിക്കുക, എല്ലാം സഹിക്കുക. ജീവിത സംസ്കാര സ്വരൂപണത്തിൽ പരമപ്രധാനമായ ഒരു ഗുണം തന്നെ അത്രേ ക്ഷമ. എന്നാൽ മറ്റൊരാൾ ചെയ്ത ദ്രോഹം ഓർത്തുവെച്ച് ക്ഷമിക്കുന്നതിലും ഭേദം അതപ്പോൾ തന്നെ മറന്നേക്കുക എന്നതാണ്. മനസ്സിന്റെ ഭാരം അതോടെ ഒഴിയുമല്ലോ. തെറ്റുപറ്റുക എന്നത് മാനുഷികം, ക്ഷമിക്കുന്നതോ ദൈവികം. എങ്ങനെയൊക്കെ വെട്ടിയാലും കുഴിച്ചാലും ഭംഗം വരുത്തിയാലും ഭൂമി അവരോട് കോപിക്കുന്നില്ല, എതിർക്കുന്നില്ല, പകരം വീട്ടുന്നുമില്ല. അതുപോലെ നിന്ദകൾ കൊണ്ട് ഹൃദയം പിളർക്കുന്നവരോടും നിരന്തരമായി പഴിക്കുന്നവരോടും കോപിക്കരുത്. എതിർക്കുകയോ പ്രതികാരം ചെയ്യുകയോ അരുത്. അവരോട് ക്ഷമിക്കുക, അതുതന്നെയാണ് ഉത്തമമായ ധർമ്മം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 22-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1889 ആഗസ്റ്റ് 22, ജാതി മതാധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതി ഒരു ഭ്രാന്താലയമാക്കി മാറ്റിയിരുന്ന കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അരനൂറ്റാണ്ട് കാലത്തോളം നിരന്തരം പോരാടുക വഴി നമ്മുടെ നവോത്ഥാന നായകരിൽ പ്രമുഖനായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കെ അയ്യപ്പൻ ഭൂജാതനായിരിക്കുന്നു. യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രീയ വീക്ഷണത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും പ്രചാരകനായിരുന്ന അയ്യപ്പൻ കർമ്മധീരത നിറഞ്ഞ ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളിൽ എന്ന പോലെ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ പ്രശസ്തനായി. സമത്വ സ്വാതന്ത്ര്യ സാഹോദര്യ ദർശനങ്ങളിൽ വിശ്വസിച്ചിരുന്ന അയ്യപ്പൻ സഹോദരൻ എന്ന പേരിൽ പുറത്തുവന്ന മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. സഹോദര സംഘം സ്ഥാപിക്കുക കൂടി ചെയ്തതിനാൽ സഹോദരൻ എന്നറിയപ്പെട്ടു. തീണ്ടലിനും തൊട്ടുകൂടായ്മയ്ക്കും നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദളിതരെ സംഘടിപ്പിച്ചുകൊണ്ട് മിശ്രഭോജനം നടത്തി. 1894 ആഗസ്റ്റ് 22 ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള വർണ്ണ വിവേചന നയങ്ങൾക്കെതിരെ പോരാടുന്നതിന് മഹാത്മാഗാന്ധി രൂപീകരിച്ച നതാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയുടെ ഭരണഘടന ദേ നിലവിൽ വന്നിരിക്കുന്നു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് രണ്ടാം സ്ഥാനം. വിയപുരം മൂന്നാം സ്ഥാനവും നേടി. 4:23.328 അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23.448 നടുഭാഗവും എത്തി. 4:23.770 വിയപുരം മൂന്നാമതും എത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിനെ കീറിമറിച്ച ജലരാജക്കന്മാർ കുതിച്ചു വാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തുപകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
0: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായ ഈ ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-ാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് കൃഷിമന്ത്രി TC സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3,000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി പി സി വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: വിശേഷം.
5: ചെന്നൈക്കടുത്തുള്ള കിഴാനൂരിൽ 1933 June 21 ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രതിഭാശാലിയായ സംഗീതജ്ഞൻ ആർ കെ ശേഖർ എന്ന രാജഗോപാൽ കുലശേഖർ ജനിച്ചത്. മൈലാപ്പൂർ ക്ഷേത്രത്തിലെ ഭജനഗായകനായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കിയത്. നാടകവേദികളിലൂടെ ആരംഭിച്ച സംഗീതയാത്ര പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഏറ്റവും തിരക്കേറിയ അണിയറ സംഗീത പ്രതിഭകളിലൊരാളായി അദ്ദേഹത്തെ ഉയർത്തി. മലയാള നാടകങ്ങൾക്ക് സംഗീതമൊരുക്കിക്കൊണ്ടാണ് അദ്ദേഹം കലാജീവിതം തുടങ്ങിയത്. തുടർന്ന് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം നൂറുകണക്കിന് ചിത്രങ്ങളിൽ മ്യൂസിക് കണ്ടക്ടറായും അറേഞ്ചറായും പ്രവർത്തിച്ചു. അക്കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ അനേകം ഹിറ്റ് ഗാനങ്ങളുടെ പിന്നിൽ പ്രേക്ഷകർ കാണാതെ നിന്നിരുന്ന ഒരു സംഗീത ശില്പിയായിരുന്നു ആർ കെ ശേഖർ. സ്വതന്ത്ര സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ അരങ്ങേറ്റം മലയാളത്തിലായിരുന്നു. 1964 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പഴശ്ശിരാജ എന്ന ചിത്രത്തിന് സംഗീതം നൽകി അദ്ദേഹം ശ്രദ്ധ നേടി. ചിത്രങ്ങളിലെ ഗാനങ്ങൾ വലിയ ജനപ്രീതി നേടി. തുടർന്ന് ആയിഷ, ടാക്സിക്കാർ, യുദ്ധഭൂമി, തിരുവാഭരണം, പെൺപട, ചോറ്റാനിക്കര അമ്മ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങൾക്കും തമിഴ് സിനിമകൾക്കും അദ്ദേഹം മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ചു. ഇന്നും പഴയകാല സംഗീതാസ്വാദകരുടെ മനസ്സിൽ ആ ഗാനങ്ങൾ മായാതെ നിലനിൽക്കുന്നു. ഗാനങ്ങളെക്കാൾ ഉപരിയായി പശ്ചാത്തല സംഗീതത്തിലായിരുന്നു ആർ കെ ശേഖറിന്റെ അസാധാരണ മികവ് പ്രകടമായിരുന്നത്. സിനിമയുടെ വികാരവും ദൃശ്യങ്ങളുടെ തീവ്രതയും കൃത്യമായി മനസ്സിലാക്കി ഓർക്കസ്ട്രേഷൻ ഒരുക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് അക്കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ നിരവധി സംവിധായകരുടെയും സംഗീത സംവിധായകരുടെയും വിശ്വസ്ത സഹപ്രവർത്തകനായി അദ്ദേഹം മാറി. എന്നാൽ ആ സംഗീതയാത്ര അധികകാലം നീണ്ടില്ല. വെറും 43 വയസ്സിൽ 1976 സെപ്റ്റംബർ 30 ആർ കെ ശേഖർ അകാലത്തിൽ വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിതച്ച സംഗീത വിത്തുകൾ അവിടെ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ മകൻ AS ദിലീപ് കുമാർ പിന്നീട് AR റഹ്മാൻ എന്ന പേരിൽ ലോകസംഗീതത്തിന്റെ നിറുകയിലെത്തി. 2 ഓസ്കർ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ എണ്ണമറ്റ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ റഹ്മാനിലൂടെ ആർ കെ ശേഖറിന്റെ സംഗീത പാരമ്പര്യം ലോകമെമ്പാടും മുഴങ്ങിക്കേട്ടു. മൂത്ത മകളായ AR റൈഹാനയും ഗായികയും സംഗീത സംവിധായികയുമായി സംഗീതരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. ആർ കെ ശേഖർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഈണങ്ങളിലൂടെയും അദ്ദേഹം പകർന്ന സംഗീത പാരമ്പര്യത്തിലൂടെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്നും ജീവിക്കുന്നു. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിൽ അണിയറയിലെ ഒരു മഹാപ്രതിഭയായിരുന്ന ആർ കെ ശേഖറെ സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കാം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
1: മൃദംഗ താളങ്ങളിൽ മനസ്സിലയിക്കുന്ന മധുര മുഹൂർത്തങ്ങൾ, സൗഹൃദ സഞ്ചാരങ്ങൾ ഹരിതായിലെ കേൾക്കാം. ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കരുണാസായി റേഡിയോയിൽ ഹരിതായിലെയും തപലിസ്റ്റ് ഹരിയുമായി

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും പറയാൻ ഓരോ കഥയുണ്ട്, ഓരോ ഗാനത്തിനും ഓരോ ഓർമ്മകളുമുണ്ട്. സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് സമയം പരസ്പരം സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും പങ്കുവയ്ക്കാം. ഓരോ കോളും ഓരോ പാട്ടും നമുക്ക് പരസ്പരം സാന്ത്വനവും സന്തോഷവും പകരുന്നു. ഈ മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിക്കാം. ഓണക്കാലമാണ് വരുന്നത്. ശ്രോതാക്കൾക്ക് നിങ്ങളുടെ പ്രിയങ്കരങ്ങളായ ഓണ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവടുവയ്ക്കുന്ന സംഗീത യാത്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ആരാണെന്ന് മനസ്സിലായില്ലേ?
1: ആരാ?
2: ഗിരിജാമ്മ.
1: ആ പറഞ്ഞു.
2: ശ്രീകാര്യത്തുനിന്ന്
1: ഗിരിജ. ഓരോ സമയത്ത് ഓരോ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്.
2: ഈ സ്ഥലത്തൊന്നും മാറൂല.
1: പിന്നെ ശ്രീകാര്യത്ത് തന്നെയാണ്.
2: അപ്പൊ
1: ശ്രീകാര്യത്ത് എന്തൊക്കെയുണ്ട് ഇപ്പോ? ശ്രീകാര്യത്തേക്ക് മാറിയതിന് ശേഷമുള്ള സന്തോഷങ്ങളും ഒക്കെ പറയാം.
2: സന്തോഷം, പിന്നെ പഴയ സ്ഥലത്തൊക്കെ വന്ന് പിന്നെ ഒരുപാട് ചെടിയൊക്കെ നട്ടി ഞാൻ, നല്ല പൂക്കളും നല്ല സന്തോഷായിട്ടിരിക്കുന്നു.
1: പൂക്കളും ചെടികളും ഒക്കെ നട്ടു.
2: ഞാൻ അവിടെയും എണ്ണമ്പള്ളിയിലും ചെടിയെല്ലാം നട്ട് നിറയെ പൂവൊക്കെ ഉണ്ടെന്ന് പറയും എല്ലാരും.
1: പറയൂ അല്ലേ?
2: സൂര്യകാന്തി, ജമന്തിയും അങ്ങനെയുള്ള നിറച്ച്.
1: അതെ അതെ, ചില ആൾക്കാർ ചെടി നട്ടാൽ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്ന് പറയും. ചില ആൾക്കാർ നട്ടാല് ഒരു കാലത്തും അത് വളരുകയും ഇല്ല എന്നും പറയും.
2: നട്ടു പൂക്കാ,
1: ഞാനൊക്കെ ആ കാറ്റഗറി പെടുന്ന ആളാണ്.
2: പിന്നെ ടീച്ചർക്കും എല്ലാവർക്കും സുഖമാണല്ലോ?
1: ഇവിടെ എല്ലാവർക്കും സുഖമാണ്.
2: എല്ലാവർക്കും
1: സുഖമാണ്.
2: എല്ലാവർക്കും എന്റെ ടീച്ചർക്കും മോക്കും സാറിനും പിന്നെ എല്ലാവർക്കും എന്റെ നന്ദകുമാറിനും വിഷ്ണുവിനും ആതിരയ്ക്കും പിന്നെ എല്ലാ
1: അഭിലാഷിനും. അഭിലാഷിനെ പറഞ്ഞില്ല, അപ്പൊ അഭിലാഷിന് വിഷമാ.
2: അറിഞ്ഞൂടാ,
1: അഭിലാഷ് ഇവിടെ ഉണ്ട്, ഒരു വേണ്ടപ്പെട്ട ആളാണ്. അഭി സ്റ്റീഫൻ എന്ന് കേട്ടിട്ടുണ്ട്. അഭി സ്റ്റീഫൻ. അതാണ് നമ്മളെ അഭിലാഷ്.
2: നല്ല സൗണ്ടാണ്
1: അഭിലാഷ്. കേൾക്കുന്നുണ്ടോ എന്നറിയില്ല.
2: നന്ദകുമാറും എല്ലാവർക്കും എന്റെ ആതിരേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: അതുപോലെ തന്നെ അങ്ങോട്ടും പൂക്കളും ചെടികളും കായകളും സ്വസ്ഥതയും സമാധാനവുമായ ഗിരിജമ്മയെ ഒരുപാട് നാൾ മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.
2: പൂക്കള് നോക്കിക്കൊണ്ട് വിരിഞ്ഞു വരണ റോസയും മറ്റുള്ള ചെടി പൂക്കളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പാട്ടും പാട്ടിനെ പോലെ തന്നെ പൂക്കളും ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും വിളിച്ച് എനിക്ക് ഫസ്റ്റ് കോളായിരുന്നു വിഷ്ണു അടുത്ത്, പിന്നെ ഒരു കോള് കട്ടായിപ്പോയി. പിന്നെ പാട്ട്
1: സംസാരിക്കാൻ പറ്റില്ല,
2: എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ കാര്യം
1: റേഡിയോയില് കിട്ടുമല്ലോ, അല്ല സോറി നമ്മുടെ ഫോണില് കിട്ടുമല്ലോ.
2: ഫോണിൽ, ചെറിയ ഫോണിൽ ഇങ്ങനെ വിളിക്കാൻ പറ്റും, പക്ഷെ ഇതിപ്പം സംസാരിച്ചു കഴിയുമ്പോൾ കട്ടാവും. പിന്നെ പാട്ടൊന്നും
1: കേൾക്കാൻ പറ്റൂല. ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ കേക്കായിരുന്നു.
2: ഞാൻ എന്നാലും എനിക്ക് അത് അത് കേക്കാത്തോണ്ട്, കരുണാസായി റേഡിയോ കേക്കാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമം പറഞ്ഞാ ഇങ്ങനെ ഒരു വിഷമേ ഇല്ല.
1: ഫോണില് കിട്ടും, ഫോണില്. അപ്പൊ മോൻ, ഞാൻ പറഞ്ഞല്ലോ മോൻ വരുമ്പോ ഒന്ന് പറയണം.
2: ഞാൻ ഇപ്പൊ പിന്നെ ഇങ്ങനെ വിളിച്ചെങ്കിലും തൃപ്തിപ്പെടുന്നുണ്ട്. പിന്നെ തന്നെത്താനെ ഇരുന്ന് വെറുതെ ഇരുന്ന് മലയാളം പാട്ടൊക്കെ വെറുതെ ഇരുന്ന് പാടും. ആരും
1: കേൾക്കൊക്കെ പാടി തകർക്കും, അവിടെ
2: പാടി തകർക്കും, വെറുതെ
1: വെക്കും. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഇന്ന് മിനിമോൾ എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ്.
1: ഏത് പാട്ട്?

0: കേരളം ആ പാട്ടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഓണക്കാലത്ത് കേൾക്കാനുള്ള വളരെ അന്വർത്ഥമായ ഒരു പാട്ടാണ്.
0: അതെ, ഞാൻ ഇടത്തപ്പ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതായിരുന്നു തിരുവോണപ്പുരരിതൻ ആ പാട്ടായിരുന്നു
1: സെലക്ട് ചെയ്തത്. കേരളമാക്കി എന്തായാലും കേരള എന്നുള്ള പേര് നമ്മൾ കേരളം ആയ സ്ഥിതിക്ക് നമുക്ക് ആ പാട്ട് കേൾക്കാം
0: എല്ലാവർക്കും. പിന്നെ സൈക്കോ പാർക്കിലെയും കരുണാസായിലെ മറ്റേ എല്ലാരെയും
1: ശരി എല്ലാരെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാം. എല്ലാവർക്കും വേണ്ടി പാട്ട് നമുക്ക് കേൾക്കുകയും ചെയ്യാം.
0: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ നേരുന്നു.
1: ശരി, ഓക്കെ,
0: ശരി, മക്കൾക്കും പ്രത്യേകം
1: ശരി. താങ്ക് യു വെരി മച്ച്.
0: അതെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നല്ല ഓണക്കാലം ഇങ്ങനെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഓണ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാം. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനുള്ളൊരു വേദിയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ കോട്ടൂരിൽ നിന്ന് സജിത.
0: കോട്ടൂരിൽ നിന്ന് സജിത, എന്താണ് ഒരു വിഷമം? വെപ്രളപ്പെട്ടിരിക്കുന്നു.
1: ഇല്ല,
0: ഓള് കിട്ടുമെന്ന് വിചാരിച്ചില്ല, അതിന്റെ ടെൻഷനാണ്.
1: ഇല്ല, കിട്ടൂല എന്നുള്ളൊരു ടെൻഷനില്.
0: കിട്ടൂല എന്ന് വിചാരിച്ച് വിളിച്ച് കിട്ടിയതിന്റെ ഒരു അങ്കലാപ്പിലാണ്. ഓക്കെ ആയില്ലേ?
1: ശരി ശരി,
0: അതിനെ പറഞ്ഞോ സജിത.
1: അമ്മക്ക് വേണ്ടി വിളിക്കുന്ന, അമ്മക്ക് വിളിക്കാൻ പറ്റൂല, അതുകൊണ്ട്
0: അമ്മക്ക് വേണ്ടിട്ടാണ് ഇന്ന് വിളിക്കുന്നത്. അമ്മ വീട്ടിലുണ്ടല്ലോ?
1: അമ്മ വീട്ടിലുണ്ട്, പക്ഷേ ഫോണില്ല വിളിക്കാൻ.
0: അതുകൊണ്ടാണോ പറ്റാത്തെ?
1: ആ, അതുകൊണ്ടാ പറ്റാത്ത. ഫോണ് അച്ഛൻ കൊണ്ടുപോയി ഇന്ന് ജോലി സ്ഥലത്ത്.
0: ഇപ്പൊ അമ്മയും സജിതയും ഒരിടത്തില്ലേ?
1: ഇല്ല ഇല്ല, ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്.
0: ശരി, അപ്പൊ അമ്മക്ക് കേക്കാലോ?
1: കേക്കാം കേക്കാം.
0: അതുകൊണ്ട്, അതായത് സജിത എന്ന് പറഞ്ഞ നമ്മുടെ ഗിരിജ ചിച്ചിയുടെ മകൾ.
1: അതെ.
0: ഓക്കെ, കല്ലറയിൽ നിന്ന് അമ്മക്ക് വേണ്ടി. അമ്മക്ക് റേഡിയോ കേൾക്കാലോ അപ്പൊ അവിടെ ഇരുന്നാല്?
1: കേക്കാം കേക്കാം.
0: ആ ആ, അപ്പൊ സജിത പറഞ്ഞ ഓണവിശേഷങ്ങളൊക്കെ പറ.
1: ഓണമൊന്നും ആയില്ല ഇനി.
0: ഈശ്വര, ഇനി വേറെ നാലേ നാല് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ.
1: പിള്ളേർക്കൊക്കെ തുണിയൊക്കെ എടുത്ത്.
0: ആ, സജിതയ്ക്ക് എടുത്തില്ലേ?
1: ഇല്ല ഇല്ല, ഇനി ഞങ്ങൾക്കൊക്കെ നാളെ എടുക്കത്തുള്ളൂ.
0: ഭയങ്കര തിരക്കാണ്, കടകളിലൊന്നും കേറാൻ വയ്യ. കടകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ നിരനിരയായി പോണതുപോലെയാണ് കടകളിലെ തിരക്ക്.
1: രണ്ടുമൂന്ന് കടകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് തുണികളൊക്കെ എടുക്കാൻ.
0: ആ ശരി, സെലക്ഷൻ ഒക്കെ ഉള്ളത് നോക്കി വെച്ചിട്ടുണ്ട്. ശരി ശരി, അപ്പൊ തിരക്കെ കഴിയണ ഒരു സമയത്ത് അങ്ങോട്ട് പോയി എടുക്കുക. ഈ തുണി എടുക്കാൻ പോകുമ്പോ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ആക്കിയിട്ട് പോവും?
1: ഇല്ല, നാളെ ഇനിയിപ്പോ അവരെ കൂടെ കൊണ്ടുപോകും. ഹസ്ബൻഡിന്റെ സഹോദരിയുടെ വീട് വരെ പോകും. അവിടെ ഒരു കുട്ടിയുണ്ട്, അവർക്ക് തുണി എടുത്തു കൊടുക്കാം. അവിടെ പോയി അവർക്ക് തുണിയൊക്കെ എടുത്തു കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേന്
0: ഞങ്ങൾ. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓണക്കോടിയൊക്കെ കിട്ടാറുണ്ടോ?
1: ഓണക്കോടി കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ അവരെ അച്ഛമ്മ എടുക്കും, അവിടെ എന്റെ അമ്മ എടുക്കും,
0: കുട്ടികളുടെ അച്ഛനെടുക്കും. ഓക്കെ, നമ്മള് വലുതായതാണ് പ്രശ്നം അല്ലേ? വലുതായവർക്ക് ഈ ലോകത്തൊരു വിലയില്ല. ആരും ഉടുപ്പ് എടുത്തു തരൂല, കഷ്ടമാണ്, കഷ്ടം.
1: എനിക്ക് ഉടുപ്പ് എടുത്തു തരും, എന്റെ അവിടെ വീട്ടിൽ നിന്ന് എടുക്കും, ഇവിടെ നിന്ന് എടുക്കും, അമ്മ എടുക്കും. അവിടെ അമ്മ നേരത്തെ എടുത്ത് തന്നായിരുന്നു.
0: ഓക്കെ, ഇപ്പൊ നമ്മക്കാണ് വിഷം, എനിക്കാണ് ഇപ്പൊ വിഷം. ആരും എടുത്തു തരുന്നില്ലല്ലോ.
1: ഇവിടത്തെ അമ്മ എടുത്ത് തന്നായിരുന്നു, ഹസ്ബൻഡിന്റെ അമ്മ.
0: ആ, പക്ഷെ ഇന്നലെ എനിക്കൊരു ഉടുപ്പ് കിട്ടി ഇതൊക്കെ പറഞ്ഞാലും. ഇനി എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും, അങ്ങനത്തെ പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
1: ഇനി എന്റെ വീട്ടിൽ നിന്ന് കിട്ടും, ഹസ്ബൻഡ് എടുക്കും, അതല്ലാതെ വേറെടൊന്നുമില്ല.
0: തൽക്കാലം അത്രയൊക്കെ മതി കേട്ടാ. ശരി, ഇനി ഓണ സദ്യയൊക്കെ ഒരുക്കണ്ടേ?
1: ഓണം ഇവിടെ തിരുവോണം മാത്രമേ ഉള്ളൂ. ഒന്നാം ഓണം വീട്ടിലായിരിക്കും, എന്റെ വീട്ടില്.
0: കല്ലാറ് പോവും?
1: തിരുവോണത്തിന് ആരോരിടം പോവില്ലല്ലോ.
0: തിരുവോണത്തിന് എല്ലാരും അവരവരെ വീട്ടിലിരിക്കും. അങ്ങനെ വേണമെന്നാണ് പ്രമാണം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇറങ്ങും, ചോറൊക്കെ കഴിച്ചിട്ട്.
1: അത് കഴിഞ്ഞിട്ട് ഇറങ്ങാക്കൂല, എങ്കിൽ അവിടെ ചെന്ന് കഴിക്കണ്ടേ?
0: ആ, വൈകുന്നേരം കഴിക്കണം, രാത്രി സമയം നോക്കി പോണം. അപ്പൊ പിന്നെ വേറെ ജോലി ഉണ്ടല്ലോ.
1: അവിടെ രാത്രിയൊക്കെ വെച്ചെല്ലാം അമ്മ അത് സമ്മതിക്കൂല, അവിടെ ആനയൊക്കെ ഇറങ്ങുന്നോണ്ട്.
0: ആ, അപ്പൊ നേരത്തെ പോണം.
1: ഓ, അതുകൊണ്ട് അമ്മ ഇന്ന് രാവിലെ വിളിച്ചു, രാവിലെ 7 മണിക്ക് വിളിച്ചു പറയാണ്, ഇന്ന് കരുണാസായി റെഡി ഉണ്ട്, നീ വിളിക്കണം. പപ്പ ഫോണ് കൊണ്ടുപോയ പിന്നെ
0: പോയതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റൂല.
1: അതുകൊണ്ട് അമ്മക്ക് പകരം ഞാൻ വിളിക്കണം.
0: ഇപ്പൊ ഗിരിജാമ്മക്ക് പകരമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് പാട്ട് വേണം
1: അമ്മക്ക്? കൃഷ്ണഭക്തി ഗാനമാണ് വേണ്ടത്. മറ്റേ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ ഞാൻ കാണും, ആ പാട്ടാണ് അമ്മക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു.

0: ഞാൻ ഗോപകുമാരനെ കാണും. അപ്പൊ ഈ പാട്ടാണെന്ന് തോന്നുന്നു.
1: ഈ പാട്ടേനെ, ഈ പാട്ട്.
0: ഓക്കെ, അപ്പൊ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പാടിയത്. വലിയ കൊള്ളൂല്ലെങ്കിലും അമ്മ അത് സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പാടിയ സ്വീകരിക്കും. ഓക്കെ സുധിത, അപ്പൊ എല്ലാവർക്കും, അമ്മയ്ക്കും അച്ഛനും കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഗിരിജാമ്മ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു.
0: ശരി, ഓക്കെ.

0: ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവേലിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ നമുക്ക് പോക്കുവേലിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ നിർമ്മല കൊറളിയോട്.
0: ആ നിർമ്മല കൊറളിയോട്, എന്തൊക്കെയുണ്ട്?
1: നല്ല വിശേഷം.
0: ഓണത്തിന് അവിടെ പൂക്കളമൊക്കെ ഇട്ടോ വീട്ടില്?
1: ഇല്ല, ഞാൻ പൂക്കളമൊന്നും ഇടാറില്ല.
0: പൂക്കളത്തോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല.
1: ഇല്ല, പൂക്കളോടെ ഇഷ്ടമുള്ളൂ. പൂക്കളം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇത് പകർത്തിടാനും കാണാനും എല്ലാം ഞാൻ മാത്രമല്ലേ ഉള്ളൂ.
0: റേഡിയോയുടെ അടുത്താണോ നിക്കുന്നേ?
1: അല്ലല്ല.
0: ആ എന്തോ ശബ്ദം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് പോലെ തോന്നുന്നു. അതാണ് ഈ പൂക്കളെ, ഈ ചെടിയിൽ നിൽക്കുന്ന പൂക്കളെ ഇങ്ങനെ പിച്ച് പറിച്ചിടുന്നതിനേക്കാൾ നല്ലത് ചെടിയിൽ നിന്ന്
1: കാണുന്നതാണ്.
0: അതൊരു നല്ല തീരുമാനമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് പൂക്കളെ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓണം എന്ന് പറയുമ്പോ
1: ഭയങ്കര ഇഷ്ടമാണ്.
0: ആ ഓണം എന്ന് പറയുമ്പോ ഓണപ്പൂക്കളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല.
1: പറ്റൂല്ല. മോ ഇവിടെ ഉള്ളപ്പോ എല്ലാ വർഷം പൂക്കൾ വാങ്ങിച്ചോണ്ട് വന്ന് അവിടെ ചുമട് താങ്ങിയില് ഒത്ത പൂക്കളം ഇടാൻ
0: പോകും. പ്രാവശ്യം ഇവിടെ ഇല്ലല്ലോ.
1: കഴിഞ്ഞ വർഷമൊക്കെ വലിയ അവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്.
0: ഇപ്രാവശ്യം മത്സരമായിട്ട് തന്നെ ഉണ്ടോ?
1: എല്ലാ വർഷവും അവിടെ മത്സരമാണ്.
0: അങ്ങനെ ഉത്സവ മത്സരമായി എന്ന് പറഞ്ഞതുപോലെ
1: ഓണ ഉത്സവമാണ് അവിടെ.
0: ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ തിരിഞ്ഞാൽ
1: എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മളെ ഇവിടെ മാത്രം ഇപ്പൊ നബിദിനവും എല്ലാം കൂടെ ആയതുകൊണ്ട് കൊറളിയോട് ജംഗ്ഷനിൽ വലിയ ഇത് കാണൂല.
0: എവിടെ തിരിഞ്ഞാലും ഓണപ്പൂക്കളവും ഓണത്തിരക്കും ഓണ കച്ചവടവും ഒക്കെയാണ്. കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം.
1: എല്ലാരും പൊളിക്കല്ല.
0: ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും പോകുമ്പോ ഒരു 10,000-15,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണി കണ്ടതും കത്തിരിക്ക എല്ലാം വാങ്ങിക്കാം. അതാണ് അതൊക്കെ അതാണ് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്.
1: ഒരു കുഴപ്പമില്ല.
0: അതാണ് ഇതിനകത്തിരുന്ന് റേഡിയോ ഒക്കെ കേട്ട് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ച് ഇവിടെയുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടങ്ങനെ ഇരിക്കുക.
1: കണ്ടങ്ങനെ ഇരിക്കണേണ്, അതാണ് ഏറ്റവും വലിയ സുഖം. ഇടിയുള്ളണ്ട, തള്ളലുള്ളണ്ട, ഒന്നും കൊള്ളണ്ട.
0: കടയിലൊക്കെ പോയാൽ ഭ്രാന്തെടുക്കും. സത്യം പറഞ്ഞു,
1: അയ്യോ ഭ്രാന്തെടുക്കും. ഒന്നും വാങ്ങിക്കാൻ നമുക്ക് പറ്റൂല.
0: ഞങ്ങൾ ഇടയ്ക്ക് ഇവിടുന്ന് സുഹൃത്തുക്കളായിട്ട് ഒന്ന് കടയിൽ പോയി, പ്രത്യേകിച്ച് തുണിക്കടകളിൽ ചെന്ന് ദർശിക്കാൻ വയ്യ.
1: തന്നെ ടീച്ചറെ, ഓരോരുത്തരും ഓരോ കുന്നിനാണ് വാങ്ങിച്ചു കൂട്ടണത്.
0: ഡ്രസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, പിന്നെ അതൊരു സന്തോഷം. പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഓണക്ക് ആയ ഒരു ഉടുപ്പ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി.
1: രണ്ടു മൂന്ന് വർഷം കൂടുമ്പോഴായിരിക്കും ഒരു ഡ്രസ്.
0: ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ഓണത്തിന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഓണത്തിനും വാങ്ങണം, അല്ലെങ്കിൽ ഓണം ഇല്ല എന്നൊരു തോന്നലാണ്.
1: വരണമെങ്കിലും വേണം.

0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എവിടെ ഓണൊക്കെ അടിച്ചു പൊളിക്കുന്നല്ലേ.
0: ഇവിടെ ഇങ്ങനെ ഓണം റേഡിയോയിലാണ് കൂടുതലും.
1: അതെ അതെ, ഞാൻ കേൾക്കുന്നുണ്ട്.
0: നാളേക്കൊരു സ്പെഷ്യൽ ഇഷ്ടഗാന പരിപാടി ഉണ്ട്, കേക്കണേ?
1: ശരി ശരി,
0: കേട്ടിട്ട് അഭിപ്രായം പറയണം.
1: പറയാം പറയാം.
0: ആരെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല.
1: ഇപ്പൊ പറയണ്ട,
0: പറയൂല.
1: ഇന്നത്തെ കേട്ട് ഞാൻ.
0: ശരി, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: നിലവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ ചെമ്പ ചെമ്പക മലരുളി പൊന്നൂലിൽ പൊന്നൂലിൽ നിനക്കായി ചന്ദന മണികൾ കരുതി വെച്ചു ഞാൻ ഒളിച്ചു വെച്ചു. ആ പാട്ട്.
0: ശരി, അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി, പ്രത്യേകിച്ച് ഓണക്കാലമല്ലേ,
1: നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ വിളിക്കാതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് ഒളിച്ചു വെച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ സമർപ്പിക്കും.
0: ഒളിച്ചു വെച്ചിരി ഒളിഞ്ഞിരിക്കുന്ന
1: ഒളിഞ്ഞ് അതെ അതെ ഒളിഞ്ഞിരിക്കുന്ന
0: അല്ല, ചെമ്പകപ്പൂക്കൾ നമ്മൾ അത്തപ്പൂക്കൾ ഇടാറില്ല എന്തോണം അല്ലേ?
1: ചെമ്പകപ്പൂ ഇടൂല
0: ഇടൂല
1: ഇല്ല,
0: കിട്ടാനില്ല അത്ര, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനെയും പിച്ചു പറിച്ചിട്ടേനെ. പല കളറിലുള്ള ചെമ്പകപ്പൂ ഉണ്ടല്ലോ, വെള്ളയുണ്ട്, ക്രീം ഉണ്ട്, പിങ്ക് ഉണ്ട്, പക്ഷെ അസാധ്യമായ മണമാണ്.
1: ഓ, ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. നമ്മളെ പേരില് അങ്ങോട്ട് പോണ ഉണ്ണിയുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കളത്തിൽ.
0: ശരി, അപ്പൊ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം. അപ്പൊ സ്പെഷ്യൽ ഓണാശംസകൾ നിർമ്മല ചേച്ചിക്കും കുടുംബത്തിനും നേരുന്നു കേരളസ്ഥായ റേഡിയോ.
1: ഓ, ഞാൻ മോളെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് അപ്പൊ മരിച്ചു. അവന്റെ മരുമോന്റെ കുഞ്ഞമ്മ ഇന്നലെ മരിച്ചു.
0: അപ്പൊ ഇനി ഓണത്തിന് അങ്ങോട്ട് പോണില്ലേ?
1: ഇല്ല, ഇന്ന് ഇനിയിപ്പം തിരുവോണത്തിന് പത്തനംതിട്ട പോകണം. സഹോദരന്മാര് രണ്ടുപേരും അവിടെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകണം.
0: അങ്ങനെ നടക്കട്ടെ കാര്യങ്ങൾ.
1: അതെ അതെ.
0: ശരി, അപ്പൊ ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ, ബൈ.
1: ഓക്കെ.
0: പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിർമ്മല ചേച്ചിയാണ് കുറലോട് നിന്നിപ്പോ സംസാരിച്ചത്. അപ്പൊ എല്ലാ കുറെ നാളുകളായി വിളിച്ചിട്ട് വിളിക്കാതെ ഒളിച്ചിരിക്കുന്ന കുറെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെമ്പക മലരുളി എന്ന് തുടങ്ങുന്ന പാട്ട്, ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ജലചക്രവർത്തി സ്ഥാനത്തെത്തിയ കൊല്ലം പറവൂർ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടനും 2-ാം സ്ഥാനത്തെത്തിയ പുന്നമട പി ബി സിയുടെ നടുഭാഗവും 3-ാമതെത്തിയ യു ബി സി കൈനികളുടെ വിയപുരവും തമ്മിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷ് ചെയ്തത്. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. വനിതകൾ തുഴഞ്ഞ തെക്കനോട് വിഭാഗത്തിൽ പടിഞ്ഞാറെ പറമ്പൻ ജേതാവായി. ഇരുട്ടൂത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ 3 തൈക്കലും ബി ഗ്രേഡ് വിഭാഗത്തിൽ താണിയൻ ദി ഗേറ്റും സി ഗ്രേഡ് വിഭാഗത്തിൽ ഇളമുറ തമ്പുരാനും ജേതാവായി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നെപ്പോളിയനും ബി ഗ്രേഡ് വിഭാഗത്തിൽ ചിറമേൽ തൊട്ടുകടവനും വിജയിച്ചു.
0: ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. സമാധാൻ സമാരോഹ സംരംഭത്തിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക ലോകദാലത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേക ലോകദാലത്തിൽ 600-ലധികം കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ അന്തർ സർക്കാർതല കമ്മീഷന്റെ 27-ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 11-ാമത് ബ്രിക്സ് നിയമഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നീതിന്യായ നിർവഹണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ശക്തമായ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയെന്നും നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയിലൂടെ അത് വിശ്വാസ്യതയും സ്ഥിരതയും നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി.
2: The enormous growth that our nations are expected to sustain cannot solely arrive by the luck of geography or the accident of resources. It is built deliberately out of institutions strong enough to be trusted. The BRICS and associate nations today are home to more than 40% of humanity and account for something close to 40% of the world's output measured by purchasing power, larger by that metric than the G7.
0: ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. കായിക മന്ത്രിമാരുടെ യോഗം നാളെയാണ്. ഈ വർഷം നവംബർ 8 ദീപാവലി ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി. മേഖലയിലുടനീളമുള്ള ജനങ്ങളോട് ആഘോഷങ്ങളിൽ പങ്കുചേരാനും പ്രമേയം ആഹ്വാനം ചെയ്തു. നേരത്തെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി ആചരിക്കുന്നതിനും പ്രത്യേക പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സിലിഗുരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലയോര മേഖലയിലെ വിവിധ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മഴക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. ജാതി മത വർണ്ണവിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിനതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
4: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൈ ഹാർട്ടിയസ്റ്റ് ഓണം ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് ടു മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്. ഓണം ട്രാൻസേറ്റ്സ് ഓൾ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലിജൻ, കാരിങ് ഫോർവേഡ് ഇറ്റ്സ് ടൈംലെസ് മെസ്സേജസ് ഓഫ് ഇക്വലിറ്റി, ഹാർമണി ആൻഡ് വിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വേൾഡ്.
0: ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. കുട്ടികളിലെ ജലദോഷം, പനി, അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് നിയന്ത്രണമേർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ക്ലോർ ഫെനിറമീൻ മേലിയേറ്റ്, ഫിനൈൽ അഫ്രീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ സംയുക്തങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിലാണ് നിയന്ത്രണങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
5: 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബിളിലും പാക്കറ്റിലും വ്യക്തമായി പ്രദർശിപ്പിക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചു. അത്തരം സംയുക്തങ്ങളുടെ ഉപയോഗം 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സുപ്രധാന നടപടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ കാലവർഷം സജീവം. നിരവധി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും മധ്യപ്രദേശിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ മുതൽ കൊളംബോയിൽ. പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടുന്നു. പൂൾ ഡിയിൽ നിലവിൽ 2 സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് ടീമിന് വെങ്കലം. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ 3rd ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ 80% തദ്ദേശീയ സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400 കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പാട്ടുകളും ഓർമ്മകളും മനസ്സിന്റെ സ്പർശമുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് പോക്കുവയിലിന്റെ പ്രത്യേകത. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ
2: മാഡം മാഡം ഹലോ
1: ആ കേൾക്കാം, പറഞ്ഞോളൂ. ആ പറയൂ.
2: സുഖം തന്നെ മാഡം?
1: സുഖമാണല്ലോ ലത.
2: ആ
1: ഇത് അശ്വതിയുടെ വീട്ടിൽ നിന്നല്ലേ?
2: അല്ല മുണ്ടേല.
1: അല്ലതല്ലത്. ഓക്കെ ഓക്കെ, സോറി സോറി സോറി. ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഞാനേ ഇങ്ങനെ അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി ഇടയ്ക്ക് സംസാരിച്ചിരുന്നല്ലോ, അപ്പൊ അത് പെട്ടെന്ന് അത് ഓർമ്മ വന്നല്ലേ. ഞാൻ എങ്ങനെ മറക്കും എന്നുള്ളത്, എങ്ങനെ മറക്കും. ഇല്ല ഇല്ല, ജയരാജേട്ടനെ ഞാൻ രാവിലെ ഇന്ന് ഇന്ന് ലൈവിലേക്ക് കയറിയപ്പോ ഓർത്തു. ഓരോ ഓണത്തിന് എന്നെ ഇങ്ങനെ വിളിക്കും, അടുത്ത ഓണത്തേക്ക് ഞാൻ നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിക്കും. ഞാനത് ഓർത്തുകൊണ്ടാണ് സത്യം പറഞ്ഞാ ഇന്ന് ലൈവിലേക്ക് കയറിയത്. ആരോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ ഓർത്തു. ജയരാജേട്ടൻ എന്ത് പറയുന്നു?
2: അവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ല, എന്നാലും സംസാരിക്കുമ്പോ മാറിപ്പോ, അതുകൊണ്ടാണ് പിന്നെ തീരെ വിളിക്കാത്തത്.
1: കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോവും.
2: ആ പോവും.
1: ആരോഗ്യപരമായിട്ട്
2: വേറെ കുഴപ്പമില്ല.
1: ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോയോ?
2: ഇനിയിപ്പോ അടുത്ത മാസം പോയാ മതി.
1: ഈ ഒരു ഓർമ്മ ഇങ്ങനെ തെന്നി പോകുന്നു എന്നുള്ള അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഓണത്തിന്റെ ഇതൊക്കെ എന്തായി?
2: ഓണം പകുതി വന്നു.
1: ഓണം പകുതി വന്നു എന്ന് പറഞ്ഞാൽ ഓണക്കോടി എടുത്തു എന്നാണ് എന്റെ അർത്ഥം.
2: ഓണക്കോടി ചേച്ചി എടുത്തു, എനിക്കും ചേട്ടന് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ മക്കളിനിപ്പോ നാളായിട്ടും പോകുമായിരിക്കും. ഞായറാഴ്ചയില്
1: മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. നക്ഷത്രക്കൊക്കെ ഡ്രസ് എടുക്കണ്ടേ?
2: എടുക്കണം, ഒരു ജോഡി എടുത്ത് സ്കൂളിലെ ഫംഗ്ഷന്
1: വേണ്ടി. നക്ഷത്രയൊക്കെ അവിടെ ഉണ്ടോ ഇന്ന്?
2: ഉണ്ട്, എല്ലാരും ഉണ്ട്.
1: ഓണത്തിനൊന്നും വേറെ യാത്രയൊന്നും ഇല്ലേ അവർക്ക്?
2: ഇല്ല ഇല്ല, അത് അവിടെ ജിനുവിന്റെ അമ്മക്ക് സുഖമല്ലാതെ അതിനിടയ്ക്ക് ഐസുലൊക്കെ ആയിപ്പോ ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇനിയിപ്പോ ഓണത്തിനും പോണ കാര്യം പാടാണ്.
1: പിള്ളേർക്കൊരു ഊഞ്ഞാലെങ്കിലും ഇട്ട് കൊടുത്തോ?
2: ഇല്ല മാഡം,
1: സൗകര്യം പറയണ്ട, പറഞ്ഞ അത് ഊഞ്ഞാല കെട്ടാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കും.
2: അങ്ങനെ ഒരു നിർബന്ധം ഇല്ല, അത് അവർക്കറിയാം.
1: അങ്ങനെ ഇല്ല. ഓക്കെ ഓക്കെ. നല്ല മക്കൾസ് ആണല്ലേ?
2: അതെ അല്ലേ, അവര് പറഞ്ഞത് മനസ്സിലാക്കും. ഇനിയിപ്പോ നാളെ മോളെ ലാബില് ഓണാഘോഷം. ഇപ്പൊ ഇനി അങ്ങോട്ട് പോകും നാളെ.
1: കുഞ്ഞുങ്ങളെ അവരെ കൊണ്ടുപോകും അല്ലേ? ഫാമിലി അവിടെ
2: അവരെ കൊണ്ടുപോകും, അവരെ കൊണ്ടുപോകും.
1: ഓക്കെ, അങ്ങനെയൊക്കെ അവിടെ പോയി ആഘോഷിക്കാം, പാട്ടൊക്കെ പാടാം.
2: ആ ഇന്നലെ പിന്നെ സ്കൂളിലുണ്ടായിരുന്നു, കോപ്പറമംഗല സ്കൂളില് നക്ഷത്രക്ക് സാമൂഹ്യ മെനങ്ങാതായിരുന്നു. ആ അങ്ങനെയൊക്കെ അങ്ങ് പോണു മാഡം.
1: അങ്ങനെ ഒരു ഒരു ഒരു
2: പരുവത്തിന് പോണ് അക്കങ്ങളാണ് മാഡം. ഒരു വിഷമോ?
1: വേറെ അതെ അതെ, പണവും സൗകര്യങ്ങളും ഒന്നും അല്ല, ആരോഗ്യം തന്നെയാണ് ഏറ്റവും
2: പ്രധാനം. എനിക്കിപ്പോ യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
1: അന്ന് പറഞ്ഞു വയ്യാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു?
2: അഡ്മിറ്റ് ആയിരുന്നു, ഇപ്പൊ നമ്മുടെ യോജന ചികിത്സ തന്നെ.
1: ഓ ശരി ശരി.
2: അങ്ങനെയൊക്കെ അങ്ങ് പോണെന്നേ ഉള്ളു മാഡം.
1: ഒരു പ്രായം കഴിഞ്ഞ മരുന്ന് മന്ത്രവുമായിട്ടൊക്കെ പോവാ. അതിനിടയിലൂടെ അല്പ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്
2: ഏറ്റവും
1: സങ്കടങ്ങൾക്കിടയിലും. അതെ അതെ, അപ്പൊ സങ്കടങ്ങൾക്കിടയിലും അസുഖങ്ങൾക്കിടയിലും ഒക്കെ ഉള്ള സമയം ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക.
2: നമ്മളെ കരുണാശ്രയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ഓണം പറയാൻ പറഞ്ഞിട്ടുണ്ട് ജയരാജേട്ടൻ.
1: ജയരാജേട്ടന്റെ പ്രത്യേക എന്റെ പ്രത്യേക സ്നേഹാന്വേഷണത്തോടൊപ്പം ഒരു സ്നേഹ ഓണ നമസ് ഒരു ഓണ ഒരു ഓണാശംസ.
2: പിന്നെ
1: പിന്നെ നക്ഷത്രയ്ക്കും കുഞ്ഞാറ്റയും, പ്രത്യേകിച്ചും ജയരാജേട്ടന്.
2: ജയരാജേട്ടൻ
1: പിന്നെ നക്ഷത്രയ്ക്കും കുഞ്ഞാറ്റയ്ക്കും അമ്മ അമ്മയ്ക്ക് സ്വർണം അമ്മയ്ക്ക്
2: എല്ലാവർക്കും.
1: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
2: ഇന്ന് നമ്മള് ചിത്ര ചേച്ചി പാടിയ ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ പൂത്തിറങ്ങി.
1: ചിങ്ങപ്പൂ ചിത്തിരപ്പൂ എന്നാണോ?
2: ആ ചിങ്ങപ്പൂ ചിത്തിരപ്പൂ
1: അങ്ങനെയാണ്.
2: അല്ല അത്തപ്പൂ അല്ല,
1: ഓ,
2: ആൽബം പാട്ടായിരുന്നു.
1: അനിയുടെ പുതിയ അറിവാണ് കേട്ടോ. ഞാൻ പാടിക്കുന്നത് അത്തപ്പൂ, ചിത്തിരപ്പൂ, തൃത്താപ്പൂ, ചിങ്ങപ്പൂ, ചിത്തിരപ്പൂ, തൃത്താപ്പൂ, പൂത്തിറങ്ങി. ഓക്കെ, അപ്പൊ
2: എല്ലാ,
1: അതെ അതെ അതെ, വരികളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എല്ലാ മലയാളികൾക്കുമായിട്ട് അങ്ങ് സമർപ്പിക്കാം. ശരി, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണ ആശംസകൾ നേരുന്നു.

പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചിരിയും ചിന്തയും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നിറഞ്ഞ വിശേഷങ്ങൾ നമുക്ക് പോക്കുവേയിലൂടെ പങ്കുവയ്ക്കാം. രാഗത്തിന്റെയും താളത്തിന്റെയും വർത്തമാനത്തിന്റെയും മനോഹര സംഗമമാണ് പോക്കുവേയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കാവോ? കോൾ കട്ടായി. പോക്കുവേയിൽ പരിപാടിയിൽ നമുക്കൊരു പ്രിയഗാനം കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു പാട്ട് ചിലപ്പോൾ നമുക്കൊരു ഓർമ്മയാകാം, ചിലപ്പോൾ ഹൃദയത്തിൽ വിളങ്ങുന്ന ഒരു നക്ഷത്രവുമാകാം. അത്തരത്തിലുള്ള അനവധി ഗാനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പ്രിയ ഗാനങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഞാൻ നടരാജൻ. പറയൂ.
1: ഞാൻ ചോദിച്ചായിരുന്ന പാട്ടുകാരണമറിയോ?
0: ഏതായിരുന്നു?
1: ഞാൻ ഓടിനുള്ള പാട്ടാണ് ആദ്യം. ചോദിക്കാനിരുന്നത്.
0: എന്നിട്ട്
1: ഞാൻ ചോദിച്ചു അർത്ഥം പൂജിച്ചിരുന്നു. അത് കണ്ടാ എനിക്ക് ഈ പാട്ട് മതിയായിരുന്നു. പിന്നെ മേളത്തിന് നമസ്കാരമുണ്ട് കേട്ടോ.
0: മുറ്റത്തെ മുല്ല വേണോന്നാണ് ആഗ്രഹം. പക്ഷെ ഒരു കാര്യം മനസ്സിലാകേണ്ടത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ്.
1: ബാക്കിയുള്ളവർക്ക് മണം കാണുമല്ലോ.
0: ആ, നമ്മക്കേ മണമില്ലാതുള്ളൂ. പോണ വഴിക്ക് മണം കാണും. കാണുമല്ലോ.
1: പിന്നെ ഓണമണിക്ക് മേളത്തിന് നമസ്കാരം ഉണ്ട്. കാരണം നമസ്കാരം മാത്രമേ എനിക്ക് തരാനുള്ളൂ. കാരണം എനിക്ക് ഓണമല്ലേ, എന്റെ ഓണമെല്ലാം കഴിഞ്ഞു.
0: അതെ, എനിക്ക് ആ നമസ്കാരം മതി.
1: പിന്നെ
0: പോരട്ടെ പോരട്ടെ, സ്റ്റോക്കുകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഓ, പിന്നെന്താ? ഓ, ആയിക്കോട്ടെ.
1: അതിലാണെങ്കിൽ മുല്ലപ്പൂവ് നടക്കുന്ന ഒരു പാട്ടുണ്ട്.
0: ആ, അതേത് പാട്ടായിരുന്നു?
1: ഇതാണ്, കൊണ്ടയിലെ ചെണ്ട് മണക്കരട് സംഘം, മൂക്കിലിട്ട് മുക്കാലിനെങ്കിലടി തന്തം, എല്ലാം ചേർന്നിതാണടിയോ പൊട്ടു തൊട്ട ഒത്തിച്ചില്ല നരദേവേശ്വരകോകാവിജയങ്ങളാണ് എന്ന മാങ്കവിയെ പോകാരവേഗമെല്ലാം കടക്കെന്ന് പാത്തരുളി കരുണ തിരിയാകാതെ
0: ഓണമൊന്നും ഇല്ലാന്ന് തീരുമാനിച്ച്
1: ഓണം തീരുമാനിക്കണ്ട. ഓണം കൊണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര തിരക്കാണ്.
0: ആ, എല്ലാവർക്കും തിരക്കാണ്. ഓണം വന്നാ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂടുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ തിരക്കാണ്,
1: എല്ലാരും വിളിക്കാണ്. അവരോട് ചോറ് കഴിച്ചിട്ട് പോയാ.
0: പക്ഷെ നമ്മള് പോവൂല. എവിടെന്നെങ്കിലും ഒരുപിടി ചോറ് നമ്മള് കഴിച്ചല്ലേ പറ്റൂ. ആ, അതിന് എത്രയൊക്കെ നമ്മള് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും വയറിന് കൊള്ളണല്ലേ നമുക്ക് കഴിക്കാൻ പറ്റൂ.
1: പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം നമ്മുടെ വീട്ടിൽ രണ്ടു പേരൊക്കെ ഉണ്ടെങ്കിലേ,
0: ആ,
1: എല്ലാരും കൂടി ഇരുന്ന് സന്തോഷം
0: തന്നെ. ആ, ഇലയിൽ ഇങ്ങനെ എല്ലാ കറികളും ഒക്കെ വിളമ്പി അല്ലേ? ആ, അത് തീർച്ചയായും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കുമ്മിയടിക്കുവിൻ തോഴിമാരെ, നിങ്ങൾ കുമ്മിയടിക്കുവിൻ തോഴിമാരെ. ആ, ശരി. അപ്പൊ നമുക്കിപ്പോ കേൾക്കേണ്ട പാട്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലേ? ഞാൻ വെറുതെ മണമില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളു. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ, മുത്തുപോലെ മണി മുത്തുപോലെ.
1: നമ്മളെ വീട്ടിലുള്ള മുല്ലയ്ക്ക് മണമില്ല. പക്ഷെ അതിനകത്ത് തൊട്ടുള്ള ആൾക്കാർ പറയാണ് ഇവിടെ കൂടെയാണ് മണമുള്ളതെന്ന്.
0: ഇവിടെയാണ് മണമുള്ളത്?
1: നമുക്കില്ലെന്നേ ഉള്ളു. അടുത്ത വീട്ടിലിരിക്കുന്നവർ പറയാൻ നമുക്കുണ്ട്.
0: ആ, അടുത്ത വീട്ടിലുള്ള അങ്ങനെയാണ് ചെയ്യാൻ. നമുക്ക് മണമില്ലെങ്കിൽ അപ്പുറത്തുള്ളവർക്ക് മണം കിട്ടട്ടെ. ശരി, അപ്പൊ നമ്മളങ്ങനെ മുല്ലകൾ നട്ടു വളർത്തു, മറ്റുള്ളവർക്ക് മണം പരത്തട്ടെ, പ്രകാശം പരത്തട്ടെ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഇത് എന്നൊരു സ്പെഷ്യൽ പാട്ടായിക്കോട്ടെ ഓണത്തിന്. അപ്പൊ ചേട്ടനെ ഹൃദ്യമായ ഓണം ഇല്ലെങ്കിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ എന്നുള്ള പാട്ട് എല്ലാവർക്കും ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇനി എത്ര ഓണങ്ങൾ കിടക്കുന്നു. നടരാജ പിള്ള ചേട്ടൻ ഇനി എത്രയോ ഓണം ആഘോഷിക്കാനിരിക്കുന്നു. അടുത്ത ഓണത്തിന് ഇതുപോലെ എന്റെ അടുത്ത് സംസാരിക്കാനുള്ളതാണ്. ശരി, അങ്ങനെ പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ മുന്നോട്ട് പോണം. നമുക്ക് സംസാരിക്കാം. ഓ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ശരി ഏട്ടാ, അപ്പൊ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ, ബൈ.

0: ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, ഓണവിശേഷങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ. സുഖാണല്ലോ. ആരാ?
1: ഞാൻ
0: പറയൂ. അഗസ്ത്യവനത്തിൽ നിന്ന് മഞ്ജു. അവിടെ ഓണമൊക്കെ എത്തിയോ?
1: ഓണമൊക്കെ എത്തി.
0: ബസ് പിടിച്ചൊക്കെ അങ്ങ് വന്ന? ബസ് പിടിച്ചൊക്കെ ഓണം അങ്ങ് വന്നാന്ന്?
1: ബസ് പിടിച്ച് വരാൻ റോഡുകളൊന്നും ഉണങ്ങിയിട്ടില്ല, മഴയൊക്കെ പെയ്ത്
0: വെള്ളം കിടക്കാണ്. പക്ഷെ അതിപ്പോ എങ്ങനെയായാലും മഹാബലി അവിടെ എത്തുമല്ലോ. അദ്ദേഹം പറന്നായാലും അങ്ങ് വരും. പ്രത്യേകിച്ച് അഗസ്ത്യവനത്തിലൊക്കെ പ്രത്യേകിച്ച് വരും. വനങ്ങളല്ലേ, പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാകുമ്പോ എന്തായാലും വന്നല്ലേ പറ്റൂ. നമ്മളെ കാണാതിന് ആരെ കാണാൻ?
1: ആരോ പ്രജകളെ കാണാൻ മാവേലി വർഷത്തിൽ ഒരു പ്രാവശ്യം വരുമ്പോ നമ്മളെ കാണാൻ വരുമ്പോ നമ്മള് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നമ്മളെയൊക്കെ കാണാൻ പറ്റും.
0: വലിയ ടാസ്കാണ് ഈ മഹാബലിക്ക്. ഇത്രയും ദിവസം കൊണ്ട് ഈ തിരുവോണത്തിനല്ലേ വരാൻ പറ്റുള്ളൂ, അതിനുമ്പ് വരാൻ പറ്റൂല. ഈ ഒറ്റ ദിവസം കൊണ്ട് എത്ര ആൾക്കാരെ കാണണോന്നറിയാമോ? അതേസമയം അത്തം തൊട്ടേ ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. വാമനൻ തൊട്ടത് കൊടുത്തതും
1: പിള്ളേരൊന്നും വരത്തില്ല.
0: എന്താ പിള്ളേരൊന്നും ഇപ്രാവശ്യം വരാത്തേ?
1: എനിക്ക് ഓണമില്ല.
0: പിള്ളേരെന്താ വരാത്തേ?
1: മൂത്ത മോളും കുഞ്ഞും അവർക്ക് ഇപ്പം ഇത് പരിപാടിയുണ്ട്, കൈകോട്ടി കളി. അവര് ഗ്രൂപ്പ്
0: പ്രവർത്തിക്കുന്നവരാ.
1: ദൂരെ ഒക്കെയാണ് കൈകോട്ടി കളിയുടെ ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓണത്തിനൊന്നും അവര് ഇങ്ങോട്ടില്ല. ഇളയ മോളും കൊച്ചുങ്ങളും വരുമോന്ന് സംശയമുണ്ട്. അവര് വരുവോ ഇല്ലയെന്ന് അറിയാൻ പറ്റും.
0: ചുരുക്കത്തിൽ നമ്മള് മാത്രമേ അവിടെ ഉള്ളൂ.
1: നമ്മള് മാത്രമേ ഉള്ളൂ.
0: നല്ല, നമുക്ക് മാത്രമായിട്ട് അങ്ങ് ആഘോഷിച്ചൂടെ?
1: ഒറ്റയ്ക്ക് ആഘോഷിക്കുമ്പോ അത് ഒരു വല്ലാത്ത ഒരു
0: അതൊരു മൂകത.
1: മക്കളും കൊച്ചുമക്കളും മരുമക്കളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന ഒരു ഓണം ഉണ്ണുന്നത് അതൊരു വേറെ.
0: അതിപ്പോ നമ്മുടെ നടരാജുള്ള ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു വലിയ കാര്യമാണ്.
1: അത് കാണാ,
0: നിറച്ച ആൾക്കാർ വേണം.
1: ആഹാരം വേവിച്ച് വെച്ചിട്ട് ആരും വരാതെ ഇരിക്കുമ്പോ നമുക്കൊരു വല്ലാത്ത ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: പിന്നെ മൂത്ത മോള് വിളിച്ച് അങ്ങ് ചെല്ലാൻ പറഞ്ഞു, ഇളയ മോളും വിളിച്ചിങ്ങനെ അവിടെ ചെല്ലാൻ. ഈ രണ്ട് ഒരമ്മയെ ഉള്ളു, ഈ രണ്ടു മക്കളെ വീട്ടിലും പോവണം.
0: അപ്പൊ അമ്മ എന്ത് ചെയ്യണോന്ന് അറിയാമോ? രണ്ടുപേരെ പേര് നറുക്കിടണം. എന്നിട്ട് പിള്ളേരോട്

0: പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നറുക്കിടുകയാണ്, നറുക്കിൽ എവിടെയാണോ വിഴുന്ന അവിടെ ഞാൻ വരും. അപ്പൊ പിന്നെ ഒരാളെ ഒരാളടുത്ത് പോയി ഒരാളടുത്ത് പോയില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ.
1: ഞാൻ ഇളയവർത്ത് പറഞ്ഞു ഞാൻ അങ്ങ് വരില്ല എന്ന് പറഞ്ഞു.
0: അതെവിടെയാണ്?
1: നമ്മുടെ വീടും കഴിഞ്ഞ് കൊറേ ദൂരം പോണം.
0: മൂത്താളെവിടെയാ?
1: മൂത്താള് നെടുമങ്ങാടാണ്.
0: അപ്പൊ പിന്നെ നമുക്ക് നെടുമങ്ങാട്ട് വരാം.
1: ആ നെടുമങ്ങാട് പാലോടൊക്കെ കഴിഞ്ഞൊക്കെ പോണം.
0: അങ്ങ് പോണോ?
1: പാലോടൊക്കെ കഴിഞ്ഞു പോണം. സെറ്റിൽമെന്റ് ഏരിയ തന്നെയാണ്.
0: ആ സ്ഥലത്തിന്റെ പേര്?
1: ഞാറനീലി.
0: ഞാറനീലി എനിക്കറിയാം. വിദുര?
1: ആ വിദുര ഞാറനീലി.
0: അവിടെയൊക്കെ നമ്മള് ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞാൻ പറയണ ഞാറനീലിൽ പോവാനാണ്. മറ്റേ ആളോട് പറയണ നീ തൊട്ടടുത്തല്ലേ, അത് ഞാൻ എപ്പോഴെങ്കിലും വരാന്ന് പറയണം.
1: ആളെ കേട്ടോട്ട്.
0: അപ്പൊ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുക. ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഓണത്തിന് ബോറടിക്കണ്ട.
1: ഓണത്തിന് ഞാൻ കൂടെ കാണത്തില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവും.
0: ആ അതെ തന്നെ. അല്ലാത്തപ്പോഴാണെങ്കിലും കുഴപ്പമില്ല,
1: ബോറടി ഉണ്ടാവുള്ളത്. എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ.
0: അതാണ് അതാണ്. അപ്പൊ എവിടെയാണെന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ടാസ്ക്.
1: ഓണോ ഈ പ്രാവശ്യം അങ്ങനെ തീരുമാനിച്ച എവിടെ പോണോന്നൊരു ഇത് ആയില്ല.
0: ഞാൻ പറഞ്ഞു
1: ഇന്നടുത്ത് പോണോന്ന് പറഞ്ഞ ആ സെക്കൻഡ് ചെലപ്പം കല്ലാർ പോവും. രണ്ടു മക്കളെ വീട്ടിലും പോവാതെ കല്ലാർ
0: ചേച്ചിയുടെ പോവും.
1: ആ
0: മൂന്ന് പേരുടെ പേരെഴുതി തുണ്ടെടുക, എന്നിട്ടൊരു തുണ്ടെടുക്കുക, അങ്ങോട്ട് പോവുക.
1: കിരിയ ചേച്ചി നേരത്തെ വിളിച്ച് ഓണത്തിന് അവിടെ വരണം, നമുക്ക് ഓണം കൂടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞു.
0: അപ്പൊ എന്താണോ മനസ്സിന്റെ ഇഷ്ടം അതുപോലെ ചെയ്യൂ.
1: അതാണ്.
0: അപ്പോ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, പാട്ട് മറന്നുപോയി. മേഡത്തിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്ന
0: പാട്ട് മറന്നുപോയാ. കണ്ണാൻ തുമ്പി പോരാമോ ആണോ ചോദിച്ചേ?
1: ആ പാട്ട് തന്നെ.
0: കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.
1: എല്ലാരും ഓണപ്പാട്ട് ചോദിച്ചു, പിന്നെ എന്നീ ചോദിക്കാൻ ഇല്ല കേക്കണേ. ആ പാട്ടുകളെല്ലാം ഞാൻ മനസ്സിൽ ചിന്തിച്ച് അത് ആ പാട്ട് ചോദിക്കാൻ എന്ന് പറഞ്ഞപ്പോ
0: എല്ലാവരും
1: ചോദിക്കുന്നവരെല്ലാരും ഞാൻ ചിന്തിക്കുന്ന പാട്ടുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്.
0: ആ അപ്പൊ കണ്ണാൻ തുമ്പി ഓണത്തുമ്പികളൊക്കെ വരാറുണ്ടല്ലോ. നമ്മളൊരു കണ്ണാൻ തുമ്പി
1: വലിയ തുമ്പികളൊക്കെ ഉണ്ട്.
0: ആ അതാണ് അതാണ്. അപ്പൊ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ.
1: അത് കർണസായി കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ കർണസായിലുള്ള എല്ലാ അംഗങ്ങൾക്കും, പിന്നെ മാഡത്തിനും സാറിനും പിന്നെ മാഡത്തിന്റെ മോൾക്കും ആതിരയ്ക്കും അവിടെ പറയുന്ന എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും പറയണം.
0: എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ട് പറഞ്ഞിരിക്കുന്നു.
1: പിന്നെ എന്റെ രണ്ട് മക്കൾക്കും മൂന്ന് ചെറുകുഞ്ഞുങ്ങൾക്കും രണ്ട് മരുമക്കൾക്കും എന്റെ കല്ലാറിലുള്ള ചേച്ചിക്കും ചേട്ടനും പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: താങ്ക് യു. പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് അഗസ്ത്യ വനത്തിൽ നിന്ന് മഞ്ജു ആണ്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പൊ ഇങ്ങനെ ഓണം ആകെ എവിടെ എങ്ങോട്ട് പോയി ആഘോഷിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുക, ചിലപ്പോൾ ഫലവത്തായാലോ. അപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ട പാട്ട് കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഓർമ്മകളുടെ താളുകളിലൂടെ ഒഴുകിയെത്തുന്ന പ്രിയ ഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളുമായി പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ആ, പറഞ്ഞോളൂ.
1: എല്ലാവർക്കും നിറഞ്ഞ ഒരു ഓണാശംസകൾ തരുന്നു.
0: എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയാണ്.
1: ഞാനിന്ന് ഈ തുടക്കം മുതലേ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ട് ആലോചിക്കുന്നത്, ഒരു പുരുഷ ശബ്ദം കേൾക്കണില്ലല്ലോ.
0: ഒരാള് വന്നു നമ്മുടെ,
1: അങ്ങനെ അങ്ങനെ ഇരുന്ന് അപ്പൊ നമുക്കൊരു ധൈര്യം വന്നു.
0: എന്താണ് പുരുഷന്മാരൊന്നും വിളിക്കാത്ത?
1: അത് തന്നെ, അങ്ങനെ ഇരുന്നപ്പോ നമ്മളെ കാറ്റാണി നദ്ദാന്റെ ഒരു ശബ്ദം കേട്ടത്. എന്നാ പിന്നെ ഇനി ഇവിടെ നമുക്ക് ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിന്ന് ഒരു നമ്മുടെ ഒരു പഴയ കാല ഓർമ്മയിലൂടെ ഒന്ന് പോവാൻ വിചാരിച്ചു. മലയാള ഭാഷ തന്മാദക ശൈലിയിൽ മലർമന്ദഹാസമായി വിരിയും.
0: അതെ അതെ, മലയാള ഭാഷ മാദക ഭംഗിയിൽ.
1: ആ, കിളികൊഞ്ചൻ നാടിന്റെ ഗ്രാമീണ ശൈലി പുളിയിലക്കര മുന്നിൽ തെളിയുന്നു. ഇതൊക്കെ നമ്മള് ഈ പുളിയിലക്കര എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കണ്ട് മറന്നുപോയ ഒരു വേഷമാണ്. കാരണം ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു അന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു വേഷമായിരുന്നു അതായത് സ്ത്രീകൾ നിറയെ നെറ്റീരി ചന്ദനക്കുറിയും ഒക്കെ ഇട്ട് തല നിറയെ പൂവും വെച്ചിടും. ഇങ്ങനെ ഈ മുണ്ട് നേരിയതുമായിട്ട് ഇങ്ങനെ വിടുത്തോണ്ട് എല്ലാവരും ഇപ്പൊ അതൊരു അന്നത്തെ രീതിയിൽ നല്ലൊരു ഇതായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങ് പോയില്ലേ. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ലേ ഉള്ളൂ.
0: പിന്നെ ഡ്രസ് സെൻസ് ഒക്കെ മാറിയെങ്കിലും ഓണമൊക്കെ പഴയതുപോലെയൊക്കെ തന്നെ.
1: ഓണമൊക്കെ പഴയതുപോലെ തന്നെ എങ്കിലും രീതി അങ്ങ് മാറി.
0: കുട്ടികളുടെ ഡ്രസ് സെൻസ് ഈ സാരിയെ കൊടുത്തോണ്ടിരിക്കുക ബസ്സിലൊക്കെ കയറി പോകുന്ന ഭയങ്കര
1: പാടാണ്.
0: എല്ലാരും ഫ്രീ ആയി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നടക്കട്ടെ.
1: അങ്ങനെ നടക്കും. അപ്പൊ നമുക്ക് ഈ പഴയ കാലത്തെ ആ തുമ്പിള്ളലും അത് ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ എനിക്ക്.
0: ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടികളിൽ പല പല പുതിയ പുതിയ ഗെയിമുകളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴും വടംവലിയൊക്കെ എപ്പോഴും ഉണ്ട്. വടംവലിയും കുളങ്കരയും സുന്ദരിക്ക് പൊട്ടുതൊടിയിലും കലമടിക്ക് എപ്പോഴും ഉണ്ട്.
1: പണ്ട് ഈ തുമ്പിള്ളൽ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു തുമ്പിള്ളലും ഈ കരിയിലെ മാടൻ വരണതും തലപ്പന്ത് കളിയും അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. അതിന്റെ ഒരു ആ ഒരു ഓർമ്മ നമ്മളെ ഓണം വരുമ്പോ അതെല്ലാം ഇങ്ങനെ
0: വരണുണ്ട്.
1: അപ്പൊ അങ്ങനെ ഒരു പാട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.
0: അതിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്.
1: ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും ഓണത്തിന് നമുക്ക് കരുണാസായി റേഡിയോ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അത്തം മുതല്.
0: അപ്പൊ പിന്നെ പ്രോഗ്രാംസും കേൾക്കുന്നുണ്ടല്ലോ.
1: കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഓരോ ഐറ്റം ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ.
0: ഇനി പുതിയ ഐറ്റംസ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ.
1: അതന്നെ അതന്നെ. അപ്പൊ ഈ വർഷത്തെ ഓണം അങ്ങനെ വളരെ വിപുലമായിരിക്കട്ടെ.
0: എല്ലാവർക്കും അങ്ങനെ ആയിരിക്കട്ടെ. വളരെ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ നിറഞ്ഞ ഒരു ഓണമാണ് നമ്മൾ ഇപ്രാവശ്യം ആശംസിക്കുന്നത്.
1: ഇപ്പൊ
0: എന്താ ചേട്ടൻ ഏത് പാട്ട്? മലയാള ഭാഷതൻ മാദക ഭംഗി.
1: ഓ, മാദക ഭംഗിയിൽ മലർമന്ദ ഹാസമായി വിരിയുന്നു.
0: പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ട്, ജി ദേവരാജൻ സംഗീതം പറഞ്ഞ് പി ജയചന്ദ്രൻ പാടി മനോഹരമായ പാട്ട്. ശരി, വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. നമുക്കത് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആരാ?
1: ടീച്ചറെ, മണികണ്ഠനാണ്, വലിയമലയിൽ നിന്ന്.
0: മണികണ്ഠൻ വലിയമലയിൽ നിന്ന്?
1: ആ, അന്ന് ഞാൻ വിളിച്ചിരുന്ന ഒരു പാട്ട്, ചിന്നത്തമ്പിയിലെ പാട്ടിന്.
0: ആ, അങ്ങനെ ഇന്ന് വീണ്ടും വിളിക്കാം.
1: കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു ടീച്ചർ വേറൊരാളൊക്കെ അങ്ങനെ പറഞ്ഞു കഷ്ടകാലം എന്ന് പറഞ്ഞു.
0: ഇപ്പോഴും കഷ്ടകാലത്തിന് കിട്ടിയതാണോ നല്ല കാലത്തിന് കിട്ടിയതാണോ?
1: ലാസ്റ്റല്ലേ കിട്ടിയായിരുന്നു, മൊത്തം ചേച്ചിമാർക്കല്ലേ കിട്ടിയ എല്ലാം.
0: ചേട്ടന്മാരാണല്ലോ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നല്ലേ?
1: ഇപ്പൊ മൂന്നുപേര് വിളിച്ച്, അല്ല മൂന്നാമത് ഞാൻ.
0: ഇപ്പൊ നല്ല കാലത്തിനാണോ കഷ്ടകാലത്ത്? എനിക്ക് അതാ അറിയണ്ടേ.
1: ഇപ്പൊ നല്ല കാലത്തിന്.
0: ആ ശരി ശരി. എന്തായാലും ഓണമൊക്കെ വരെയല്ലേ, കഷ്ടകാലം നമ്മൾ പറയണ്ട.
1: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്, അണ്ണാമല എന്ന രജനീകാന്തിന്റെ സിനിമ വന്ദേണ്ട പാൽക്കരൻ എന്നുള്ള പാട്ടാണ്.
0: തമിഴിനോടാണല്ലോ ഒരു ആഭിമുഖ്യം.
1: അല്ല, തമിഴ് മലയാളം കേൾക്കും, മലയാളം എല്ലാം കേൾക്കും. എന്നാ ഇപ്പഴ ഇന്ന് ഒരു തമിഴ് പാട്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തമിഴ് പറഞ്ഞു. ഇന്ന് എല്ലാം മലയാള പാട്ടുകൾ, പഴയ പാട്ടുകളല്ലേ കേട്ടത്.
0: ഓണക്കാലമായിട്ട് എല്ലാരും മലയാളം പാട്ടല്ലേ ചോദിക്കുള്ളൂ.
1: അപ്പൊ ഇവിടെയൊക്കെ ഓണത്തിന് തമിഴ് പാട്ടാണ് പയ്യന്മാര്.
0: അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി. പശുമാട്ടുപെട്ടി അടപ്പോറെ. ആ, അപ്പൊ അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ടിരുന്ന പാട്ടാണ്. എന്നാലും ഓണത്തിനാണ് ഇടുന്നതെന്നുള്ളത് മറന്നു പോവല്ലേ. തമിഴായാലും
1: അല്ല, ഓണം ആയില്ലല്ലോ, ഇനി നാല് ദിവസം ഉണ്ടല്ലോ.
0: നാല് ദിവസമൊക്കെ ഇതാ എന്ന് പറഞ്ഞു അത്തം മുതൽ ഇങ്ങോട്ട് ഓണം തന്നെ. പിന്നെ
1: നാളെ ഫോണിൻ പരിപാടിയാണ്?
0: നാളെ ഫോണിൻ പരിപാടി ഇല്ലല്ലോ.
1: അല്ല, എന്തോ പരിപാടി ഉണ്ടെന്ന് ആരുടെ പറഞ്ഞു?
0: നാളെ ഇഷ്ടഗാന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതാണ്.
1: ഓ,
0: ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കേട്ടോണ്ടിരിക്കല്ലേ. നാളെ ഒന്ന് കേൾക്കണം, നാളെ ജോലിക്കൊന്നും പോണ്ടല്ലോ.
1: അല്ല, ജോലിക്കൊന്നും പോവാ, ജോലി ഇല്ല ഇപ്പോഴും, മഴയൊക്കെ ആയതുകൊണ്ട്.
0: ആ, അപ്പൊ അത് കേട്ടിട്ട് അടുത്ത് വിളിക്കുമ്പോ വിശേഷങ്ങൾ പറഞ്ഞാ മതി.
1: ഓ ശരി.
0: ഞാൻ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. സമയം കിട്ടുകയാണെങ്കിൽ രാവിലത്തെ 10 മണിക്കുള്ള ഇഷ്ടഗാന പരിപാടി ഒന്ന് കേൾക്കണം. ഓരോ ദിവസം വ്യത്യസ്തരായ ആൾക്കാരിങ്ങനെ അവതരിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ, അതുപോലെ ആരോ ഒരാൾ വരും. അത് കേൾക്കാൻ വേണ്ടിട്ടാ പറഞ്ഞെ. ഓരോ ദിവസവും എല്ലാം നല്ല പ്രോഗ്രാമുകളാണെന്ന് ശ്രോതാക്കൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ കൂടെ കേട്ടിട്ട് ഇനി വിളിക്കുമ്പോ അഭിപ്രായം പറയണം എന്നാണ് പറയണേ.
1: ഓ ശരി.
0: അങ്ങനെ ഓണമൊക്കെ വീടിന്റെ കടയിൽ എത്തിയോ?
1: ഓണമൊക്കെ എത്തി
0: എത്തി, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരട്ടെ വരട്ടെ. ഇതിനിടയിൽ ഒന്നും രണ്ട് ജോലി കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ, കുറച്ചുകൂടെ ആസ്വദിക്കാമായിരുന്നു. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം വീട്ടില്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു കരുണാസായ റേഡിയോയുടെ. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് വന്ദേണ്ട പാൽക്കാര. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു തമിഴ് പാട്ട് ഇത് കേട്ടൊക്കെ എല്ലാവരും അവിടെ നിന്ന് തുള്ളട്ടെ. ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ സംസാരിച്ചത് മണികണ്ഠൻ ആണ്, വലിയമലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ ലാസ്റ്റ് കോളറാണ്. അപ്പൊ എന്തായാലും പോക്കുവയിലിന്റെ മനോഹരമായ വർണ്ണങ്ങളോടൊപ്പം ഇന്നത്തെ നമ്മുടെ സംസാരവും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എല്ലാവരും ഓണത്തെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു ഓണദിനത്തിൽ നമുക്ക് പുതിയ പുതിയ വർത്തമാനങ്ങളും വിശേഷങ്ങളും പാട്ടുകളും ഇങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് കരുണാസായ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസവും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ശ്രോതാക്കൾ നമ്മളോട് പങ്കുവച്ചു. അപ്പം ഈ ഒരു മനോഹര നിമിഷത്തിൽ ഒപ്പം ചേർന്ന എല്ലാവർക്കും തത്സമയ പരിപാടിയിലൂടെയുള്ള ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു. പകൽ വെളിച്ചം ഈ പോക്കുവയിൽ മാഞ്ഞു പോയാലും നമ്മൾ പങ്കുവച്ച ചിന്തകളും ഓർമ്മകളും ഇവിടെ തന്നെ ഉണ്ടാകും. ഏവർക്കും ശാന്തവും മനോഹരവുമായ ഒരു സായാഹ്നം ആശംസിക്കുന്നു. ഓണത്തിന്റെ തിരക്കുകളിലാണ് എല്ലാവരും. അപ്പൊ ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടി വിളിച്ചവർക്കും സന്തോഷം പങ്കിട്ടവർക്കും എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം അറിയിച്ചുകൊണ്ട് മണികണ്ഠൻ വലിയമലയിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു തമിഴ് ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവുമാണ്. Thank you.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

엄마. 엄마한테 വിളിച്ചോട്ടെ. താങ്ക് യു എല്ലാത്തിനും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരം. വിരൽ കൊണ്ട് എനിക്ക് എഴുതാനാകും. വിരൽ ചൂണ്ടി ദിക്കുകളോ ദിശകളോ പറഞ്ഞുകൊടുക്കാനാകും. അഞ്ജലിബദ്ധമായി നിൽക്കാനാകും. കൈകുലുക്കി അഭിനന്ദിക്കുവാനാകും. വിരലുകൾ കോർത്ത് നടക്കുവാനാകും. അതിനപ്പുറം ഈ വിരലുകൾ കൊണ്ട് ഞാൻ എന്തു ചെയ്യുവാനാണ്? എന്നാൽ ചിലരാകട്ടെ വിരൽ കൊണ്ട് ആയുധങ്ങൾ എടുക്കുന്നു, മർമ്മവിദ്യകൾ കാണിക്കുന്നു. അതിനുമപ്പുറം വിരൽത്തുമ്പുകളിൽ ആർക്കെങ്കിലും നിലാവിറ്റിക്കുവാനാകുമോ? മഴ പെയ്യിക്കുവാനാകുമോ? മഞ്ഞുതുള്ളികൾ വീഴ്ത്തുവാനാകുമോ? പോക്കുവയിൽ മന്ദാരങ്ങൾ വിരിയിക്കുവാനാകുമോ? ഇളം കാറ്റിന്റെ താളങ്ങൾ നെയ്തെടുക്കാനാവുമോ? അങ്ങനെ കഴിയുന്ന ഒരാൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ പേരെന്താവും? സംശയിക്കാൻ എന്തുള്ളൂ? കൈപ്പിടിയിൽ നിന്നൂർന്നു വീഴുന്ന മണൽത്തരികളെയും പുരപ്പുറത്തു മേഞ്ഞ ഓടിലൂടെ ഒഴുകിയിറങ്ങുന്ന മഞ്ഞുതുള്ളികളെയും തന്റെ വിരൽത്തുമ്പിലേക്ക് ആവാഹിച്ച് ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരനെ നമുക്കുള്ളൂ. അയാൾക്ക് പേര് ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നായിരിക്കുന്നു.

കഭി ബോല എന്നതിൽ നിന്നാണത്രേ തബല എന്ന പദമുണ്ടായതെന്ന് വിശ്വസിക്കുന്നു. താൻസനോട് അസൂയ പൂണ്ട ചിലർ അദ്ദേഹത്തിന്റെ വലത് കൈയുടെ തള്ളവിരൽ മുറിച്ചുകളഞ്ഞത്രേ. ധോലക് വായിക്കാൻ പറ്റാതായ താൻസൻ പക്ഷേ ധോലക്കിനെ രണ്ടായി മുറിച്ചു, ഒരു ഭാഗം കർണയും മറ്റേ ഭാഗം ഡഗ്ഗയുമാക്കി. വലത് തള്ളവിരലിന്റെ സ്പർശനം കൂടാതെ താളം പിടിച്ചു തബ്ബി ബോല എന്ന് വായിച്ചു. പിന്നെയും അത് പാടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തബലയുടെ പിറവി അങ്ങനെയാണെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നു. താൻസന് ശേഷം തബല വായിച്ചവരത്രേ, താളത്തിന്റെ താരകങ്ങൾ വിരിയിച്ചവരത്രേ. എന്നാൽ ശബ്ദതരംഗങ്ങളെല്ലാം കാവൽ നിന്ന് താളമയമാക്കാൻ യാചിക്കുകയായിരുന്നു സക്കീർ ഹുസൈനോട്. അയാളുടെ വിരലുകൾക്ക് താഴെ കർണയും ഡഗ്ഗയും ജീവൻ വെച്ചു. അവയുടെ തുടുപ്പിൽ നിന്ന് കാറ്റുണ്ടായി. അത് പിന്നെ കാടായി, കടലായി, മലയായി, മരുഭൂമിയായി, കൊടുങ്കാറ്റും ഇടിമിന്നലുമായി, അഗ്നിയായി.

ഋതുക്കളുടെ മർമ്മരങ്ങൾ, ഋതുഭേദങ്ങളുടെ പകർച്ചകൾ, ആദിതാളത്തിൽ മഴത്തുള്ളികളുടെ നനവ്, തീൻതാളത്തിൽ കാറ്റിന്റെ മർമ്മരം, രൂപകതാളത്തിൽ മരുഭൂമിയുടെ നിശ്വാസം, വസന്തത്തിന്റെ നിറവ്, മഴയുടെ ഉന്മാദം, കുതിരയുടെ കുളമ്പടിയൊച്ചകൾ, ആനയുടെ ചിഹ്നം വിളി, പ്രപഞ്ചം അയാളുടെ വിരലുകളെ അനുസരിച്ച് അടങ്ങിയൊതുങ്ങി നിന്നു. മൺസൂണിൽ സാക്കിർ ഹുസൈന്റെ താളം പ്രതിധ്വനിച്ചു. മൈതാനിലെ വിരൽ ഘർഷണത്തിൽ നിന്ന് അഗ്നി ഊർജം കടം കൊണ്ടു. കിനാരയിൽ ശൈത്യത്തിന്റെ ഉറവിടം. താളങ്ങളുമായി കാറ്റ് പുറത്ത് കാത്തുനിന്നു. വെള്ളാരം കല്ലുകളിലെ കളകളങ്ങളുടെ കരുത്ത് കടം കൊടുക്കാൻ പുഴ അയാൾക്ക് പുറകെ നടന്നു. പ്രണയത്തിന്റെ ഹൃദയമിടിപ്പുകൾ എടുത്തുകൊള്ളാൻ പറഞ്ഞ് ചെമ്പനീർപ്പൂവുകൾ വസന്തമായി പൂത്തു. മഴ ആലിപ്പഴങ്ങളുടെ താളമായി ആകാശങ്ങളിൽ നിന്ന് അയാൾക്ക് വേണ്ടി ചുരത്തി. അയാൾ താളമായിരുന്നു, താളങ്ങൾ അയാൾക്കു വേണ്ടിയുമായിരുന്നു.

കാലാതീതമായ ഒരനന്ത പ്രവാഹം. അതിന്റെ കരയിൽ സക്കീർ ഹുസൈൻ കാലത്തെ സൃഷ്ടിക്കുന്നു. മലയാളത്തിന്റെ തിരശീലയിൽ ഷാജിയൻ കരുണിന്റെ വാനപ്രസ്ഥം. പശ്ചാത്തലത്തിൽ ഉസ്താദിന്റെ താളക്കൊഴുപ്പുകൾ. അപർണ സെന്നിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ എന്ന ചലച്ചിത്രത്തിൽ ഉസ്താദ് പാടുന്നു. കിച്ചേ മെഹർ അലി, കിച്ചേ തേരീസന, ഉസ്താദിനൊപ്പം സുൽത്താൻ ഖാനും ഒപ്പം ചേരുന്നു. എന്തൊരു ഗാംഭീര്യം! സുൽത്താൻ ഖാന്റെ സാരംഗി എത്രയോ വട്ടം സാക്കീറിന്റെ തബലയ്ക്ക് കൂട്ടിച്ചേർന്നിട്ടുണ്ട്. ഒരു ചലച്ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം മാത്രമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് പഥിർ പാഞ്ചാലിക്ക് പണ്ഡിറ്റ് രവിശങ്കർ നൽകിയ ട്രാക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യറിന് സാക്കിർ ഹുസൈൻ നൽകിയ ട്രാക്കും മാത്രമാണ്.

സോണിയുടെ സൗണ്ട് കേവ്സ് എന്ന പരമ്പരയിൽ മ്യൂസിക് ഓഫ് ദി ഡെസേർട്ട് എന്ന സമാഹാരം സാക്കിർ ഹുസൈൻ്റേതാണ്. മരുഭൂമിയുടെ വന്യത, അതിന്റെ സൗന്ദര്യം, മണൽക്കാറ്റ്, രാജസ്ഥാനിലെ നാടോടി പാരമ്പര്യങ്ങൾ, കേസരിയ ബാലം എല്ലാം ചേർത്തുകൊണ്ട് തീർത്ത അത്ഭുതം, അങ്ങനെ വിശേഷിപ്പിച്ചാലൊന്നും പോരാ ആ സമാഹാരത്തെക്കുറിച്ച്. സാക്കിർ തന്റെ താളങ്ങൾ കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും സമന്വയിപ്പിച്ചു. തന്റെ വിരലുകൾ കൊണ്ട് കിന്നരന്മാരെ തോൽപ്പിച്ചു. ഹൃദയതാളങ്ങളായിരുന്നു അവ, ജീവരാഗങ്ങളായിരുന്നു അവ, ജന്മസാഫല്യങ്ങളായിരുന്നു അവ. മേഘങ്ങൾ നിലാവിലൂർന്ന് താഴേക്ക് വന്നു. മഴനാരുകൾ മിന്നൽ കൊടികളിലൂർന്ന് ഭൂമി തൊട്ടു. നക്ഷത്രജാലങ്ങൾ ഇളവെയിലിന്റെ പൊൻതേരിലേറി വന്നു. നവഗ്രഹങ്ങളൊക്കെയും ഭ്രമണപഥങ്ങളിലൂടെ മണ്ണിലേക്ക് വിരുന്നുവന്നു. സാക്കിറിന്റെ താളങ്ങൾക്ക് മിഴിവേകാൻ ആസ്വാദക ഹൃദയങ്ങൾ ആയിരം ഒരുമിച്ച് മിടിച്ചു മിടിച്ചുകൊണ്ടേയിരിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഏതോ മൗനത്തിൽ നിന്ന് ശാന്തമായി ഉണർന്നുവന്ന് ആകാശഭൂമികളെയെല്ലാം വാരിപ്പുണർന്ന് അതേ മൗനത്തിൽ പോയി വിലയിക്കുന്ന മാസ്മരിക നാദം സാക്കിർ ഹുസൈന്റെ താളഭൂമികയിലേക്ക് എന്നെ നയിച്ചത് ആരായിരുന്നു? സംഗീതത്തിന്റെ മണൽപ്പരപ്പുകളിലൂടെ മാത്രം സഞ്ചരിക്കാൻ കൊതിച്ച് ജോൺ ബേബി എന്ന ബേബിസാറിന്റെ കൂടെയുള്ള അനുയാത്രകൾ, ചെനക്കലിൽ ഭാസ്കരേട്ടന്റെ കവിതാ ഹോട്ടലിലെ നിലയ്ക്കാത്ത ടേപ്പ് റെക്കോർഡർ, സാക്കിർ ഹുസൈൻ എന്റെ ഹൃദയത്തിൽ മിടിച്ചുകൊണ്ടിരുന്ന നാൾവഴികൾ, കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലെ സായാഹ്നങ്ങൾ, രാഖിയുടെ കയ്യിലെ വാക്മാൻ, അതിൽ തുടിച്ചതും സാക്കിറിന്റെ ഹൃദയം, തബലയുടെ ഹൃദയം, അതോ ആത്മാവും?

ചിലർ പാടുവാനായി മാത്രം വരും, ചിലർ എഴുതുവാൻ വേണ്ടി മാത്രം, ചിലർ വരയ്ക്കാനായി വരും. സാക്കിർ ഹുസൈൻ വന്നത് എന്തിനായിരുന്നു? തബലയ്ക്ക് ഹൃദയതാളം കൊടുക്കാനോ, അതോ തബലയുടെ ഹൃദയതാളം ഏറ്റുവാങ്ങാനോ? അമർത്യമായ സംഗീതത്തിന്റെ സപ്തസ്വരങ്ങളിൽ കൊടുങ്കാറ്റുയർത്താൻ വേണ്ടി മാത്രം പിറക്കുന്ന ജന്മങ്ങൾ, ജാലകങ്ങൾക്ക് പുറത്തുമകത്തും കലയുടെ നക്ഷത്രങ്ങൾ മനസ്സിന്റെ മട്ടുപ്പാവുകളിലും താളം കൊട്ടിമുറുകുന്നു. കടലുകൾ ഇളകി വരുന്ന മട്ടുകൾ മന്ത്രണം പോലെ, മുഴക്കം പോലെ, കന്മത പ്രവാഹം പോലെ, കടന്നലുകൾ ഇളകുന്ന പോലെ അത് ആത്മഹൃദങ്ങളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. ചുറ്റും ചിതറി വീഴുന്ന ശബ്ദതരംഗങ്ങൾ

മഴ കൊട്ടിപ്പാടുന്നത് കേട്ടിട്ടുണ്ടോ? നിലാവ് നിശബ്ദതയുടെ യാമങ്ങളിൽ ഹൃദയതാളത്തിൽ ഉടുക്കുകൊട്ടുന്നത് കേട്ടിട്ടുണ്ടോ? മഞ്ഞ് ഇലകളിൽ നിന്നിറ്റ് ഭൂമിയുടെ മാറിടങ്ങളിൽ വീഴുമ്പോഴുള്ള മന്ത്രണം കേട്ടിട്ടുണ്ടോ? ശബ്ദത്തിന്റെ സൂക്ഷ്മമായ സ്വരധാരകൾ, അതിന്റെ അനുരണനങ്ങൾ ഉൾക്കൊണ്ട് ആകാശങ്ങളിലേക്ക് അനുസ്യൂതമായി പെയ്യിച്ച രാഗമഴ, ഗന്ധർവന്മാർ അത്ഭുതം കൂറിയിട്ടുണ്ടാവും. ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് പെയ്യുന്ന മഴയുടെ ഉന്മത്തത, സാക്കിർ ഹുസൈൻ എന്ന അത്ഭുതത്തിന്റെ നാദപ്രതിഭാസം.

ഞാനിപ്പോൾ മൊട്ടച്ചിക്കുന്നിന്റെ മുകളിലിരിക്കുന്നു. മുകിലുകൾ ഒരുക്കിയ കൂടാരത്തിന് താഴെ നിഴലിന്റെ താപമൊടുങ്ങിയ ശാന്തത, താഴ്വാരത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ ശബ്ദം ഏതോ വിദൂരതയിൽ നിന്നെന്ന പോലെ പ്രതിധ്വനിച്ചു കേൾക്കാം. ചൂളം വിളിക്കുന്ന മുളങ്കാടുകൾ, മൊട്ടച്ചിക്കുന്നിനപ്പുറം നീലിമയാർന്ന ചക്രവാളം മെല്ലെ ചുവക്കാൻ തുടങ്ങുന്നു. ചുവപ്പിന്റെ ലാസ്യവിലാസ ലഹരിയിൽ ആരോ വരച്ചിട്ട ക്യാൻവാസിൽ എന്ന പോലെ നേർത്ത രൂപം, ഇളകുന്ന തലമുടിക്ക് പോലും താളമുണ്ടെന്ന് തോന്നും വിധത്തിലുള്ള ചലനാത്മകത, മെല്ലെ നിശബ്ദമാകുന്ന മുളങ്കാടുകൾ, പുഴ നേർക്കുന്നു, എവിടെ നിന്നെന്നറിയാതെ പതിയെത്തുടങ്ങി പെരുത്തുന്മത്തമാകുന്ന നാദവൈഖരി, സാക്കിർ ഹുസൈന്റെ വിരലുകൾക്ക് തീപിടിക്കുന്നു. അവ കൊടുങ്കാറ്റാകുന്നു, ഇടിമുഴക്കമാകുന്നു, പുഴയാകുന്നു, മുളങ്കാടാകുന്നു, ആകാശമാകുന്നു, ഭൂമിയാകുന്നു. മൊട്ടച്ചിക്കുന്നിനെ ആകെ പെരിപ്പിച്ചുകൊണ്ട് അത് കൊട്ടിയാടുന്നു, ആടിപ്പരക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഗതമിരാത്രിയിലേക്ക് സുസ്വാഗതം. കുട്ടികളുടെ ഒരു ഓട്ടമത്സരം നടക്കുകയാണ്. ഏഴുപേർ ഒരുമിച്ച് മത്സരിക്കുകയാണ്. വിസിൽ മുഴങ്ങി, ഏഴുപേരും ഓടാൻ തുടങ്ങി. പകുതി എത്തിയില്ല. അതിനു മുമ്പേ ഒരാൾ വീണുപോയി. എണീൽക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല, കരയാൻ തുടങ്ങി. അത് കേട്ട് മുന്നേ ഓടിയവർ ഓരോരുത്തരായി നിന്നു. ഒരു പെൺകുട്ടി അവനെ പിടിച്ചുയർത്താൻ നോക്കി. അത് കണ്ട് മറ്റെല്ലാവരും ചേർന്നു. എണീറ്റ് അവനൊന്ന് ചിരിച്ചു. ആരോ കണ്ണു തുടച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൈ കോർത്തു പിടിച്ചു, ഒരുമിച്ച് നടന്നു. ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതുവരെയും അവരൊരുമിച്ച് നടന്നു. അത് കണ്ട് കാണികൾ എണീറ്റ് നിന്ന് കൈയടിച്ചു. ചിലരുടെയൊക്കെ കണ്ണു നിറഞ്ഞു. ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

സത്യത്തിൽ ഈ ലോകത്തിനൊന്നും പറ്റിയിട്ടില്ല. കുറുക്കൻ കണ്ണുകളുള്ള ചിലരുണ്ട് എന്നതൊഴിച്ചാൽ 98% മനുഷ്യരും നല്ലവരാണ്. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നവരാണ്, പരസ്പരം സഹായിക്കുന്നവരുമാണ്. നാലുമുക്കെത്തുന്നതിന് മുമ്പ് UP ജംഗ്ഷനാണ്, അവിടെ കുറച്ച് കടകളേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഒരു ദിവസം അവിടുത്തെ ചായക്കടയിൽ അവൻ കയറുന്നു. അലവാങ്ക് വാങ്ങാനാണ്. അകത്ത് റേഡിയോ കേൾക്കുന്നു, കരുണാസായി റേഡിയോ ആണ് കേൾക്കുന്നത്. കൗതുകം കൊണ്ടവൻ ചോദിച്ചു, സ്ഥിരം ഇതാണോ കേൾക്കുന്നതെന്ന്. പിന്നല്ലാതെ നമ്മുടെ നാട്ടിലെ റേഡിയോ അല്ലേ, നമ്മളല്ലേ കേൾക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അലവാങ്കിൻ്റെ രുചിയുള്ള വാക്കുകൾ, സ്നേഹത്തിൻ്റെ ഇളം ചൂടുള്ള വാക്കുകൾ. അവനതെന്നോട് പറഞ്ഞപ്പോൾ എനിക്കും സ്നേഹം രുചിച്ചു, അലവാങ്കിനേക്കാൾ രുചിയുള്ള സ്നേഹം. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

എന്നാൽ ചിലരങ്ങനെയല്ല, കാര്യമായി കുറ്റപ്പെടുത്തി കളയും. കല്ലുപാലം കരുണാസായി റോഡിന് ഇരുവശവും അലങ്കാര ചെടികളും ശില്പങ്ങളും ഒക്കെ വയ്ക്കണമെന്നത് എൻ്റെയും ശിവന്റെയും ആഗ്രഹമായിരുന്നു. ഇടശ്ശേരിയും ഉറൂബും അയ്യങ്കാളിയും ഒക്കെ വഴിയോരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നത് ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. ചെടികൾ വയ്ക്കുന്നത് കണ്ടിട്ട് മുരുകൻ പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്കെന്തോ നേട്ടമുണ്ടാകാനാണ് എന്നായിരുന്നു. രാവിലെ ഞങ്ങൾ ചെടി വയ്ക്കും, വൈകുന്നേരം ആരോ പിഴുതുകൊണ്ട് പോകും. അങ്ങനെയും ആളുകളുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും? എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ ചെടിയും ശില്പവും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ ശതമാനം കുറുക്കൻ കണ്ണുള്ളവർ, അവരെവിടെയുമുണ്ട്. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ് ബയാസ് ഉള്ളവർ, അങ്ങനെയാണ് ആ മനോഭാവത്തെക്കുറിച്ച് മനഃശാസ്ത്രം പറയുന്നത്. ചെറിയ തോതിലൊരു വൈകല്യമാണത്. ആരെന്തു ചെയ്താലും എന്തോ ബാഹ്യ നേട്ടമുള്ളതുകൊണ്ടാണെന്ന് കരുതുന്നവർ. ഒരു സമൂഹത്തെ നിശ്ചലമാക്കാൻ ഈ ഒരു വിത്തു മതി എന്നതാണ് യാഥാർത്ഥ്യം. പശു പുല്ല് തിന്നുകയുമില്ല, മറ്റുള്ളവയെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പഴമക്കാർ പറയുന്നത് പോലെയാണത്. ഇത്തരക്കാർ ഒന്നും ചെയ്യില്ല, കാരണം കഴിവില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ചെയ്യുന്നവരെ ഒട്ട് അനുവദിക്കുകയുമില്ല. ആരും ഒന്നും ചെയ്യണ്ട എന്ന മനോഭാവം. എന്താ ചെയ്യുക അല്ലേ? ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ಸಗ ಮಗ ಮದ ಗಮದ ಮದನಿ ಮದನಿ ದನಿ ಸಗ ಗದನಿ ದನಿ ದ ಮಗ ಮದನಿ.

ഈ അടുത്ത കാലത്താണ് കുറേ ടീച്ചർമാർ സൈക്കോ പാർക്ക് കാണാൻ വന്നു. ഇതുവരെ ആര് വന്നിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ശിവന്റെ ശില്പങ്ങളുടെ മുന്നിൽ നിർനിമേഷരായി നിൽക്കും. അത്രമേൽ ഗംഭീരമാണ് ശിവന്റെ ഓരോ വർക്കും. ഈ വന്നതിൽ ഒരു ടീച്ചറിന് കലയും സാഹിത്യവും ഒന്നും താല്പര്യമില്ല. വന്നിറങ്ങിയപ്പോഴേ അവർ പറഞ്ഞത് ട്രെയിനിങ്ങിനിടയിൽ ഞങ്ങളൊന്ന് ചുറ്റാൻ വന്നതാണ് എന്നാണ്, കപ്പലണ്ടി കുറച്ച് നടക്കാൻ വന്നതാണ് എന്നാണ്. അങ്ങനെ സല്ലപിച്ച് നടക്കാൻ വേറൊരാളെയും അവർ ചാക്കിട്ട് വെച്ചിരുന്നു അത്രേ. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ മിക്കവാറും ശില്പങ്ങൾ അവർക്ക് മറ്റുള്ളവരോടൊപ്പം കാണേണ്ടതായി വന്നു. ശിവന്റെ ശില്പത്തെക്കുറിച്ച് മറ്റുള്ളവർ വാചാലരായപ്പോൾ ഇവർ ചോദിച്ചത് ഈ തല കണ്ടിട്ട് എന്ത് ബ്ലാബ്ലായാണ് ചോദിക്കുന്നതെന്നാണ്. ഇവരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, കുട്ടികളുടെ വിധി എന്ന് കൂടെ നിന്നവരിൽ ആരോ കമന്റും പറഞ്ഞു. പക്ഷെ അവരുടെ വിവരക്കേട് കൂടെയുള്ളവരെ മുഴുവൻ നിരാശരാക്കി. ഞാൻ പറഞ്ഞില്ലേ 99% മനുഷ്യരും നന്മയുള്ളവരാണ്. അതിനിടയിൽ ചിലർ അവർ പറയുന്നതിന് ചെവി കൊടുത്താൽ ഈ ഭൂമിയിൽ നരകം മാത്രമേ നമുക്ക് കാണാനാകൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ വഴിയിലിറക്കി വിടുകയാണ് നല്ലത്. അവർ കപ്പലണ്ടി കുറിച്ച് സല്ലപിച്ച് നടക്കട്ടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു പാട്ടുകൂടി കേട്ട് തിരിച്ചു വരാം.

ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസ്

അങ്ങനെ അങ്ങ് വഴിയിലിറക്കി വിടാമെന്ന് പറയാമെങ്കിലും ഇവർ വീണ്ടും ചെന്ന് കയറുന്നത് കുട്ടികളുടെ മുമ്പിൽ തന്നെയാണല്ലോ. ആർക്കു വേണമെങ്കിലും ബി എഡ് എടുക്കാം, സെറ്റോ നെറ്റോ എഴുതാം, പക്ഷെ എല്ലാവർക്കും നല്ല ടീച്ചറാവാനാവില്ല. പണ്ടൊരാൾ, ഒരു മുതിർന്ന സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, ആർക്കും എഞ്ചിനീയറാകാം, ഡോക്ടറാകാം, പക്ഷെ എല്ലാവർക്കും എഞ്ചിനീയറായി ഷൈൻ ചെയ്യാനാവില്ല, ഡോക്ടറായി ഷൈൻ ചെയ്യാനാവില്ല. സത്യമാണത്. ആർക്കു വേണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, വാർഡ് മെമ്പറാകാം, പക്ഷെ സ്ഥിരം നടന്നു പോകുന്ന റോഡിൻ്റെ ശോച്യാവസ്ഥ കണ്ണിൽപ്പെടാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു നല്ല വാർഡ് മെമ്പറാവുന്നത്? എങ്ങനെയാണ് അവർക്ക് ഷൈൻ ചെയ്യാനാവുന്നത്? പരിശീലനത്തിന് ചെന്നിട്ട് മുൻനിരയിലിരുന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ IMG-യിലും കിളയിലുമൊക്കെ സ്ഥിരം കാഴ്ചയാണ്. ഈ പരിശീലനത്തിനൊക്കെ എത്ര രൂപയാണ് സർക്കാർ മുടക്കുന്നതെന്നറിയാമോ? എല്ലാം പണം നടത്തും, ഇന്ദ്രജാല പ്രകടനങ്ങൾ. അല്ലാതെ എന്ത് പറയാൻ? ഒരു പാട്ടുകൂടി കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പറഞ്ഞു വന്നത് 99 പേരും നല്ലവരാണ്. ഇതുപോലുള്ള ചിലർ, അവരാണ് പലതിനും അപവാദമായി നിൽക്കുന്നത്. അവരെവിടെയും കാണും ഈ സമൂഹത്തിന് വിലങ്ങുതടികളായി. നേരത്തെ പറഞ്ഞില്ലേ, അവർ പറയുന്നതിന് കാതുകൊടുത്താൽ ഈ ലോകത്തെ നമുക്ക് നേരെ നോക്കിക്കാണാനാവില്ല. ഈ ലോകം നമുക്ക് നരകമായി തോന്നും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം തിരുവക്കം വാഴും ശിവശംഭുവെന്ന്. അല്ലാതെ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നതിനൊന്നും കാതു കൊടുക്കാതിരുന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാനാകും, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടെയെന്ന്. എക്സെൻട്രിക് ഇൻസെൻറ്റീവ് ബയാസ് ഉള്ളവരെ അവഗണിക്കുക, അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക, അവരെ കേൾക്കാതിരിക്കുക. അതേ ഉള്ളു വഴി, അല്ലാതെ നിവൃത്തിയില്ല. ഒരു പാട്ടുകൂടി കേൾക്കാം.
1: ജനിച്ചു പോയി

0: മനുഷ്യനായി ഞാൻ ജനിച്ചു പോയി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ

ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം. സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു സ്നേഹപൂർവം മധുജൻ.